ഇതാകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 21, കൊല്ലവർഷം 1201, എടവം 28, 2026 June 11, വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മനുഷ്യനൊരു സങ്കീർണ ജീവിയാണ്. ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞിരുന്ന ബോധത്തിൽ നിന്നും എല്ലാവരും ഒന്ന്

എന്ന് പറയാവുന്ന ബോധത്തിലേക്ക് വരെ ചിന്തിച്ചും ജീവിച്ചും എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ആ വികാസ പരിണാമയാത്രയിൽ കൂടെ പറ്റിച്ചേർന്നതൊന്നും തന്നെ അവനിൽ നിന്നും ഇല്ലാതെയായിപ്പോയിട്ടില്ല. കൂട്ടിച്ചേർക്കപ്പെട്ടതെല്ലാം സന്ദർഭം വരുമ്പോൾ ഉണർന്നു വരികയും പലപ്പോഴും അത് നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നത് നാം സദാ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. തൊട്ടുമുന്നിൽ വന്നു നിൽക്കുന്നത് തന്റെ നിലനിൽപ്പിന് തടസ്സമാണ് എന്ന് കരുതി രണ്ടാമതൊന്നും

0: യാഥാർത്ഥ്യമാണ്. തൊട്ടുമുന്നിൽ വന്നു നിൽക്കുന്നത് തൻ്റെ നിലനിൽപ്പിന് തടസ്സമാണ് എന്ന് കരുതി രണ്ടാമതൊന്നാലോചിക്കാതെ ഉന്മൂലനം ചെയ്തിരുന്ന സ്വഭാവം മുതൽ എല്ലാവർക്കും സമാധാനമുള്ള തരത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന അറിവിൽ നിന്ന് ഉണരുന്ന സംയമനം വരെ അവനിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ കിടന്ന് ശരിതെറ്റുകളുടെ നൂലാമാലകളിൽപ്പെട്ട് നട്ടം തിരിയുന്ന മനുഷ്യനെയാണ് നാം അനുഭവിക്കുന്നത്. ധർമ്മമേത് അധർമ്മമേത് എന്ന് നിരന്തരം ചർച്ച ചെയ്യുകയും കൃത്യമായി ഉത്തരം കിട്ടാതെ ഉഴറുകയും ചെയ്യുന്നത് മഹാഭാരതം മുതൽ ഇങ്ങോട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പോലും നാം കണ്ടിട്ടുള്ളതാണ്. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം സത്യസന്ധമായി അന്വേഷിക്കുന്നവരിലെല്ലാം ഈ സംഘർഷം സ്വാഭാവികമാണ്. കൂടുതൽ കൂടുതൽ ഉണരും തോറും കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്ന ജീവിതം. ഇവിടെയാണ് വികാരവിചാരങ്ങളുടെ ഏറ്ററക്കങ്ങളെ വേണ്ടവണ്ണം സംയമനം ചെയ്ത് വിവേകത്തോടെ കാലദേശാനുസൃതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണരുന്നത്. കാലാകാലങ്ങളിൽ വിവേകത്തിൻ്റെ വഴി പറഞ്ഞു തന്ന് കടന്നുപോയവർ എന്നും പ്രസക്തമായിരിക്കുന്നതും അതുകൊണ്ടാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം എന്ന് ആധുനികനായ ഒരു ഗുരു പറഞ്ഞത് ആ സംയമനത്തിൻ്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുതന്നെയാണ്. മറ്റു ജീവികളെല്ലാം അവരവരുടെ വഴികൾ ഏറെക്കുറെ തെളിഞ്ഞു കിട്ടിയവരാണ്. എന്തു തിന്നണം, എങ്ങനെ പുലരണം എന്ന കാര്യത്തിൽ അവർ സംശയമനുഭവിക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ നാം മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. എന്തു തിന്നണം എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും നാം ചർച്ചയിലാണ്. പെരുമാറ്റ രീതികളും ജീവിതശൈലികളും നാം നിരന്തരം ഓർമ്മപ്പെടുത്തുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇനിയും ഉറച്ചു കിട്ടിയിട്ടില്ലാത്ത ബാല്യദശയിലെന്നു വേണമെങ്കിൽ പറയാവുന്ന ബോധത്തിൻ്റെ അവകാശികളായ നാം മനുഷ്യർക്ക് ആ മനുഷ്യർക്കിടയിൽ നിന്നു തന്നെ ഏറ്റവും ഉണർവോടെയും ശ്രദ്ധയോടെയും ജീവിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾ ആവശ്യമായി വരുന്നു എന്നത് സ്വാഭാവികമാണ്, അനിവാര്യവുമാണ്. എത്ര ബുദ്ധിയും തെളിച്ചവുമുള്ളവരും ചില ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം ഛേ, അത് വേണ്ടായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും പറയാതിരുന്നിട്ടുണ്ടാവില്ല. ബുദ്ധിയും വിവേകവും എത്ര തെളിഞ്ഞിരുന്നാലും അതിനെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് പുറത്തു ചാടുന്ന വാസനകൾക്ക് അടിമകളാണ് നാം എന്നതിന് അതുതന്നെയാണ് മതിയായ തെളിവ്. ആ പുറത്തു ചാടലുകളെ വിവേകപൂർവം സംയമം ചെയ്യുന്നിടത്താണ് സംസ്കാരം ഉദയം ചെയ്യുന്നത്. അങ്ങനെ സംയമം ചെയ്ത് തനിക്കും തൻ്റെ ചുറ്റുപാടിനും ഹിതകരമായ രീതിയിൽ ജീവിക്കുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത്. അല്ലാത്തിടത്തോളം മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും പ്രാകൃതവും ശീലവിധേയവുമായ വാസനകൾക്കനുസരിച്ച് വിധേയപ്പെട്ടു കഴിയുന്ന ഒരു സങ്കര ജീവി തന്നെയാണ് നാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നന്നായി ചിന്തിക്കണമെന്നും ജീവിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും സന്ദർഭം വരുമ്പോൾ പ്രാകൃത സ്വഭാവത്തിനടിപ്പെട്ട് അസ്വസ്ഥരാകുന്ന നന്മ നിറഞ്ഞ മനുഷ്യരാണ് നമ്മിൽ പലരും. എല്ലാ കാലത്തുമുള്ള മനുഷ്യർ ഈ നിസ്സഹായതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രാകൃതമായ വാസനകളുടെ പിടിയിലമരുന്ന വ്യക്തിബോധത്തെയും സാമൂഹ്യബോധത്തെയും സംസ്കരിച്ചെടുക്കാൻ തങ്ങൾക്കാവുന്നതെല്ലാം ചെയ്തിട്ടുള്ള വിവേകികളായ ശ്രദ്ധാലുക്കളും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആധുനിക മനുഷ്യന് അത്യാവശ്യം വേണ്ട ഗുണവിശേഷം ഗുരു ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ

0: റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമേർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നടത്തിയ RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെയിലെ NIV-യിലേക്ക് അയച്ചു. നിപ്പ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. നെല്ലിയാമ്പതിയിൽ പാറക്കെട്ടിൽ നിന്ന് കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. കൊല്ലങ്കോട് പയ്യല്ലൂർ കൊമ്പൻകാട് സിജിനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, പാലാ നാരായണൻ നായരുടെ അശ്വമേധം എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹീതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, ആർത്തവാവധി, പുരോഗമനപരമോ പിന്തിരിപ്പനോ, 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം, 8:05 ചിത്രപതംഗം, സംവിധായകൻ അഖിൽ അനിൽകുമാർ സംസാരിക്കുന്നു.
2: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകിട്ട് ആകാശവാണി കൊച്ചി FM സംഘടിപ്പിച്ച ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ കുഴൽമന്ദം, ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം ആദ്യഭാഗം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി. ആർ കെ ദാമോദരന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത്. ഗാനമൊരുക്കിയത് എസ് രമേശൻ നായർ, ജയവിജയ.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി വേണുഗോപാൽ, പി ജയചന്ദ്രൻ, യേശുദാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷികാനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9037824036. 9037824036. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8547070773, 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0494268621. 0494268621. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ 2 ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 2 അടുത്ത മാസം. വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,600 രൂപ, അൺഗാർബിൾഡ് 69,600 രൂപ, റബ്ബർ RSS4

0: 26,800 രൂപ, RSS 5 26,400 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൌന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
3: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8-5.
2: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
4: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
2: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 23 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം നടത്തി യുഎസ്. ഒമാൻ തീരത്ത് യുഎസിന്റെ മിസൈൽ ആക്രമണത്തിൽ ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലിന് തീപിടിച്ച് 3 ഇന്ത്യക്കാരെ കാണാതായി. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര. തമിഴ് സിനിമാ സംവിധായകൻ പി ഭാരതി രാജ അന്തരിച്ചു. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ കിഫ്ബിയിലേക്ക് നേരിട്ടെത്തുന്നത് നിർത്തലാക്കും, പകരം സർക്കാർ ഖജനാവിലേക്ക് മാറ്റും. പ്രഖ്യാപനം ബജറ്റിൽ. കേരള ബാങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോളിന് മെക്സിക്കോ സിറ്റിയിൽ ഇന്ന് കിക്ക് ഓഫ്. ആദ്യ മത്സരം അർദ്ധരാത്രി 12:30. ദക്ഷിണാഫ്രിക്കയും ആതിഥേയരായ മെക്സിക്കോയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
5: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
6: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
7: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
6: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
8: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
6: ഭാവനയുടെ പരാവർത്തനങ്ങൾ, ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം.
1: നാളെ രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.
9: നാടൻ ചീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു ആകാശവാണിയിൽ എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കവ്യധാരയിൽ ഇന്ന് പാലാ നാരായണൻ നായരുടെ അശ്വമേധം എന്ന കവിത കേൾക്കാം.

0: ബാലനാരായണൻ നായരുടെ അശ്വമേധം എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം പന്തളം ബാലൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജക.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. എഫ് എം ഡയറി തുടരും. സമകാലികം, ആർത്തവാവധി, പുരോഗമന പരമോ, പിന്തിരിപ്പനോ. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 ചിത്രപതംഗം, സംവിധായകൻ അഖിൽ അനിൽകുമാർ സംസാരിക്കുന്നു.

8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകിട്ട് ആകാശവാണി കൊച്ചി എഫ് എം സംഘടിപ്പിച്ച് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ കുഴൽമന്ദം ശ്രീ രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം ആദ്യഭാഗം. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത

0: ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എൻഡിഎ ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ്വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് എൻഡിഎ നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ്പ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10,82,00,000 ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10,55,00,000 സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1,12,00,000 വായ്പ

0: കൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
1: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
1: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 ഉം 10 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം: സ്വതന്ത്രനായിരിക്കുക എന്നാൽ ചങ്ങലകൾ വലിച്ചെറിയുക എന്നത് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക എന്നതുമാണ്.

ചിന്താശകലം: സ്വതന്ത്രനായിരിക്കുക എന്നാൽ ചങ്ങലകൾ വലിച്ചെറിയുക എന്നത് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക എന്നതുമാണ്. സ്വതന്ത്രനായിരിക്കുക എന്നാൽ ചങ്ങലകൾ വലിച്ചെറിയുക എന്നത് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക എന്നതുമാണ് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ചോദ്യം ആവർത്തിക്കാം. ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ജയ്സൺ ജ്യോതി നടത്തുന്ന പുസ്തക വിചാരം കലാച്ചി വൈകിട്ട് 6 മണിക്ക്.

സേവന വാർത്തകൾ. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി രേഖ എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 2026 വരെ സൌജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, ജി, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷന്റെ 0471-2335-523 എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 0471-2335-523.

0: സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 011-23-11-2428 011-23-11-2428 പ്രിയ ശ്രോതാക്കളെ, സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
3: സാമൂഹിക ജീവിതവുമായുള്ള നിരന്തരമായ ഇടപെടലുകൾ ശക്തമാക്കുവാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവയാണ് നാടൻ കളികൾ. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് ഭാഷാപരമായ വ്യത്യസ്തതകൾ ഇവയിൽ കാണാവുന്നതാണ്. കുട്ടിയും കോലും എന്ന കളിയിൽ ചില പ്രദേശങ്ങളിൽ കാത്തോ മാല് എന്ന് ചോദിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങളിൽ കുട്ടിയും കോലും കാത്ത എന്ന് ചോദിച്ചുകൊണ്ടാണ് കളിക്കുന്നയാൾ കുട്ടിയെ വലിയ കോൽ കൊണ്ട് അടിച്ചുവിടുന്നത്. കുട്ടിയും കോലും ചിലയിടങ്ങളിൽ സാതേമ്പൻ കളിയെന്നും

അറിയപ്പെടുന്നുണ്ട്. പാലക്കാടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൊട്ടിയും പൂളും എന്നും ഉത്തര കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇട്ടിയും കോലും എന്നും ഇത് പറയപ്പെടുന്നു. ചട്ടിപ്പന്ത് കളി എന്ന നാടൻ കളി, ചട്ടിക്കളി, അട്ടിയേറ് എന്നൊക്കെയുള്ള പേരുകളിൽ പറയപ്പെടുന്നുണ്ട്. തൊങ്കിക്കളിയാവട്ടെ, തൊട്ടുകളി, കുന്തിക്കളി, അക്കുകളി എന്ന പേരുകളിലും പറയപ്പെടുന്നു. പയ്യും പുലിയും കളി ചിലയിടങ്ങളിൽ നരിയും പശുവും എന്ന പേരിലും പറയപ്പെടുന്നുണ്ട്. ഈ കളിയിൽ വട്ടത്തിനുള്ളിൽ പശുവും പുറത്ത് പുലിയും നിൽക്കും. എന്നിട്ട് പശു പശു പുല്ലിന്ന എന്ന് പറഞ്ഞ് പുലി പശുവിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പുലി പുലി കല്ലിന്ന എന്ന് പറഞ്ഞ് പശു പുലിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഈ കളിയിൽ തന്നെ ഇത് എന്തിൻ കെട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത് ചെമ്പിൻ കെട്ടും എന്നും ഇത് പൊന്നിൻ കെട്ട് എന്നുമുള്ള പ്രാദേശിക ഭേദങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നാടൻ കളികളിലെ പാട്ടുകൾ വളരെ താളാത്മകങ്ങളാണ്. ഉറുമ്പുകളിയിലെ പാട്ടിങ്ങനെയാണ്: കട്ടുറുമ്പിന് കാതുകുത്തി, നെയ്യുറുമ്പിന് വേലി കെട്ടി, അവിടെ നിന്നും കിട്ടി നാഴിയരി, ഇവിടെ നിന്ന് കിട്ടി ഉരിയരി, കാച്ചി കുടിക്കാൻ വിറകിന് പോയി, വിറകയിൽ തട്ടി ചോര, ചോര കഴുകാൻ ആറ്റിൽ പോയി, ആറ്റിൽ കണ്ടൊരു വാള, എന്നിങ്ങനെ പോകുന്നു ഇതിലെ വരികൾ. ഓലേഞ്ഞാലിക്കളിയിലെ വരികൾ ശ്രദ്ധിക്കുക: ഓലേഞ്ഞാലിയെ തരുവോടി, ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോടി, കൊത്തും ഞാൻ കാറും ഞാൻ, നിന്റെ അമ്മ വരുമ്പോൾ ഞാൻ, കൊത്തല്ലേ കാറല്ലേ, എൻ്റെ അമ്മ വരുമ്പോൾ പറയല്ലേ, ആ പുള്ളിക്കാരിയെ തരുവോടി, ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോടി, ആ പാട്ടുകാരിയെ തരുവോടി, ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോടി, എന്നിങ്ങനെ പോകുന്നു ചോദ്യോത്തരങ്ങൾ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്: പൂ പറിക്കാൻ പോരുമോ, പോരുമോ അതിരാവിലെ, ആര നിങ്ങൾക്കാവശ്യം, ആവശ്യം പടിരാവിലെ എന്ന പാട്ടും. നാരങ്ങപ്പാല് എന്ന കളിയിലെ: നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് രണ്ട്, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടിച്ചാടി വരുന്നൊരു കള്ളനെ പിടിച്ചേ എന്ന പാട്ട്. ചെമ്പഴുക്ക കളിയിലെ പാട്ടായ ഓടുന്നുണ്ടോടുന്നുണ്ടേ

0: മാണിക്ക് ചെമ്പഴുക്ക എന്നിങ്ങനെ താളബോധം വളരെ കൂടുതലുള്ള മലയാളിയുടെ നാടൻ കളികളിലും ഇത്തരത്തിൽ ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും അന്ത്യാദിപ്രാസവും എല്ലാം കാണാൻ സാധിക്കും. ഭാഷയുടെ പ്രയോഗശേഷിയും അക്ഷരസ്ഫുടതയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കളിയാണ് നാവുളുക്കി. പത്ത് പച്ചത്തത്ത ചത്തു, ചത്ത തത്ത പച്ച, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, ആന അലറലോടലറൽ, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും, ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള നാടൻ കളികളിലൂടെ ഭാഷ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാപ്തി വ്യക്തി ആർജിക്കുന്നു. നാടൻ കളി പലതിലുമുള്ള പാട്ടുകൾ, ചൊല്ലുകൾ, കവിതകൾ ഇവയെല്ലാം തന്നെ പ്രാദേശിക സമൂഹത്തിൻ്റെ ചിന്തകളും ജീവിത രീതികളും ഉൾക്കൊള്ളുന്നവയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സേവന വാർത്തകൾ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. പ്ലസ് ടു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 2026 ജൂൺ 1 17 35 ഇടയിലായിരിക്കണം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in.

ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റസിഡന്റുമാരെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MBBS,

വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC, KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ ഈ മാസം 18 രാവിലെ 10 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0486-2233-076, 0486-2233-076.

കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെക്ഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. വിശദവിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30.

ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഈ മാസം 13 രാവിലെ 9 മുതൽ സൌജന്യ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ privatejobs.employment.kerala.gov.in എന്ന പ്രൈവറ്റ് ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. privatejobs.employment.kerala.gov.in

0: വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0491-2505-005. 0491-2505-005. ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ബാലചന്ദ്ര മേനോൻ കഥാ തിരക്കഥ സംവിധാനം നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് താരാട്ട്. ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്ര മേനോൻ, ശാന്തികൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ, പാടിയത് യേശുദാസ്, S. ജാനകി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: ഷിഗെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ്. ഇത് ജലജന്യ രോഗങ്ങളിൽ പെടുന്ന ഒരു രോഗമാണ്. ഷിഗെല്ലോസിസ് അല്ലെങ്കിൽ ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു വയറിളക്ക രോഗം. ഈ ഷിഗെല്ല ബാക്ടീരിയ നമ്മുടെ നാട്ടിൽ ഉണ്ട്, പക്ഷെ സാധാരണ രീതിയിൽ അത് കണ്ടുപിടിക്കാറില്ല. കാരണം ഒരു വയറിളക്കം വരുമ്പോൾ നമ്മളത് മാറാതെ വരുമ്പോൾ ഡോക്ടറെടുത്ത് സമീപിക്കുകയും ഡോക്ടർ അതൊരു രോഗാണുബാധയുള്ള ഒരു വയറിളക്കമാണെന്ന് പ്രഥമ ദൃഷ്ടിയാ കാണുമ്പോൾ അതിനുള്ള ഒരു ആന്റിബയോട്ടിക് കൊടുത്ത് ആ വയറിളക്ക രോഗം മാറുവാണ് ചെയ്യുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ തീവ്രമായ വയറിളക്കം ഉണ്ടാവുമോ, അല്ലെങ്കിൽ വയറിളക്കത്തിൻ്റെ കൂടെ പനി മാറാതെ വരുന്നു, ഛർദ്ദിൽ മാറാതെ വരുന്നു, അല്ലെങ്കിൽ ഫിറ്റ്സ് പോലത്തെ എന്തെങ്കിലും ജനീയ അപസ്മാരം എന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വയറിളക്ക രോഗം ഉണ്ടാവുമ്പോഴാണ് രോഗിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ രോഗിയുടെ മല പരിശോധന കൾച്ചറിന് വിട്ട് ആ കൾച്ചർ പരിശോധനയിലൂടെയാണ് നമ്മൾ രോഗാണു എന്താണെന്ന് അറിയുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് ഷിഗെല്ലയാണെന്ന് നമ്മൾ ഒരു രോഗനിർണയത്തിലെത്തുന്നത്. പിന്നെ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത, ഇത് ഒരു ടോക്സിൻ ശരീരത്തിനകത്ത് ഉളവാക്കും, വിഷാംശം പോലെയാണ്. ഈ ടോക്സിൻ വളരെ മാരകമായ രീതിയിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് മാരകമാവും. ചിലപ്പോൾ പെട്ടെന്ന് ശരീരം ഒരു ഷോക്കിലോട്ട് പോകും, അതായത് രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നു പോകുന്ന രീതിയിൽ പോകും.

0: സമയത്ത് തീവ്ര യൂണിറ്റിലുള്ള ചികിത്സ ലഭ്യമായില്ലെങ്കിൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം. അതാണ് ഷിഗെല്ല രോഗബാധ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ കുട്ടി മരിച്ചുപോയതിന്റെ കാരണമാണ്. അതാണ് ഷിഗെല്ലയെ നമ്മൾ കുറച്ച് അപകടകരമാക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളത്. ഷിഗെല്ല എന്ന് പറയുന്ന രോഗം പകരുന്ന വിധം പ്രധാനമായും രോഗാണുക്കളാൽ മലിനമായ കുടിവെള്ളത്തിലൂടെ, പഴകിയതും കേടായതുമായ ഭക്ഷണത്തിലൂടെ, അതുപോലെ തന്നെ മലിനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് കഴിക്കുന്നതിലൂടെയൊക്കെയാണ് പ്രധാനമായിട്ടും രോഗം പകരുന്നത്. പിന്നെ അതുകൂടാതെ രോഗികളുടെ വിസർജ്യമായി നേരിട്ടോ പരോക്ഷമായോ സമ്പർക്കമുണ്ടായാലും രോഗം എളുപ്പത്തിൽ വ്യാപിക്കാൻ സാധിക്കും. വീട്ടിലേക്കാളും ഉപരി ഇത് ഹോട്ടലുകൾ, ശീതളപാനീയങ്ങൾ നൽകുന്ന അവിടെയുള്ള പാചക ജോലിക്കാരോ വിതരണ ജോലിക്കാരുടെ വഴി ആണ് കൂടുതലും ഇത് വരുന്നത്. ഇപ്പോൾ പൊതുവെ അന്തരീക്ഷം മലിനമാണ്, മണ്ണ് പലയിടത്തും മലിനമാണ്. ഇപ്പോഴും എല്ലാവരും ശരിയായ സെപ്റ്റിക് ടാങ്ക് ഉള്ള ശൗചാലയം ഉപയോഗിക്കുന്നത് 100% ഇല്ല. ഇപ്പോഴും തുറസായ സ്ഥലങ്ങളിൽ മലമൂത്രം വിസർജനം ചെയ്യുന്നവരുണ്ട്. മഴക്കാലത്തും മഴവെള്ളം ഒഴുകി വരുമ്പോഴും കുടിവെള്ള സ്രോതസ് പലയിടത്തും മലിനമാണ്. അതിനാണ് നമ്മൾ പറയുന്നത് കുടിവെള്ള സ്രോതസ് റെഗുലർ ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം അത് ക്ലോറിനേറ്റ് ചെയ്യുക. എല്ലാ വാർഡിലും നമുക്ക് ആശാ പ്രവർത്തകരുണ്ട്. ഇവര് ഇതിനു വേണ്ടി പരിശീലനം ലഭിച്ചവരാണ്. അപ്പൊ അവരുടെ സഹായത്തോടെ നമ്മൾ ശരിയായ രീതിയിൽ ബ്ലീച്ചിങ് പൗഡറും ശരിയായ രീതിയിൽ അളവിലെടുത്ത് കുടിവെള്ള സ്രോതസ് മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലോറിനേറ്റ് ചെയ്താൽ ഇത് നമുക്ക് തടയാൻ സാധിക്കും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ വിനോദ് പൗലോസ്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സൌന്ദര്യം ശസ്ത്രക്രിയയിലൂടെ, ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടക് തുടങ്ങിയ സൌന്ദര്യവർദ്ധനവിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനബ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-246-387 അല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ആ വാ വർഗിച്ചായ അല്ല, എന്തോ ഒരു
2: എന്തോ ഒരു
1: നിങ്ങളുടെ നടപ്പ് ഇരിപ്പോ ഒന്നും ഇങ്ങനെ അല്ലല്ലോ മനുഷ്യ.
2: അത് ഞാൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങി.
1: അതിന്
2: അയ്യോ, കരാട്ടെ പഠിക്കാൻ തുടങ്ങിയാ നമ്മുടെ മൊത്ത ശരീരഭാഷ മാറും.
1: ഒറ്റ ദിവസം കൊണ്ട് മഹസീറിന്റെ തലവര മാറിയ പോലെ അല്ലേ വർഗിച്ചായ?
2: ഞാൻ കരാട്ടെ ക്ലാസ് കണ്ടിട്ടില്ലല്ലോ ഈ മഹസീറിനെ.
1: സാധ്യതയില്ല, കാരണം അതാണ് മേഘാലയയുടെ സംസ്ഥാന മത്സ്യം. ആ ചോക്ലേറ്റ് മഹസീർ.
2: ശരീരം തവിട്ട് നിറമായിരിക്കുമല്ലേ, അതായിരിക്കും ചോക്ലേറ്റ് മഹസീർ.
1: ആ കറക്റ്റ്. ഇത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുവാന്നേ, അതാ ഇതിനെ ദേശീയ മത്സ്യമായി അങ്ങ് പ്രഖ്യാപിച്ചത്.
2: കട്ടനെടു.
1: വർഗിച്ചായ, നിങ്ങൾ ചാരി ഒന്നിരുന്നൂടെ?
2: കരാട്ടക്കാർ ചാരാറില്ല.
1: ഓ, അങ്ങനെയാണോ?
2: കഠിനമായ പരിശീലന മുറയാണ് നടക്കുന്നത്.
1: നിങ്ങൾ ഇതിന് പോകുന്നത് ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ.
2: എന്നും രാവിലെ 5 മണിക്ക് ഇറങ്ങും.
1: കരാട്ടെ പഠിക്കാനല്ലേ, കക്കാനൊന്നുമല്ലോ.
2: ആദ്യം ഓറഞ്ച് ബെൽറ്റ് കിട്ടി.
1: ആണോ?
2: പിന്നെ ബ്രൗൺ ബെൽറ്റ്.
1: ഏത് കടയിന്ന്?
2: കരാട്ടെ പഠിച്ച് നേടിയെന്ന്.
1: ഓ, അങ്ങനെ.
2: ഇനി ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം. ആ പാതയില്ല.
1: പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടട്ടെ.
2: പോട്ടെ, ലേശം പണിയുണ്ട്.
1: ആ, ഞാൻ പറഞ്ഞില്ലേ എന്നതോ പറ്റിയിട്ടുണ്ട്.
2: ഓ, ഒന്നുമില്ല.
1: സത്യം.

0: ബറ വർക്കിച്ചായ വടി പോലെ അല്ലേ ഇപ്പൊ നടക്കുന്നേ?
1: ബെൽറ്റ് ബെൽറ്റ് ബെൽറ്റ്.
0: ഓറഞ്ച്
1: അല്ല,
0: ബ്രൗൺ
1: അല്ല.
0: പിന്നെ
1: ഇന്നലെ ഒരുത്ത മലത്തി അടിച്ചതാ, നടുവിന് ബെൽറ്റ് ഇട്ടു. ബെൽറ്റ്.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: കെഎസ്ഇബി അറിയിപ്പ്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ
2: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
1: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
3: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
1: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
4: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
1: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
0: സേവന വാർത്തകൾ. ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477-2251-728. 0477-2251-728.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി തുടർന്നു കേൾക്കാം 7:35. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിനും

0: ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കാ സപ്ന അബ് കിസി ഏക വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കേ ജൻ ജൻ കാ സപ്ന ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നേ കി പൂർത്തി കേ ലിയെ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14th പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
3: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം ജൂലൈ 19 ന് ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ

0: കലാശപ്പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾക്ക് പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, ഒരു നൂറ് കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ ഇലവനിലൂടെ ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
0: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട് ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെയുണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവാവധി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം വലിയ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വിശ്രമം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ വിഷയം ചർച്ചയിലാണ്. ജപ്പാനിൽ 1947 മുതൽ സെയ്രി ക്യൂക്ക എന്ന പേരിൽ ആർത്തവാവധി നിലവിലുണ്ടെങ്കിലും വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഈ അവധി ഉപയോഗിക്കാറുള്ളൂ. ഈ അവധി ശമ്പളത്തോടുകൂടിയതായിരിക്കണമെന്നത് നിയമത്തിൽ അനുശാസിക്കുന്നുമില്ല. സ്പെയിൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ, തായ്വാൻ, സാംബിയ മുതലായ രാജ്യങ്ങളിലും ഈ അവധി നിലവിലുണ്ട്. ബ്രിട്ടനിലെ ചില സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ ഫ്ലെക്സിബിൾ പീരീഡ് ലീവ് നൽകി തുടങ്ങി. ഒരു ഭാഗത്ത് ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെ മാനിക്കുന്ന പുരോഗമന നടപടിയാണ്. മറുവശത്ത് ഇത് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ മടിക്കാനും തുല്യ അവസരം നഷ്ടമാക്കാനും ഇടയാക്കുമെന്ന വിമർശനവുമുണ്ട്. ശാരീരികവും മാനസികവും സാമൂഹിക

0: ഭൗമമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ആർത്തവാവധി എന്ന ഈ വിഷയത്തിൽ.
1: ആർത്തവാവധി പുരോഗമനപരമോ പിന്തിരിപ്പനോ?
0: ആർത്തവാവധിയുടെ പ്രസക്തി എന്താണ്?
2: ആർത്തവം എന്ന് പറയുന്നത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സാണ്. അതിന് ഒരു സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആസ്പെക്റ്റ് എല്ലാം ഉണ്ട്. പക്ഷെ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ, ഒരു മാസം ഓവുലേഷൻ നടക്കുന്ന അണ്ഡകുമിള, ഓവുലേഷൻ കഴിഞ്ഞൊരു 12 to 14 days കഴിയുമ്പോൾ ആ സൈക്കിൾ ഒരു പ്രഗ്നൻസിയിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, അണ്ഡകുമിളയിൽ നിന്നുള്ള ഹോർമോണൽ സപ്പോർട്ട് നിലയ്ക്കുന്നത് മൂലം യൂട്രസിൻ്റെ ഏറ്റവും അകത്ത ലെയർ ഷെഡ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഇതാണ് നമ്മൾ വജൈനൽ ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത്.
0: സ്ത്രീരോഗ വിദഗ്ധയും കൺസൾട്ടന്റ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജിഷ വർഗീസ്,
2: ആർത്തവത്തോടനുബന്ധിച്ച് ഏകദേശം ഒരു 50 to 75% വരെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അത് വയറുവേദനയാകാം, നടുവേദനയാകാം, അല്ലെങ്കിൽ കാലുകളിലെ വേദനയാകാം, ചിലർക്ക് തലവേദന, മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ ഒരു എപ്പിസോഡ് വരിക, ചുരുക്കം ആളുകളിൽ ശരദിൽ തലകറങ്ങി വീഴുക തുടങ്ങിയവയൊക്കെ കാണാറുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കംഫേർട്ട് ആണെങ്കിൽ, ഏകദേശം 25% ആളുകൾക്ക് ഇത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സിവിയറിറ്റി ഉള്ള ബുദ്ധിമുട്ടുകളിലോട്ട് നയിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചില ആളുകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് തുടങ്ങിയ കാര്യങ്ങൾ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഈയിടെയായിട്ട് കുട്ടികളിൽ ആദ്യമായിട്ട് ആർത്തവം വരുന്നത് മുമ്പൊക്കെ ഒരു 12-13 വയസ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 10 വയസ്സിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മുതലേ ആർത്തവം വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള ഗവൺമെന്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെനിസ്ട്രൽ ഡിഗ്നിറ്റി പ്രോഗ്രാം, അതായത് ആർത്തവത്തോടനുബന്ധിച്ച് ഓപ്ഷണലായിട്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാനായിട്ട് 3 ദിവസത്തെ ലീവ് അനുവദിക്കാമെന്നുള്ളത്. അതുകൊണ്ട് വരുന്ന അക്കാഡമിക് ലോസസ് കോമ്പൻസേറ്റ് ചെയ്യണം എന്നൊരു പ്രപ്പോസൽ കൂടി ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിനോടൊപ്പം ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഡെഫിനറ്റ്ലി. അതിനോടൊപ്പം തന്നെ നമ്മളൊരു അവയർനെസ് പ്രോഗ്രാം, അതായത് കമ്മ്യൂണിറ്റിയിൽ, അതുപോലെ സ്കൂളിൽ, ക്ലാസ്സുകളിലെല്ലാം രണ്ട് ജെൻഡറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് നടത്തേണ്ടതാണ്. അതായത് ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇത് ചില ആളുകൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. വരുന്ന ഡിസ്കംഫേർട്ട് അവരുടെ ഒരു വിൽ പവറിനെയോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്ട്രെങ്തിനെയോ ഒന്നും അല്ല കാണിക്കുന്നത്. അത് അവരുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് ബോയ്സിനെയും ഗേൾസിനെയും അധ്യാപകരെയും ഒരുപോലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ പ്രോഗ്രാം കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സഹായകമാകും. കാരണം ഒരു പ്രൈവസി ബ്രീച്ച് എന്നുള്ളൊരു കൺസേൺ, അതുപോലെ ടീസ് ചെയ്യപ്പെടും, കളിയാക്കപ്പെടും എന്നുള്ളൊരു കൺസേണൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവയർനെസ് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ആർത്തവത്തെ പറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ് ആണെന്നും അത് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ആൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരിക്ക്, ഭാവിയിൽ അവന്റെ പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഒരു മെനിസ്ട്രൽ ഹെൽത്ത് അവയർനെസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് വളർത്തിയെടുക്കാനും ഈ മെനിസ്ട്രൽ ലീവ്, അതിനോടനുബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആർത്തവ വേദനയോട് അനുബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെ റിലീവ് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് അപ്ലൈ ചെയ്യാം. രണ്ടാമതായിട്ട് കുറച്ച് ജിഞ്ചർ, കറുവാപ്പട്ട ഇട്ട ഹെർബൽ ടീകൾ എടുക്കുന്നത് ചിലർക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ആഹാരം, പംകിൻ സീഡ്, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവ കഴിക്കുന്നത് നെർവ്സിനെ കുറച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുകയും ആർത്തവ വേദന ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട്. മറ്റൊന്നാണ് ആർത്തവത്തോടനുബന്ധിച്ച് ഉള്ള ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള എക്സസൈസ്, 10 മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക തുടങ്ങിയവയും ആർത്തവ വേദന ലഘൂകരിക്കാനായിട്ട് സഹായകമാകാറുണ്ട്. ആർത്തവത്തോടനുബന്ധിച്ചുള്ള വേദന മോസ്റ്റ് കോമൺലി യൂട്രസിന്റെ അകത്ത ലെയർ പുറന്തള്ളുമ്പോൾ യൂട്രസിന്റെ മസിൽ കൺട്രാക്ട് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് കാണുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസും കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിലും, എല്ലാ മാസവും വളരെ സിവിയർ ആയിട്ട് ആർത്തവം വരുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ അഡിനോമയോസിസോ എൻഡോമെട്രിയോസിസോ ഫൈബ്രോയിഡോ പോലെയുള്ള പതോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ചെക്കപ്പ് കൂടി ചെയ്യാവുന്നതാണ്.
0: ആർത്തവ ദിനങ്ങളിൽ അവശത അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവധി നൽകണമെന്ന അഭിപ്രായമാണ് ആലുവയിലെ ഒരു സ്വകാര്യ വിദ്യാലയത്തിലെ കായിക അധ്യാപകനായ അഭിലാഷ് MBയുടേത്.
3: ഈ ടൈമിൽ സാധാരണ ഗേൾസിന് ടയർഡായിരിക്കും, പിന്നെ ഒരുപാട് എന്താ പറയുക, അവർക്ക് ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് മൈഗ്രെയിൻ കൂടുതലായിരിക്കും, ചിലർക്ക് അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, ഒരു ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. പിന്നെ പലരും അറ്റൻഷൻ അടിച്ച് ഗ്രൗണ്ടിൽ തീരെ വയ്യാത്ത കുട്ടികളായിരിക്കും, അവർക്ക് ഇറങ്ങാൻ വെയിലത്ത് പോലും നിൽക്കാൻ പറ്റാത്ത, നേരെ നിൽക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. കണ്ടാൽ മനസ്സിലാവാറുണ്ട് അവർ നമുക്ക് ഫേസ് ആസ് യൂഷ്വൽ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അവരുടെ ഫേസിൽ, ടയർഡ്.

0: ആയിരിക്കും അവർക്ക് ഒന്നും പറ്റത്തില്ല. കാരണം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് നമ്മൾ ഓൾറെഡി അതിന് മുമ്പേ തന്നെ പറയും. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കും നമ്മൾ. അത്ര വയ്യാത്ത കുട്ടികൾക്ക് അവധി എടുക്കുന്നതിൽ തെറ്റില്ല, കാരണം അവർക്ക് വേണ്ടതാണ്. കാരണം ഈ സമയങ്ങളിൽ അവർക്ക് എന്താ പറയുക, അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കുറവായിരിക്കും. ഡ്രസ്സിങ്ങിന് തന്നെ അവർക്ക് ചിലപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. പിന്നെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അറിയില്ലായ്മ കൊണ്ട് കുറേ പ്രശ്നങ്ങൾ അവർക്ക് ടെൻഷനും കാര്യങ്ങളും കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ആർത്തവാവധി നൽകാൻ തുടങ്ങിയത് 2023 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്.
2: ക്യുസാറ്റിലെ പീരീഡ്സ് ലീവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പീരീഡ്സ് ലീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്.
1: ക്യുസാറ്റിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത കെ പ്രതാപ്.
2: ഇത് അധ്യാപകർക്കും ബാക്കിയുള്ള സ്റ്റാഫിനും ഇത് ബാധകമാക്കിയിട്ടില്ല, പക്ഷെ ചില സ്റ്റേറ്റുകളിൽ ഇത് ബാധകമാക്കിയിട്ടുണ്ട് എന്നറിയുന്നു. ഇതില് ഇംപ്ലിമെന്റേഷൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് 2% അറ്റൻഡൻസിൽ ഒരു ലീവേ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ 75% നമുക്കൊരു സെമസ്റ്ററിൽ അറ്റൻഡൻസ് വേണ്ടതുണ്ട് എന്നുള്ളതെങ്കിൽ പെൺകുട്ടികൾക്ക് 73% ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ അവിടെ ഒരു 2% ഒരു ഇളവ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. ഇത് ആർത്തവാവധി എന്നുള്ള ഒരു ക്രമത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റേഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ എല്ലാ മാസവും നിങ്ങൾക്ക് 2 ലീവ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ദിവസം കണക്കാക്കി അറ്റൻഡൻസ് ഇടുന്ന പരിപാടി ആയിട്ടില്ല. ഇത് എല്ലാ കോഴ്സുകൾക്കും ബാധകമാണ്, ഇൻക്ലൂഡിംഗ് PhD.
1: മാനസിക ആരോഗ്യത്തോടൊപ്പം പഠന മികവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ആർത്തവാവധി സഹായിക്കും.
3: കേരളത്തിലെ സ്ത്രീകൾക്ക് ആർത്തവ അവധി നൽകണമോ എന്ന ചർച്ച സാമൂഹികമോ തൊഴിൽപരമോ ആയ ഒരു വിഷയം മാത്രമല്ല, അതിന് മാനസികാരോഗ്യപരമായും വളരെ പ്രാധാന്യമുണ്ട്.
1: മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ യു വിവേക്.
3: ആർത്തവം ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ്, എന്നാൽ പല സ്ത്രീകൾക്കും ഈ കാലയളവിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. ക്ഷീണം, ഉത്കണ്ഠ, അസ്വസ്ഥത, ദേഷ്യം, വിഷാദം, ശ്രദ്ധക്കുറവ്, ജോലിയിൽ ഏകാഗ്രത നഷ്ടപ്പെടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ സാധാരണമാണ്. ചിലർക്ക് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ PMS ഉണ്ടാകാം. അതിലും ഗുരുതരമായ അവസ്ഥയായ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ PMDDയും വരാം. ആർത്തവ അവധി നൽകുന്നത് ചില പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ആർത്തവ സംബന്ധമായ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ യാഥാർത്ഥ്യമാണെന്നും അവ അവഗണിക്കപ്പെടുന്നതല്ലെന്നും സമൂഹം അംഗീകരിക്കുന്ന ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ അംഗീകാരം സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമതായി, കടുത്ത വേദന, അമിത രക്തസ്രാവം, തലവേദന അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വിശ്രമം ലഭിക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും തൊഴിൽ സമ്മർദ്ദം കുറയ്ക്കാനും ചെയ്യും. കേരളം പോലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിൽ പങ്കാളിത്തവും ഉയർന്ന നിലയിലാണ്. ആർത്തവ അവധി സ്ത്രീ സൗഹൃദവും ആരോഗ്യപരമായി കൂടുതൽ കരുതലുള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ സഹായിക്കും. കൂടാതെ ആർത്തവത്തെക്കുറിച്ചുള്ള അനാവശ്യമായ നാണക്കേടും സാമൂഹിക വിലക്കുകളും കുറയ്ക്കാൻ ഇത് ഉപകരിക്കും. അതേസമയം ചില ജാഗ്രതകളും നിർദ്ദേശിക്കുന്നു. ആർത്തവ അവധി നടപ്പിലാക്കുമ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യാൻ കുറച്ച് കഴിവുള്ളവരാണെന്നും മാനസികമായി അസ്ഥിരതയുള്ളവരാണെന്നും തെറ്റായ ധാരണകൾ സമൂഹത്തിൽ വളരാൻ പാടില്ല. അത്തരം മുൻവിധികൾ തൊഴിൽ മേഖലയിൽ വിവേചനത്തിനും സ്ത്രീകളുടെ അവസരങ്ങൾ കുറയ്ക്കാനും കാരണമാകാം. അതുപോലെ ആർത്തവ അവധി ചികിത്സയ്ക്ക് പകരം അല്ല. കടുത്ത മാനസിക വിഷമങ്ങൾ, വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ PMDD പോലുള്ള രോഗാവസ്ഥ ഉള്ളവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു സമീപനം സ്ത്രീകൾക്ക് അവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന നിർബന്ധമല്ലാത്തതും വിവേചനരഹിതമായ ഒരു ആർത്തവ അവധി സമയമാണ്. ഇതിനൊപ്പം ഫ്ലെക്സിബിൾ ജോലി സമയം, വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം, ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം എന്നിവയും ഉറപ്പാക്കണം. ആർത്തവ അവധി സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും തൊഴിൽ ക്ഷമതയും മെച്ചപ്പെടുത്താൻ സഹായമാകാം. എന്നാൽ അത് സ്ത്രീകളെ ദുർബലരായി കാണാനല്ല, മറിച്ച് അവരുടെ ജൈവികവും മാനസികവുമായ ആവശ്യങ്ങളെ മാനിച്ച് സമത്വത്തോടെയുള്ള പിന്തുണയ്ക്കാണ്.
1: ഈ അവധിയെ ദുരുപയോഗം ചെയ്യാതെ ആവശ്യക്കാർക്ക് മാത്രം ഉപയോഗപ്രദമാക്കുന്നത് വളരെ നന്നായിരിക്കും.
4: എനിക്ക് വേണ്ടാന്നാണ് അഭിപ്രായം. ഇത് അനാവശ്യമായിട്ടൊക്കെ മിസ്യൂസ് ചെയ്യൂലോ. ചില പിള്ളേര് ഇതിന് ഇല്ലാത്ത സമയത്തായിരിക്കും അവധി എടുക്കുക.
1: ആലുവയിലെ സ്വകാര്യ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി

0: ഇവാനി നവാസ്.
1: എനിക്ക് അത് ആവശ്യമില്ലാത്ത തോന്നുന്നത്, ഇവിടെ വന്ന് ടീച്ചേഴ്സ്മാരെല്ലാരും ആവശ്യത്തിന് കെയർ ഒക്കെ തരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിന് ആവശ്യമില്ല. ആവശ്യമുള്ളവർ എടുക്കണത് കുഴപ്പമില്ല, അത് വാലിഡ് ആയിട്ട് റീസൺ വേണമല്ല ഇതെടുക്കാനായിട്ട്. ചില കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവധി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്കൂളിൽ വരാൻ ഇഷ്ടമില്ലാത്ത കുറേ കുട്ടികൾ അതെടുക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം ലീവ് എടുക്കാൻ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് എന്റെ അഭിപ്രായം. എനിക്ക് വേണ്ട എന്നുള്ള ഇതാണ്, കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആദ്യത്തെ 3 ദിവസമല്ല വേദന, എനിക്ക് ഇറാഷണൽ ആയിട്ടാണ് വേദന വരാറ്. ആദ്യത്തെ 3 ദിവസം അങ്ങനെയൊന്നുമില്ല, അവധി എടുക്കേയില്ല. ഞാൻ ചിലർക്ക് കാലുവേദന ഉണ്ടാവാറുണ്ട്, ഈ തലവേദന ഉണ്ടാവാറുണ്ട്, ഒരു കൊച്ചിന് ഛർദി, എപ്പോഴും ഛർദിയാണ് അവളിപ്പോ. കാരണം ആ ദിവസം അവൾ വരാറില്ല, അങ്ങനെയാണ് ഓൾറെഡി അവൾ അങ്ങനെയാ. ചിലർക്ക് ഭയങ്കര തളർച്ച ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ദേഷ്യം. എനിക്ക് ഓൾറെഡി നല്ല ദേഷ്യം ഉണ്ട്, എന്നോട് പീരീഡ്സും കൂടി വരുമ്പോ കുറച്ച് കൂടും. എന്താണ് ചില സമയം തോന്നാറുണ്ട് ഷോ പെണ്ണാവണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അത് ഈ പാഡ് മാറ്റാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിലും നമുക്കത് എന്താ പറയാ, ക്യാരി ചെയ്തുകൊണ്ട് നമ്മൾ നടക്കണമല്ലോ. എപ്പോഴും പാഡ് നമ്മൾ ബാഗിനുള്ളിൽ ഇപ്പൊ വെച്ചുകൊണ്ട് നടക്കണ, കാരണം എപ്പോഴാ വരണേന്നൊരു ഇതില്ല. തോന്നണ പോലെയാണ് പിന്നെ പീരീഡ്സ് ഒക്കെ വരാറ്. ഈ ഇരട്ടി പിന്നെ കുഴപ്പമില്ല, അവധി ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ മാക്സിമം വരാൻ നോക്കുക. ചിലർ അതായത് അവർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവർ വരൂല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയും 3 ദിവസത്തെ അവധി ഉണ്ടായാലോ, എന്താണ് ഗവൺമെന്റ് പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞവർ അവധി എടുക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് വേണ്ട എന്നുള്ളതാണ്, നിർബന്ധമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
0: ആർത്തവാവധി പോലുള്ള ക്രമീകരണങ്ങളിലൂടെ വിദ്യാർത്ഥിനികളുടെ നേരെ സഹപാഠികളായ ആൺകുട്ടികളിൽ ഒരു സഹാനുഭൂതി വളർത്താനും അതുവഴി ലിംഗഭേദമന്യേ പരസ്പര ബഹുമാനവും കരുതലുമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താനും സഹായിക്കും.
2: ആർത്തവവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവധി കൊടുക്കുമ്പോൾ അതിന് എപ്പോഴും 2 വശങ്ങളുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒന്ന്, ആർത്തവവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് ഒരുപാട് ആശ്വാസമായിരിക്കും.
0: കോട്ടപ്പടി സ്വദേശിനിയും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ ജെയ്സി ഏലിയാസ്.
2: ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വന്നാലും അവർ ഒമിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വളരെ സഹിക്കാൻ പറ്റാത്തത്ര പെയിനുള്ള കുട്ടികളുണ്ടാകും, ചിലർക്ക് ഷിവറിംഗ് ഒക്കെ വരുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ സാധാരണ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് വന്ന് പറയുകയും അപ്പോൾ നമ്മൾ സിക് റൂമിലൊക്കെ അവരൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറയും, എന്നിട്ടും ചൂടുവെള്ളമൊക്കെ കൊടുത്തൊക്കെ നോക്കും. പക്ഷേ എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ പാരന്റ്സ് വന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അവർ വന്നു എന്നാൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പ്രോപ്പറായിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാം. ക്ലാസ്സിൽ വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനോ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ആശ്വാസമായിരിക്കും. എന്നാൽ ഈ പറയുന്ന പീരീഡ്സ് വലിയ വേദനകളും പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകുന്ന കുറെ കുട്ടികളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അവധി കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് കോമൺ ആയിട്ട് ബാധകമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളും ലീവ് എടുക്കാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, അവരുടെ ഒരു പഠനത്തിന് ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നഷ്ടപ്പെട്ടൊന്നിരിക്കാം ആ 3 ദിവസം വരാതെയൊക്കെ ഇരിക്കുമ്പോൾ. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടാം. കുട്ടികളെ ഇങ്ങനെ ഒരു അവധി കൊടുക്കുമ്പോൾ അവരും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ലീവ് എടുക്കാൻ തുടങ്ങും. അത് അവരുടെ ഒരു പഠനത്തെയൊക്കെ ബാധിക്കാനും അതുപോലെ അറ്റൻഡൻസിനെയൊക്കെ ഒരു ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു അവധി പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ആൺകുട്ടികളുടെ ചിന്താഗതിയിലും മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കും. കാരണം ഇങ്ങനെ ഒരു അവധി കൊടുക്കുന്നതിന്റെ ഒരു കാരണം അവർ മനസ്സിലാക്കും. പെൺകുട്ടികളിൽ തന്റെ സഹപാഠികളിൽ ചിലർക്കെങ്കിലും ആ ദിവസങ്ങളിൽ റെസ്റ്റും അല്ലെങ്കിൽ ഒരു വിശ്രമവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആവശ്യമാണ്, ഒരു പ്രത്യേക കൺസേൺ അവർക്ക് ആവശ്യമാണ് അവധി കൊടുക്കുന്നു എന്നൊക്കെ വരുമ്പോൾ, അവരും ഭാവിയിൽ അവധി ജീവിതത്തിൽ വരാൻ പോകുന്ന പെൺകുട്ടിയോടും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോഴുള്ള അമ്മയോടും സഹോദരിയോടും ഒക്കെ ആ ഒരു പ്രത്യേക ഒരു കൺസേൺ അവരിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അല്ലെ, ആൺപെൺ തുല്യത എന്ന് പറയുന്ന ഒരു ആശയം ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു തുല്യത നിലനിർത്തുവാനായിട്ട്, അത് തന്നെയല്ല ആൺകുട്ടികളുടെ ആ ഒരു ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് കുറച്ചും കൂടി അവരോടൊരു കൺസേൺ ഉണ്ടാകാനായിട്ടൊക്കെ ഈ ഒരു നയം സഹായിക്കും എന്ന് തോന്നുന്നു.
0: ആർത്തവാവധി സ്ത്രീകളെ കുറച്ചെങ്കിലും ബലഹീനരെന്ന് മുദ്രകുത്താനുള്ള ഒരു കാരണമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തന്നെ സ്ത്രീകളുടെ ആർത്തവം എന്നത് തികച്ചും സാധാരണമായ ഒരു ജീവശാസ്ത്ര വിഷയമാണ് എന്നോർക്കണം. ലജ്ജയുടെയും കളിയാക്കപ്പെടലിന്റെയും ദിവസങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലല്ല, സൗകര്യപ്രദമായും ശുചിത്വപൂർണമായും ഈ ദിവസങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, കൂട്ടത്തിലുള്ള പെൺകുട്ടികൾക്ക് സഹപ്രവർത്തകർക്ക് അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കാം എന്നതാകണം സമൂഹം ചിന്തിക്കേണ്ടത്. ഈ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടിന്റെ തോത് ഓരോ സ്ത്രീയിലും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പൊതുവായി ഒരൊറ്റ മാതൃക എല്ലാവർക്കും ചേരില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം അവധിയുണ്ടോ ഇല്ലയോ എന്നതല്ല, സ്ത്രീകൾക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ജോലിസ്ഥലത്ത് തുറന്ന സംസാരത്തിനുള്ള അന്തരീക്ഷവും മാനേജ്മെന്റിന്റെ സഹാനുഭൂതി

0: യുമാണ് പ്രധാനം. ആർത്തവം ഒരു ബലഹീനതയല്ല, പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. അതിനെ മറച്ചുവെക്കാതെ മാന്യമായി കൈകാര്യം ചെയ്യുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമനപരം.
1: ആർത്തവാവധി പുരോഗമനപരമോ പിന്തിരിപ്പനോ?
2: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മുളപ്പാലത്തിലിരുന്ന് ഒരു രാത്രിയുടെ ഇരുണ്ടതും അഗാധവും നിശബ്ദവുമായ അവസ്ഥയെക്കുറിച്ചറിഞ്ഞ അന്നത്തെ ദിവസത്തെക്കുറിച്ച് രാമർ ഓർത്തുപോയി. ഇരുളിന്റെ പെരുവഴിയെ അന്നാണ് അടുത്തറിഞ്ഞത്. തൊട്ടപ്പുറത്തെ ഒന്നിനെപ്പോലും കാണാൻ കഴിയാത്ത ഇരുട്ടായിരുന്നു അന്ന്. ഇപ്പോൾ വഴികൾ ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു, ആത്മവിശ്വാസവുമുണ്ട്. കുന്നിന്റെ ഏതാണ്ട് മുകളിലെത്തിയപ്പോൾ രാമർ താഴേക്ക് നോക്കി. ചിലയിടങ്ങളിൽ കറുത്ത കയങ്ങളുണ്ട്. അവയ്ക്കപ്പുറത്ത് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന വഴികളുടെ അദൃശ്യത, തെല്ലിടെ അങ്ങനെ നിൽക്കണമെന്ന് രാമറിന് തോന്നി. ആദ്യം കാണുന്ന ഒരനുഭൂതി. തണുത്ത കാറ്റടിക്കുമ്പോൾ മരച്ചില്ലകൾ കൂട്ടി ഉലയുന്ന ശബ്ദം മാത്രം, മറ്റൊന്നും കേൾക്കാനില്ല. രാമർ എന്തിനുവേണ്ടിയോ ചെവിയോർത്തു. കുറച്ചിട കഴിഞ്ഞപ്പോൾ തക്ഷൻ കുന്നിന്റെ താഴ്വാരങ്ങളിൽ എവിടെയോ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഭാരത് മാതാ കീ ജയ്, വെള്ളക്കാർ നാടുവിടുക, വാഴുന്നവരുടെ അടയാളം വയ്ക്കൽ അവസാനിപ്പിക്കുക. ശബ്ദം തുടരുന്നതിനിടയിൽ രാമർ അതിവേഗത്തിൽ താഴേക്കിറങ്ങി. വളരെ അടുത്തുനിന്നാണ് ഒച്ച കേട്ടതെന്ന് രാമറിന് ഒരു ഊഹമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ രാമർ കണ്ടു, വഴിയുടെ അപ്പുറത്ത് വളരെ അകലെ ഒരു വെള്ളനിഴൽ. രാമർ അതിന് പിറകെ കാലുകൾ വലിച്ചുവെച്ചു. അപ്പുറത്തെത്തുമ്പോഴേക്കും നിഴൽ മറ്റേതോ വഴിയുടെ ഇരുൾ കയത്തിൽ അപ്രത്യക്ഷമായിരുന്നു. ഛേ, രാമർ നിരാശപ്പെട്ടു. കാലത്ത് വയൽവരമ്പിലൂടെയും പറമ്പിലൂടെയുമുള്ള നടത്തത്തിനിടയിലാണ് കണ്ണച്ചൻ പലപ്പോഴും വാചാലനാവുക. അല്ലാത്ത നേരങ്ങളിൽ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുന്ന ശീലമാണ് അദ്ദേഹത്തിൻ്റേത്. അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നണം. എന്നാൽ കാലത്ത് തണുത്ത കാറ്റേറ്റ് നടക്കുന്നതിനിടയിൽ കണ്ണച്ചൻ സംസാരിച്ചു തുടങ്ങും. തുടക്കം ചിലപ്പോൾ കൃഷിയിൽ നിന്നായിരിക്കും. മകരമാസത്തിൽ കുളിരില്ലാത്തത് കാരണം ചക്ക കുറയുമെന്നോ, ആകാശത്ത് പെട്ടെന്ന് പടർന്നു കയറിയ മേഘക്കൂട്ടങ്ങളുടെ കരുവാളിച്ച നിറം കണ്ട് മാമ്പൂക്കൾ കരിഞ്ഞുപോയെന്നോ, ഒരു നനയുടെ കുറവ് കാരണം നേന്ത്രക്കായകൾക്ക് തുടുപ്പില്ലാതെ പോയെന്നോ, വർഷം ചതിച്ചത് കാരണം നെല്ല് പാറ്റ കുടിച്ചുപോയെന്നോ ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. രാമറിന് അതെല്ലാം കേട്ടുകൊടുത്താൽ മാത്രം മതിയാകും. ഒരുപക്ഷെ അതിരാവിലെ കണ്ണച്ചൻ നടക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യം പറയാൻ വേണ്ടിയാണെന്ന് രാമറിന് ഇപ്പോൾ തോന്നുന്നു. എന്നും രാവിലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഒരു കൂട്ടം കാക്കകളുടെ ഒരു പ്രയാണമുണ്ട്. ഒരിക്കലും അവയ്ക്ക് ദിശയും സമയവും തെറ്റാറില്ല. കണ്ണച്ചന്റെ പറമ്പുകൾക്ക് മീതെ കൂടി കുറുകയാണ് അവ പറന്നു പോകാറുള്ളത്. ഒരു കറുത്ത ചതുരം ആകാശത്തുകൂടെ ചിറകുവെച്ച് പറന്നു പോകുന്നത് പോലെയാണ് തോന്നുക. അവ പോയി കഴിഞ്ഞാൽ ഉടൻ മഞ്ഞുപുരണ്ട ആകാശത്തിന്റെ മുഖം മഞ്ഞരാശി കലർന്ന പട്ടം പോലെ തെങ്ങിൻ തലപ്പുകളെ തൊട്ടൂ തൊട്ടില്ലെന്ന മട്ടിൽ കാണാനാകും. അപ്പോഴാണ് കണ്ണച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങുക. രാമറും അന്നേരത്ത് എത്തിയിട്ടുണ്ടാവണം. ഇടവഴിയിൽ അപ്പോൾ രാമറിന്റെ കാലച്ചയോ കൊള്ളുകൾക്ക് മീതെ തലയോ കാണുന്നില്ലെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാകും. കൃഷിയിൽ തുടങ്ങുന്ന സംസാരം പിന്നെ പിന്നെ തന്നെക്കുറിച്ചും അത് കഴിഞ്ഞ് നാട്ടുകാര്യങ്ങളിലേക്കും തിരിയും. അപ്പോഴും ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ രാമറിന്റെ സാന്നിധ്യം ഇടയ്ക്കിടെ അറിയാൻ ശ്രമിക്കും. ഒരു കഴുത്തു വെട്ടിക്കലിലൂടെയോ അല്ലെങ്കിൽ നെല്ലുകൾക്കിടയിൽ വളരുന്ന കള പറിക്കാനെന്ന നാട്യത്തിലൂടെയോ, അതുമല്ലെങ്കിൽ ഞെട്ടറ്റു വീണ മച്ചിങ്ങയുടെ ഉറവിടം കാണാൻ തെങ്ങിൻ തലപ്പത്തേക്ക് നോക്കുന്ന വിധത്തിലോ ആണ് അദ്ദേഹം ഇത് ഉറപ്പിക്കുക. തന്റെ സംസാരത്തിന് രാമറിന്റെ പൂർണ്ണമായ പങ്കാളിത്തം അദ്ദേഹം ആഗ്രഹിക്കുന്നു. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കുട്ടികളെ കാര്യം ഓർക്കുമ്പോൾ എന്റെ നെഞ്ച് കത്തുക. പണം കൊടുത്താൽ സൂക്കേട് മാറുമെങ്കിൽ കുട്ടികൾ ഏടമാണെങ്കിലും ഞാൻ കൊണ്ടുപോകും. അതിനും ഒരു പാങ്ങില്ല. ഞാൻ എന്താ ചെയ്യുക രാമറെ? രാമറിൽ നിന്നും ഒരു മറുപടി കണ്ണച്ചൻ പ്രതീക്ഷിക്കുന്നില്ല. നെല്ലുകൾക്കിടയിൽ വളർന്ന ഏതോ കള പിഴുതെടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്നു, കുട്ടികളെ എന്താ ചെയ്യുക എന്ന് എനിക്കൊരു തിരുപാടുമില്ല. ഇന്നാള് ഓല് ഒരമ്മേനെ കൊല്ലാനാക്കി. ഇനിയിപ്പോൾ അടുത്തത് എന്താന്ന് ആർക്കറിയാം. പൊരേ നിറങ്ങി പുറത്തു പോവാൻ എനിക്ക് പേടിയാണ്. അപ്പോഴും രാമർക്കൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. വയൽ വരമ്പും പിന്നിട്ട് അവർ പറമ്പിൽ കയറിയിരുന്നു. തെങ്ങിന്റെ ചുവട്ടിൽ വീണ മച്ചിങ്ങയെ കാലുകൊണ്ട് തട്ടി പിന്നെ മുകളിലേക്ക് നോക്കുന്നെന്ന ഭാവത്തിൽ കണ്ണച്ചൻ രാമറിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. പിന്നീട് കണ്ണച്ചൻ

മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. ഗാന്ധി എന്ന് പറയുന്ന ആളും നമ്മുടെ ശ്രീധരൻ ദർസറും പറയുന്ന കാര്യമൊക്കെ ശരിയാ, എന്നാലും നമ്മക്ക് അങ്ങനെ അങ്ങ് നിന്നു കൊടുക്കാൻ പറ്റുമോ? ഭരിക്കുന്നത് വെള്ളക്കാരല്ലേ, ഓരെ വെറുപ്പിക്കാൻ പാടുണ്ടോ? നാട് വാഴുന്ന ഓരെ വെറുപ്പിക്കാൻ പാടുണ്ടോ? ഗാന്ധി എന്ന് പറയുന്ന ആളെക്കുറിച്ച് രാമരന് ഒന്നും അറിയില്ലായിരുന്നു. ശ്രീധരൻ ദർസറെക്കുറിച്ച് മാത്രമേ എന്തെങ്കിലും അറിയൂ. അദ്ദേഹം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്നും തോന്നിയിരുന്നു. രാമർ മിണ്ടാതിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ കണ്ണച്ചൻ ചോദിച്ചു, എന്താ രാമറേ ഇയൊന്നും മിണ്ടാത്തത്? രാമർ അത്ഭുതത്തോടെ കണ്ണച്ചനെ നോക്കി. അദ്ദേഹം തുടർന്നു, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നടന്നാൽ മാത്രം പോരാ, ഒരഭിപ്രായം ഉണ്ടാകണോ? കണ്ണച്ചൻ ആവശ്യപ്പെട്ടത് കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പുതിയ ഒരാളായതുപോലെയാണ് രാമറിന് തോന്നിയത്. നെഞ്ചിൽ തീയുമായി നടക്കുന്ന ഒരാളെന്ന് മാത്രമാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് നാട്ടിനപ്പുറത്തെ കാര്യങ്ങളിലും അദ്ദേഹം തൽപരനാണെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് പിന്നാലെ അങ്ങനെ നടക്കുന്നതിൽ രാമറിന് മുമ്പത്തേക്കാൾ

0: പറയൂ. അദ്ദേഹം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്നും തോന്നിയിരുന്നു. രാമർ മിണ്ടാതിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ കണ്ണച്ചൻ ചോദിച്ചു, എന്താ രാമറെ ഇയൊന്നും മിണ്ടാത്തത്? രാമർ അത്ഭുതത്തോടെ കണ്ണച്ചനെ നോക്കി. അദ്ദേഹം തുടർന്നു, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നടന്നാൽ മാത്രം പോരാ, ഒരഭിപ്രായം ഉണ്ടാകണോ? കണ്ണച്ചൻ ആവശ്യപ്പെട്ടത് കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പുതിയ ഒരാളായതുപോലെയാണ് രാമറിന് തോന്നിയത്. നെഞ്ചിൽ തീയുമായി നടക്കുന്ന ഒരാളെന്ന് മാത്രമാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് നാട്ടിനപ്പുറത്തെ കാര്യങ്ങളിലും അദ്ദേഹം തൽപരനാണെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് പിന്നാലെ അങ്ങനെ നടക്കുന്നതിൽ രാമറിന് മുമ്പത്തേക്കാൾ സുഖം തോന്നുകയും ചെയ്തു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: എന്ത് പഠിക്കണം, എന്താകണം?
3: കരിയർ ഗൈഡൻസ്.
2: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
4: ഹലോ
5: സാറേ, എന്റെ പേര് പാർവതി എന്നാണ്, ഞാൻ ചേർത്തലയിലാണ്. സാറേ, ഞാനിപ്പോ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആണ്. എനിക്ക് അത് കഴിഞ്ഞിട്ട് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കാനാണ് താല്പര്യം. അത് നല്ലൊരു ഫീൽഡ് ആണോ? ഞാൻ പ്ലസ് വൺ കഴിഞ്ഞുള്ളൂ.
4: പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു ആണ്. ചോദ്യം, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് നല്ലതാണോ? ബെസ്റ്റ് ടോപ്പ് പറഞ്ഞതും രണ്ടും നല്ലതാണ്. നീ ഒന്നും ആലോചിക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കോ, പക്ഷേ നല്ല കോളേജിൽ കിട്ടണം.
5: നല്ല കോളേജ്,
4: കേരളത്തിലെ ആദ്യത്തെ 22 കോളേജിൽ കിട്ടിയാൽ പ്ലേസ്മെന്റ് കിട്ടും. അത് 22 കോളേജ് ഏതാന്ന് ഗൂഗിളിൽ പഠിച്ചാൽ കിട്ടും. സിഇടിയിൽ സ്റ്റാർട്ട്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തെ 22 കോളേജ് വരെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടണം. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് അവിടെ കിട്ടണമെങ്കിൽ എന്റെ സൈഡിൽ പോയിട്ട് എഐയോട് ചോദിച്ചാൽ പറയും, കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് മാർക്സ് ടോപ്പ് 10 കോളേജസിന് തരും. ആ മാർക്ക് കീമിന് മേടിക്കണം. കീമിന് എത്ര കൊല്ലമായിട്ട് കോച്ചിങ്ങിന് പോണ്?
5: ഞാൻ കോച്ചിങ്ങിന് പോകുന്നില്ല.
4: അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഫുൾ ടൈം ഒരു ആപ്പ് ഉപയോഗിച്ച് കീമിന് ലക്ഷ്യം വെക്കുക, ടാർജറ്റ് വെക്കുക. അതെങ്ങനെ അറിയാം? ആദ്യത്തെ 22 കോളേജിലെ കമ്പ്യൂട്ടർ സയൻസിന്റെ കട്ട് ഓഫ് നോക്കിയപ്പോ കീമിൽ നമുക്ക് എയില് കിട്ടും. ആ മാർക്ക് കിട്ടാൻ, ആ കട്ട് ഓഫ് റാങ്ക് കിട്ടാൻ എത്ര മാർക്ക് വേണം കണ്ടുപിടിക്കുക. ആ മാർക്ക് കഷ്ടപ്പെട്ട് 8 മണിക്കൂർ പഠിച്ച് ആർജിക്കുക. കൺസിസ്റ്റൻസി വേണം മക്കൾക്ക്, കേട്ടോ? ശരി, ഓൾ ദി ബെസ്റ്റ്.
5: താങ്ക് യു.

0: ആകാശവാണി FM വാർത്തകൾ.
1: നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. US, റഷ്യ, ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ നിലവിലെ പരിമിതികൾ പരിഹരിച്ച് ആശുപത്രിയുടെ നിലവാരം ഉയർത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ബീച്ച് ആശുപത്രി സന്ദർശിച്ചതിനുശേഷം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസ് MLA, ആരോഗ്യമന്ത്രി, കോഴിക്കോട് ജില്ലാ കളക്ടർ, രാമനാട്ടുകര മുനിസിപ്പൽ ചെയർമാൻ എന്നിവരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആരോഗ്യവകുപ്പ് ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഭരണനിർവഹണത്തിന് പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കാൻ കണ്ണൂർ ജില്ലയിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ PV വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.

0: ആകാശവാണി FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: ടൈം ഫ്രീ സോൺ. നമ്മുടെയെല്ലാം ജീവിതം സമയവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ ഭക്ഷണവും ജോലിയും വിശ്രമവും ഉറക്കവുമെല്ലാം സമയത്ത് ചെയ്യാനാണ് നാം ആഗ്രഹിക്കുക. പക്ഷേ സമറോയ് എന്ന മനോഹര ദ്വീപിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. സൂര്യൻ മങ്ങാതെ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതിനാൽ രാത്രിയെന്ന തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം എന്ന് ഈ നാട്ടിലെ കുട്ടികളോട് ആരും പറയാറുമില്ല. സമറോയ് ദ്വീപിൽ മെയ് 18 ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുക 26 ജൂലൈയിലാണ്. ഈ ഒരു പ്രതിഭാസം പരമാവധി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സമറോയ് ദ്വീപ് അധികൃതർ ഈ ദ്വീപിനെ ടൈം ഫ്രീ സോണായി 2019 പ്രഖ്യാപിച്ചത്. അന്ന് പ്രതീകാത്മകമായി ക്ലോക്കുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഇന്നും സമറോയ് ദ്വീപിലേക്ക് വരുന്ന സഞ്ചാരികൾ അവിടെയുള്ള പാലത്തിൽ വാച്ചുകളും ക്ലോക്കുകളും ഉപേക്ഷിച്ച് ഈ ദ്വീപിലേക്ക് പോവാറുണ്ട്. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ ടൈം ഫ്രീ സോണായി സമറോയ് ദ്വീപിനെ പ്രഖ്യാപിച്ചത്. വേനൽ ദ്വീപുകളെന്നാണ് സമറോയ് എന്ന വാക്കിൻ്റെ അർത്ഥം. സമറോയ് ദ്വീപിൽ പകലിനു മാത്രമല്ല രാത്രികൾക്കും അല്പം നീളം കൂടുതലാണ്. നവംബർ 22 അസ്തമിച്ചാൽ പിന്നെ സൂര്യനെ കാണണമെങ്കിൽ ജാനുവരി 18 വരെ കാത്തിരിക്കണം. പലപ്പോഴും നരച്ച വെളിച്ചമുള്ള പകലിനേക്കാൾ മനോഹരമാണ് സമറോയിലെ രാത്രികൾ. ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഈ സമയത്ത് ധ്രുവദീപ്തികളും കാണാറുണ്ട്. ആകാശത്തിലൂടെ നിറഞ്ഞ പരന്നൊഴുകുന്ന നിറങ്ങൾ ഒരു മായിക ലോകത്തിൻ്റെ പ്രതീതി കാണികൾക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയമേറിയ സ്ഥലമാണ് നോർവേയിലുള്ള ഈ ചെറിയ സമറോയ് ദ്വീപ്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: ചലച്ചിത്രത്തിന്റെ പുതുമ നഷ്ടപ്പെടാതെ സർഗാത്മകത ഒട്ടും തന്നെ ചോരാതെ സൂക്ഷിക്കേണ്ടത് ആത്യന്തികമായി സംവിധായകന്റെ ജോലിയാണ്. എന്നാൽ അതിനായി പ്രവർത്തിക്കുമ്പോൾ സംയോജിത സർഗാത്മക ഇടപെടലുകൾ തീർച്ചയായും അനിവാര്യമുള്ള ഒരു കാര്യമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ അഖിൽ അനിൽകുമാർ. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ആക്ച്വലി നമ്മൾ എല്ലാ സിനിമകളും എഴുതുമ്പോഴും പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവണം. നമ്മുടെ സിനിമ
1: പ്രേക്ഷകൻ സംസാരിക്കുന്ന
2: ഇപ്പൊ സിനിമ കാണാൻ തുടങ്ങുന്നു, ഒരു 10-15 മിനിറ്റിനുള്ളിൽ പ്രേക്ഷകൻ ആ സിനിമയിലേക്ക് ഇന്നായില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രേക്ഷകന് മടുപ്പ് വരുന്നു, അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോ നമ്മൾ എഴുതുന്ന സ്റ്റേജിൽ തന്നെ ഇതിൽ എന്ത് ഇമോഷനാണ്, അല്ലെങ്കിൽ ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പല സീൻസ് നമ്മൾ എഴുതും, ചില ഡയലോഗ്സേ കിട്ടത്തുള്ളൂ. പക്ഷെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ സിനിമ എന്താണ് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ എന്ത് ഇമോഷൻ ത്രോ ചെയ്യുന്നു എന്നുള്ളതിലൊരു വ്യക്തത ഉണ്ടാവണം. അതിൽ എനിക്ക് വ്യക്തത ഉണ്ടെങ്കിൽ പ്രേക്ഷകന് ഈ സാധനം വർക്കാവുള്ളൂ. അപ്പോൾ അതിന് ഇപ്പം ഞാനിപ്പോൾ ഒരു ഫണ്ട് സിനിമ ചെയ്യുകയാണെങ്കിൽ ശരി, ഒരു മാസ സിനിമ ചെയ്യുകയാണെങ്കിൽ ശരി, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇമോഷണലി, ഇപ്പം ഇതിലുള്ള ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ തമാശകളുണ്ട്, സ്ട്രഗിളുണ്ട്, മോട്ടിവേഷനുണ്ട്, വിഷമുണ്ട്. ഒരു പാക്കേജ് ആയിട്ടാണ് ഇത്
1: വർക്ക് ചെയ്തത്.
2: അത് പാക്കേജ് ആവണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കഴിഞ്ഞ സിനിമ പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്ത രീതി ആയിരിക്കരുത് എൻ്റെ പുതിയ ഇപ്പോൾ വരാൻ തലവര കണക്ട് ഐ മീൻ വർക്ക് ആവേണ്ടതെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് എല്ലാ ഓഡിയൻസിനും തൃപ്തിപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഓഡിയൻസിനും എന്ത് ഇമോഷനാണ് വർക്ക് ആവുകയെന്ന് ആലോചിച്ചപ്പോഴാണ് അതിലൊരു മോട്ടിവേഷൻ, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ സിനിമ കാണുമ്പോൾ കിട്ടണം. ഞാൻ പറഞ്ഞാൽ മറ്റേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ല,
1: ഡ്രൈവ്
2: കിട്ടണം.
1: അപ്പം
2: ആ ഡ്രൈവ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഏത് സിനിമ ആയിക്കോട്ടെ, അത് പ്രേക്ഷകൻ

0: കണക്ട് ചെയ്യുന്ന ഇമോഷൻ വേണമെന്ന് പ്ലാൻഡ് ആണത്,
1: നിർബന്ധമാണ്,
0: നിർബന്ധമാണത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ തിയേറ്റർ വിട്ടിറങ്ങി കഴിഞ്ഞാൽ പ്രേക്ഷകൻ സിനിമയെ മറക്കും. നമ്മുടെ സിനിമ ഇപ്പോൾ തിയേറ്റർ വിട്ടിറങ്ങിയാലും സംസാരം ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്.
1: അതെ,
0: അതെനിക്ക് വേണം. എനിക്ക് ആളുകൾ സംസാരിക്കണം സിനിമയെ കുറിച്ച്. അത് അതിൻ്റെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഫണ്ണായിക്കോട്ടെ, അതിൻ്റെ സീൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ച് ദിവസം ആ സിനിമ ആളുകളിൽ നിൽക്കും. ചിലപ്പോൾ കാലങ്ങളോളം ചിലപ്പോൾ നിൽക്കുമായിരിക്കും. അത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിലേക്ക്
2: എത്തിയത്.
1: അത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ടച്ചബിളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്ക്രിപ്റ്റിൽ അറിഞ്ഞോ അറിയാതോ എന്നല്ല, ഞാൻ ചിന്തിക്കുന്നതാണ്. അതിനകത്ത് അതുവരെ അർജുന അശോകനെ പാണ്ഡേന്ന് വിളിക്കുമ്പോൾ ചില ഘട്ടത്തിൽ അവന് ആദ്യമൊന്നും അവൻ്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ പ്രശ്നമല്ല, പക്ഷെ അവനെ അവനാക്കി മാറ്റി മോട്ടി ചെയ്ത് വേറൊരാൾ വന്ന് അവൻ്റെ അവിടെ നിന്നൊക്കെ മാറി തിരിച്ച് വന്ന് അവൻ്റെ കൂട്ടുകാർ നിൽക്കുമ്പോഴത്തേക്ക് അവനത് പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് അവൻ സ്വയം ആലോചിച്ച് തുടങ്ങുമ്പോൾ അവനിങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവൻ പലയിടത്തേക്കും ഡിഗ്രേഡ് പോയത് പോകുന്നതെന്ന് അവൻ്റെ ഒരു സ്വയം ബോധ്യം വന്നതോടുകൂടി അവന് അവർ അവരുമായിട്ട് പിണങ്ങുകയാണ്. എന്നിട്ടും അവർ അവനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ സഹായിക്കുന്നുണ്ട്, അതാരും ഫ്രണ്ട്സ്. അങ്ങനത്തെ ഒരു ഇമോഷണൽ പാക്ഡ് ആ കറങ്ങിത്തിരിഞ്ഞ് അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അത് അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത് സാധനം?
0: അവൻ ഇവരോട് വിളിക്കണ്ട എന്ന് പറയാനുള്ള ഒരു റീസൺ, അവൻ്റെ ഗേൾഫ്രണ്ട് ഒന്ന്, രണ്ട് അവന് ആ ഇന്റർവെൽ സീക്വൻസിൽ ഉണ്ടാവുന്ന സിനിമ സെറ്റിൽ ഉണ്ടാവുന്ന ഒരു അനുഭവം കൂടിയാണ്. ബിക്കോസ് ആ സിനിമ സെറ്റിക്ക് എത്തുന്നവരെ അയാൾക്ക് പ്രണയം സെറ്റാവുന്നു, അയാൾ ഒരു അയാൾ ആഗ്രഹിച്ചൊരു മൊമെന്റിലേക്ക് എത്തുന്നു. പക്ഷെ അവിടേക്ക് അയാൾക്ക് നല്ലൊരു അടി കിട്ടുന്നു, ആ അടി അയാളെ വേദനിപ്പിക്കുന്നു. അതാണ് പിന്നെ ഇയാൾ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ശരിയാണ് ഇവന്മാരും എന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് നല്ല ബോധ്യം വരുന്നത്. അവിടെ നിന്നാണ് അയാൾ റിയാക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ കഥ ഒരു 49-50 ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം എടുത്തിട്ട്. ഷൂട്ട് തുടങ്ങിയാൽ പിന്നെ ഡ്രാഫ്റ്റിന് കണക്കില്ല, അവിടെ വെച്ച് മാറ്റും. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഇൻപുട്ട് വരുന്നു, ഇപ്പോൾ ടെക്നീഷ്യന്മാരുടെ ഇൻപുട്ടുകൾ വരുന്നു, ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഇടങ്ങനെ ചെയ്ത് നോക്കുക നന്നാവും. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഏരിയ എടുക്കുമ്പോൾ ഇപ്പോൾ സുധീഷ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൽ അവനാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, ഡോമിനൻസ് മെയിൻ അവനാണ്. പക്ഷെ ശ്യാം അതിനപേക്ഷിച്ച് അവൻ വീട്ടിൽ ഇവനെക്കാട്ടി അത്യാവശ്യം റിച്ചാണ്, അവൻ പണിക്കൊന്നും പോകുന്നത് എവിടെയും കാണിക്കുന്നില്ല, കാരണം അവൻ രണ്ടു നില വീടുണ്ട്, വാടക വീട്
1: കൊടുത്തിട്ടുണ്ട്.
0: അപ്പം മിന്നൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനത്തെ ഒരാളല്ല, അവൻ പണിയെടുത്ത് ജീവിക്കണം, പക്ഷെ അവൻ എല്ലാവരും വേണം. പൊടി എന്ന് വേണം മറ്റേ
1: ചെറിയ
0: പയ്യൻ, അവൻ ഏറ്റവും ചെറിയ പയ്യനാ ടീമില്, അവൻ പക്ഷെ ഇവരിനെ ഡാ പോടാ എന്ന് വിളിച്ച് അങ്ങനെ നടക്കുന്ന, അവൻ കോളേജിൽ
1: കോളേജിൽ
0: പഠിക്കുന്നുണ്ട്,
1: യൂണിഫോം ഇട്ട്
0: പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് വേണം, ഈ ക്യാരക്ടേഴ്സിന് ബാക്ക് സ്റ്റോറി വേണം. അത് നിർബന്ധമായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സിനിമ ഇപ്പം നമ്മുടെ ലൈഫിൽ പല ക്യാരക്ടേഴ്സും വന്നു പോകും, അത് നമുക്ക് സിനിമയിൽ കൊടുക്കാൻ പറ്റൂല. ഈ ക്യാരക്ടർ നമ്മുടെ മെയിൻ ക്യാരക്ടറുമായിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് അതിനൊരു റീസൺ വേണം, എന്തിന് ഇയാൾ വന്നു, ഇയാൾ എന്താണ് ഇയാളുടെ ലൈഫിൽ ചെയ്തിട്ട് പോയത്. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇവന് അടിയായി, പക്ഷേ ഈ ഫ്രണ്ട്സ് ഇവന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് സഹായിക്കാനുള്ള കാരണം ചിലപ്പോൾ അവന്റെ ഇമോഷൻ ഇവർക്ക് മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ അതിലുപരി അവൻ അവരുടെ സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും, പക്ഷെ ഞങ്ങളുടെ ഒരുത്തിന് തൊട്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നുള്ള കൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് മെയിൻ കാരണം അതാണ്. ഇപ്പൊ ഫ്രണ്ട്സിന് വേണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കളയാം, ജ്യോതിഷന് വേണമെങ്കിൽ തിരിച്ചു തല്ലാം, പക്ഷേ അവിടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയിൽ അവരിന്റെ ഇമ്പോർട്ടൻസ് പോകും,
1: അത് പോയി കട്ടായി.
0: അതെ, ഇപ്പൊ മെയിൻ ക്യാരക്ടറിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത് സബ് ക്യാരക്ടേഴ്സിനും കൊടുക്കുക എന്നൊരു ഉദ്ദേശം നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പഞ്ചർ കടക്കാരുണ്ട്, അയാൾ തുടക്ക സീനും മുതലേ കാണിക്കുന്നുണ്ട്, അയാളാണ് ഈ തല്ലു വെള്ളം ഒഴിച്ച് കിടത്തുന്നത്. അപ്പൊ അയാൾക്കൊരു കഥ ഉണ്ടാവണം, കാരണം ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ സ്ഥലം, പക്ഷെ അത് റിയലാക്കുന്നത് ഈ ക്യാരക്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകുമ്പോഴും. ആ പഞ്ചർ കടക്കാരൻ തുടക്കം മുതലേ ഉണ്ട് സീൻ, ഇവര് അവിടെ പ്രശ്നം ഉണ്ടാക്കി അവരെ തള്ളിക്കളഞ്ഞ് പോവല്ല, ആ ക്യാരക്ടറിന് സിനിമയുടെ അവസാനം വരെ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഡ്രൈവ് കൊടുക്കുക
1: എന്നുള്ളതാണ്.
0: അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത്.
1: ആ ഓളം ബാക്ക്ഗ്രൗണ്ടിൽ ഓളം തീർക്കുന്നത് തന്നെ ആ ഗ്രാമത്തിലെ ആ കുറച്ച് ആൾക്കാരാണ്,
0: അതെ,
1: അതിനകത്തുള്ള ആൾക്കാരാണ് ഓളം തീർക്കുന്നത്. അതെ, അതിലൂടെയാണല്ലോ ഈ കഥ പോകുന്നത്.
0: ആ ഗ്രാമം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇയാൾക്ക് എങ്ങനെ സിനിമയിലേക്കുള്ള ഇത് വന്നു എന്ന് കാണിക്കുന്നത് ജമിനി എന്ന് പറയുന്ന സിനിമ അവിടെ ഷൂട്ട്
1: ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ ഒബിയസ്ലി ഒരു മനുഷ്യന് അങ്ങനെ ഒരു നാടാ സിനിമ ഷൂട്ട് ചെയ്ത നാട്, സിനിമകൾ ചുറ്റും ഇപ്പൊ കാലഘട്ടം കാണിക്കുന്ന എല്ലാം പോസ്റ്റേഴ്സ് വഴിയാണ്, സിനിമ പോസ്റ്റേഴ്സ്.
1: അതെ, അതെ, അതെ.
0: അപ്പൊ ഒരാൾക്ക് ഒബിയസ്ലി സിനിമയിലേക്ക് കണക്റ്റ് ആവും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ

0: പെട്ടെന്ന് സിനിമ അഭിനിവേശം വന്നു എന്ന് തോന്നാം. അപ്പൊ അതെല്ലാം തോന്നാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും മുന്നേ ഷാഡോ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രാമം എല്ലാം സെറ്റ് ചെയ്തെടുത്ത സ്ക്രിപ്റ്റില്.
1: ഷോർട്ട് ഫിലിമിലൂടെയാണ് അഖില് വന്നത്. അത് ഷോർട്ട് ഫിലിം ഞാൻ കണ്ടത് ദേവിക പ്ലസ് ടു. അത് എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. സിനിമയുടെ ഒരു രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ അർച്ചന 31 അതെങ്ങനെ സംഭവിച്ചത്? ആദ്യം എങ്ങനെയാണ് സംഭവിച്ചത്? സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു?
0: സ്ട്രഗ്ലിംഗ് ആക്ച്വലി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഞാൻ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് കുറേ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: ബേസിക്കലി എവിടെയാണ്?
0: പാലക്കാട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിവേക് ചന്ദ്രൻ, ഞാൻ അതിന് മുമ്പ് ഡ്രാമകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഡ്രാമേൻ്റെ സമയത്തൊക്കെ അവനാണ് ഡ്രാമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അവനാണ് ആദ്യം ഈ ക്രേസ്
1: തുടങ്ങി വിട്ടത്.
0: അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ദിലീപ്, അപ്പോൾ അവൻ്റെ മാമനൊരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു അവന്, ദിലീപിന്. അപ്പോൾ ഈ ക്യാമറ വെച്ച് ഞങ്ങൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യും. രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്ന പോലെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നു. ഞാൻ കോമഡിയൻ, ദിലീപ് നായകൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നു. ഇത് ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എഡിറ്റർ വന്നു ഞങ്ങളുടെ ലൈഫിലേക്ക്, മൂസിന്ന പേര്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മൊബൈലിലൊക്കെ ഡബ് ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ അത് സൗണ്ട് ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കുന്നു. ഞാൻ സൗണ്ട്
1: ഡിസൈൻ
0: അങ്ങനെ പഠിച്ചു, ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത. അങ്ങനെ 13 ഷോർട്ട് ഫിലിം ചെയ്തു. ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. കാരണം ഒന്നും റിലീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഒരു ഷോർട്ട് ഫിലിം എന്തോ റിലീസ് ചെയ്തു, അത് ഞങ്ങൾ തന്നെ ഇരുന്ന് വ്യൂ ചെയ്ത് അന്ന് യൂട്യൂബിൽ നമ്മൾ റിഫ്രഷ് അടിച്ച വ്യൂ കയറും. അങ്ങനെയൊക്കെ വ്യൂ ആക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡേ എന്താണ് അംബിഷൻ എന്ന് ചോദിച്ചു എന്നോട്. ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ മെല്ലിട്ടാണ്
1: കളിയാക്കും
0: പിള്ളേരെ, കാരണം പുതിയ പിള്ളേരാണ്. ചിലപ്പോൾ ഒരു ചിരി പൊട്ടി എൻ്റെ കോൺഫിഡൻസ് പോവും. ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ടർ ആവുന്നു. അപ്പോൾ ഐ മീൻ ആ ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഡയറക്ടർ ആവുന്നു. ഡയറക്ടർ ആവാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആ കൊള്ളാം, കാരണം ഡയറക്ടറിന് അന്ന് ഏത് രൂപത്തിൽ കുഴപ്പമില്ല. കാരണം മുരുകദോസ് സാറിനെയൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. അത് പറഞ്ഞതോടുകൂടി ഞാൻ അന്ന് എന്ത് ബലത്തിലെ പറഞ്ഞത് എനിക്കിപ്പോഴും അറിയില്ല. അതിനുമ്പ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി ഞാൻ തന്നെ ചുമ്മാ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യായിരുന്നു. ഡയറക്ടറൊക്കെ ഭയങ്കര മോശം ആ സമയത്ത് അമച്ചറായിരുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് പിള്ളേർ ചോദിക്കാൻ തുടങ്ങി, എന്താ ഡയറക്ടറെ ഷോർട്ട് ഫിലിംസ് ഒന്നും ചെയ്യില്ലേ എന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിള്ളേരെ എല്ലാവരും കൂട്ടിയിട്ട് അടി ഫൈറ്റ് ആൻഡ് ഫൈറ്റ് ഓൺലി കൊണ്ട് 500 രൂപ ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. 500 രൂപ എന്ന് പറഞ്ഞാൽ കോളേജ് സ്കൂൾ ഞങ്ങൾ പൈസ കൊടുത്ത് 2 ദിവസത്തെ ഷൂട്ട്, തല്ല് മാത്രമേ ഉള്ളൂ, പക്ഷെ ഫണ്ണ. അത് റിലീസായപ്പോൾ കോളേജിലും ചുറ്റുമുള്ള ആളുകൾക്ക് ഭയങ്കര നല്ല രസമുണ്ട്, തമാശയാ. കാരണം ഞാൻ ആ സമയത്ത് ടറണ്ടിനോ എൻ്റെ മൂവീസൊക്കെ കണ്ട്, അംഗമാണി ഡയറക്ടേഴ്സൊക്കെ കണ്ട്, എനിക്ക് അതിൻ്റെ കട്ട്സും പരിപാടിയും എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഷോർട്ട് ഫിലിമിനും സൗണ്ട് ഡിസൈൻ അത്ര സുഖമില്ല. ഡയലോഗ് വരും, മ്യൂസിക് വരും, ആംബിയൻസ് ഒന്നും ഇല്ല. ഞാൻ ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എൻ്റെ ചേർത്ത് ഞാൻ സൗണ്ട് ഡിസൈനിൽ പൊളിക്കാൻ തുടങ്ങി. കാണുന്ന പ്രേക്ഷകൻ എന്നെ ലാഗ് ഇല്ലാണ്ടാക്കി. അങ്ങനെ രണ്ടാമതൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വന്നു, അരുൺ സാർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി പറഞ്ഞു അഖില ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, കഥയുണ്ടോ ചോദിച്ചു. എൻ്റെ അടുത്ത് ആണെങ്കിൽ കഥകൾ സ്റ്റോക്കായി, എൻ്റെ അടുത്ത് കഥയുണ്ടല്ലോ, അടുത്ത ഷോർട്ട് ഫിലിം എന്നും ഓക്കെ. കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് കോളേജ് കഴിഞ്ഞാൽ വൈകിട്ട് ഞാൻ പാർട്ട് ടൈം സൂപ്പർമാർക്കറ്റിൽ ബില്ലടിക്കാൻ പോകുന്നുണ്ട്. ഈ കോളേജ് ടൈം എനിക്ക് ഫ്രീയാണ്. ഞാൻ പഠിപ്പിൽ ആവറേജ് ആണെങ്കിൽ ഞാൻ പാക്ക് ചെയ്തെടുത്തോളും. ഞാൻ പാസ്സായി പോകുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് വലിയ മാർക്കൊന്നും വേണമെന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് നിർബന്ധമില്ല, എനിക്ക് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിംസ് സാറിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു. അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് ദിലീഷ് പോത്തൻ ഷെയർ ചെയ്തു. മൂസിൻ പെരാരി, ദിലീഷ് പോത്തനൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി, ഓക്കെ ഞാൻ ഒരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനെ കോൺഫിഡൻസ് വരിക. ഞാൻ മറ്റേത് ഷോ ഓഫിന് വേണ്ടി ചെയ്ത രണ്ട് സാധനങ്ങളാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു, എന്തോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് സീരിയസ് ആവാൻ തുടങ്ങി. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല ഒരു ഡയറക്ടർ ആവണമെന്ന്, ഞാൻ ഒരു ആക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എങ്ങനെയും കോളേജ് കഴിഞ്ഞു, ഇനി ജോലിക്ക് കയറണം. പക്ഷെ ഇനി ജോലിക്ക് കയറിയ സിനിമ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ കോളേജ് HOD-ൻ്റെ അടുത്ത് ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നതൊക്കെ സാർക്ക് അറിയാം. അമ്മേനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു പയ്യൻ നന്നായി സൗണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്,
1: അവനെ
0: ഫീൽഡിലേക്ക് വിടുക. എൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ എനിക്കറിയാം, പക്ഷെ എനിക്ക് കൊച്ചിയിലേക്ക് വരണം എങ്ങനെയെങ്കിലും. കാരണം ഇവിടെയാണല്ലോ സിനിമ ഹബ്ബ്, പടം ഓണാക്കണം. അങ്ങനെ അമ്മ, കാരണം നമ്മുടെ വീട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മിഡിൽ ക്ലാസ് വളരെ ഫാമിലിയില്ല. അപ്പോൾ ഇവിടെ വന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അവരിനെ കൊണ്ട് താങ്ങാവുന്നതിലും അധികമാണ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ടായിരുന്നു, എന്ത് പഠിക്കണോ അവരത് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മേൻ്റെ അത്രയും ബഹുമാനമുണ്ട്. അങ്ങനെ ഞാൻ ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വന്ന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അർച്ചന. സ്ക്രിപ്റ്റ് എഴുതി. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് എഴുതി, പക്ഷേ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം മെയിൽ ഓറിയൻറ്റഡും ഫണ്ട്.

0: ണോ അപ്പൊ ഇതെനിക്ക് ഓണാക്കാൻ ഒരു രക്ഷയില്ല. കഥകൾ കേൾക്കുന്നുണ്ട്, എല്ലാവരും ഇഷ്ടമാവുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു സാധനം മിസ്സാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ പല സ്ഥലത്തും കഥ പറയുമ്പോൾ കഥ വർക്കാവുന്നു, പക്ഷെ എന്താണ് മിസ്സിങ് എന്ന് എനിക്ക് പിടിയിട്ടില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്റെ ഷോർട്ട് ഫിലിം കമേഴ്ഷ്യലി സക്സസ് അല്ല, സിനിമാക്കാർ കാണുന്നു അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ ഒരു കമേഴ്ഷ്യൽ സക്സസ് കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു കമേഴ്ഷ്യലി ഒരു സാധനം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ദേവിയ പ്ലസ് ടു ബയോളജി ചെയ്തത്. അതിൽ അഭിനയിച്ച രഞ്ജിത് ചേർ നായർ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുകളെ സെറ്റാക്കി തരുന്നതല്ല. കാരണം രഞ്ജിത്തേട്ടൻ എൻ്റെ ഷോർട്ട് ഫിലിംസ് കണ്ട് അത്രയും എന്നെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും
1: ചെയ്യും.
0: രഞ്ജിത്തേട്ടന് അത്രയും സപ്പോർട്ടായിരുന്നു രഞ്ജിത്തേട്ടൻ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു ഡയറക്ട് ചെയ്തതിനൊരു സ്നേഹസമ്മാനം തരുന്ന
1: പുള്ളിയാണ്.
0: പൈസ തുകയായിട്ട് സ്നേഹസമ്മാനം തരുന്ന പുള്ളിയാണ്. കാരണം അരുൺ സാർ ആ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. അന്നും നമ്മളിങ്ങനെ ഡയറക്ഷൻ ഫണ്ടൊന്നും വാങ്ങിക്കുന്ന അങ്ങനെ ഉള്ളത് വെച്ച് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പോകുന്നില്ല. എന്തായിട്ടാണ് ആദ്യമായിട്ട് എനിക്ക് ഷോർട്ട് ഫിലിം കഴിഞ്ഞ് ഹിറ്റായപ്പോൾ ഇളാതി ഒന്ന് വെച്ചോ, ഇതൊരു സമ്മാനം പോലെ ഇരിക്കട്ടെ തന്നു. അങ്ങനെ ദേവിക ഇറങ്ങി. ദേവിക സീറോ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ നിന്ന് 11 ദിവസം കൊണ്ട് 1 മില്യൺ അടിച്ച ഒരു പരിപാടി ആയിരുന്നു. നന്നായിട്ടത് റണ്ണായി. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രഞ്ജിത് നായർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്നത്. അർച്ചനയാണ്. ഞാൻ പുള്ളിയത്ത് പോയി കഥ പറഞ്ഞു. ആ പുള്ളിയത്ത് പോയിട്ട് കഥ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു 100-150 നറേഷൻസ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ടായിരുന്നു. പുള്ളിയത്ത് പോയി കഥ പറഞ്ഞു. പുള്ളിക്ക് വർക്കായി. പുള്ളി ഐശ്വര്യലക്ഷ്മിനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാനങ്ങനെ കാസ്റ്റ് ഒന്നും പ്ലാൻ ചെയ്ത് എഴുതുന്ന ഒരാളല്ല. നമ്മൾ എഴുതുമ്പോൾ ഓപ്പണായി എഴുതുക. അങ്ങനെ എഴുതുമ്പോഴാണ് എപ്പോഴും എഴുത്ത് കറക്റ്റ് ആവുക, അല്ലെങ്കിൽ നമ്മളൊരു വട്ടത്തിൽ പെട്ടുപോകും. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് അതിനനുസരിച്ച് ഞാൻ റീവർക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഞാൻ ഐശ്വര്യന് പോയി കഥ പറഞ്ഞു. കഥ കേട്ടതും പുള്ളിക്കാരത്തി ഓക്കെ പറഞ്ഞു. പടം ഓണായി. മാട്ടുചേണ്ടത്ത് പോയി കഥ പറയുന്നു. മാട്ടുചേണ്ട ആദ്യം മനസ്സിലായില്ല പരിപാടി, എൻ്റെ പരിപാടി എന്താ. പക്ഷെ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു ചേട്ടൻ തിരിച്ചു വിളിച്ചു, എടാ പരിപാടി ഓക്കെ നമുക്ക് ചെയ്യാവുന്നുണ്ട്. എൻ്റെ ഒരേ ഒരു ഉദ്ദേശം ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജ് കഴിഞ്ഞാൽ സിനിമ ചെയ്യുക. കാരണം കോളേജ് കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സിനിമ നടക്കില്ല. കാരണം എൻ്റെ മുമ്പിൽ അത്ര എക്സാമ്പിൾസ് ഉണ്ട്. എൻ്റെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഷോർട്ട് ഫിലിം ചെയ്ത പരിചയത്തിൽ കുറേ ഏട്ടന്മാരെ പരിചയപ്പെട്ടപ്പോൾ അവരെല്ലാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടതാ. കോളേജ് കഴിഞ്ഞു, ജോലി, സിനിമ, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയതും അർച്ചന സ്റ്റാർട്ട് ചെയ്തു, അനൗൺസ് ചെയ്തു. നമ്മൾ പോസ്റ്റ് പ്രിപ്പറേഷനിൽ കയറുന്നു. കൊറോണ വന്ന് ബ്രേക്ക് ആവുന്നു. 22-ാമത്തെ വയസ്സിൽ പടം ഓണായിട്ട് അത് കൊറോണ ഒന്ന് ബ്രേക്കായി. 2 വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ 2 വർഷത്തിന് ഗ്യാപ്പിലാണ് ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് ഇന്നിപ്പോൾ തലവരെയൊക്കെ ഇട്ടിരിക്കുന്നത്. കാരണം ഡെയിലി എഴുതി സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. കൊറോണ സമയത്ത് എഴുത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, പലതരം സ്ക്രിപ്റ്റ് എഴുതുക. അങ്ങനെയാണ്
1: സ്ക്രിപ്റ്റൊക്കെ സ്റ്റോക്കാണ്. അപ്പോൾ
0: സ്ക്രിപ്റ്റ് എല്ലാ ഫസ്റ്റ് ഡ്രാഫ്റ്റും സ്റ്റോക്കാണ്. പല പല ഐഡിയാസും സ്റ്റോക്കാണ്. ഇപ്പോഴും ഞാൻ എഴുത്ത് ഫോളോ ചെയ്യുക, എഴുതുക, കണ്ടിന്യൂസ്ലി എഴുതുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം കണ്ടന്റ് ആണ് കിങ് എന്നൊരു പഠിച്ചൊരു മൊമെന്റ് ഉണ്ട്. അത് അർച്ചന റിലീസായതുകൊണ്ട് അന്ന് എനിക്കത് മനസ്സിലായ
1: സാധനമാണ്.
0: കണ്ടന്റ് വൈസ് സ്ട്രോങ് ആയാലും സ്ക്രിപ്റ്റ് വൈസ് സ്ട്രോങ് ആവണം. അർച്ചന കണ്ടന്റ് നല്ലായിരുന്നു, പക്ഷെ സ്ക്രിപ്റ്റ് പഴകിപ്പോയി റിലീസാവുന്ന സമയമായപ്പോൾ. കാരണം 22 വയസ്സ് തുടങ്ങി 25-ാമത്തെ വയസ്സിൽ പടം റിലീസ് ചെയ്ത് 3 വർഷം കഴിഞ്ഞു. ഈ ഗ്യാപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. ഞാൻ വിചാരിച്ചു പടം ലോക്കായി കിടക്കുകയാണല്ലോ, അത് ഓക്കെ ഇരിക്കുന്ന. പക്ഷെ അത് അർച്ചന റിലീസായപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആൾക്കാരുടെ വിമർശനങ്ങളിൽ അത് കിട്ടി. പക്ഷേ അർച്ചന സെയിം ഡേ റിലീസ് തന്നെ ഫ്രീഡം ഫൈലിൽ ഗീതു അൺചെയിൻഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് രജീഷയുടെ, അതും റിലീസായി. രണ്ടും ഒരേ ദിവസം റിലീസായി എൻ്റെ. പക്ഷെ അത് കണ്ടന്റ് അപ്ഡേറ്റഡ് ആയിരുന്നു, മേക്കിംഗ് അപ്ഡേറ്റഡ് ആയി. അതുകൊണ്ട് അത് വർക്കായി ആൾക്കാർക്ക്. അപ്പോൾ മനസ്സിലായി കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയുള്ള പ്രോസസ്സാണ് തലവരെ പിടിച്ച്. അതുകൊണ്ടാണ് തലവരെ ഷൂട്ടിന്റെ സമയം വരെ എഴുതി എഴുതി എഴുതി എഴുതി അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത്
1: തലവരെ കുറച്ചുകൂടി കറക്റ്റ് ഇമോഷണൽ പാക്ക്ഡ്
0: ആക്കിയത്.

0: ഞാനിപ്പോ അർച്ചന ചെയ്ത പോലെ ആവരുത് അടുത്തൊരു സിനിമ ചെയ്തത്. ഇപ്പൊ ഗീതു അൺചെയിൻഡിന്റെ മേക്കിംഗ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അത് അങ്ങനെ മലയാളത്തിൽ യൂസ് ചെയ്ത മേക്കിംഗ് ആയിരുന്നില്ല. അതെനിക്ക് അങ്ങനെ വേണം, എനിക്ക് പുതിയ എന്തെങ്കിലും സാധനം ചെയ്യണം. ഇപ്പൊ തലവരയിലേക്ക് വരുമ്പോ ഇപ്പൊ മലയാളത്തില് കണ്ടൊരു ക്യാരക്ടർ അല്ല പാണ്ഡ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അതൊരു പുതിയൊരു ക്യാരക്ടർ പരിപാടിയായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് കിട്ടുന്ന എന്താ പറയുക ഹൈ എന്നൊക്കെ പറയില്ലേ.
1: അതുപോലെ അർജുൻ ആദ്യം അതിൽ നിന്ന് എത്രയോ മുന്നിൽ,
0: അത് അർജുൻ അത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹാർഡ് വർക്കറാണ് പുള്ളി. എന്ന് വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മുടെ കൂടെ നിന്ന് പുള്ളിക്ക് വേണ്ട സാധനം എന്താന്ന് പുള്ളി മനസ്സിലാക്കി പുള്ളി ചെയ്യും. ഇപ്പോ നിങ്ങൾ ആ സോങ് കണ്ടിട്ടുണ്ടോന്നറിയാ, ഒരു ഇലവഴി എന്ന് പറയുന്ന സോങ് ഉണ്ട്, മറ്റേ പച്ച ഡ്രസ്സിട്ട്, പച്ച ഡ്രസ്സിട്ട് ജ്യോതിഷ് അവളുടെ അടുത്ത് വരുന്നു എന്നുള്ളതാണ് എന്റെ ഇൻപുട്ട്. പക്ഷെ ജ്യോതിഷ് അവിടെ കൈ ഇങ്ങനെ ഇറക്കുന്നുണ്ട്,
1: ഇറക്കുന്നുണ്ട്,
0: അത് അർജുന്റെ ഇൻപുട്ടാണ്.
1: ഇൻപുട്ടാണ്
0: ഇന്റർവെൽ

0: സീക്വൻസിൽ അയാൾ ബാക്കിൽ പോയി നിൽക്കുന്ന സമയത്ത് അയാളെ മാറ്റി നിർത്തി എന്നുള്ളത് എൻ്റെ ഇൻപുട്ടും. ആ സമയത്ത് കൈ ഓരോ വിരലുകളും അയാൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, കണ്ണനങ്ങിക്കൊണ്ടിരിക്കുക, അയാളെ
1: തൊണ്ട അല്ലെങ്കിൽ
0: അതെല്ലാം അർജുൻ്റെ പരിപാടിയാണ്. ഒരു 15 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ അർജുൻ ഇൻപുട്ട് കൊടുക്കും, പിന്നെ ഞാൻ കോൺഫിഡൻറ്റോടുകൂടി ഞാൻ മാറിയിരിക്കും. ഈവൻ ഞാൻ ഷോട്ട് ഇങ്ങനെ നോക്കി ഓക്കെ അത്രേ ഉള്ളൂ, കാരണം എനിക്ക് അർജുനൻ അത്രയും കോൺഫിഡൻസ് തരുന്ന ഒരു ആക്ടറാണ്. പിക്ക് ചെയ്യും പെട്ടെന്ന്,
1: എല്ലാ കാര്യങ്ങളും മനസ്സിലായി,
0: പെട്ടെന്ന് പിക്ക് ചെയ്യും പുള്ളി. പക്ഷെ
1: ക്യാരക്ടറിലേക്ക് വരും
0: വരും, അതായത് ആക്ഷനും കട്ടിനും ഇടയിലാണ് പരിപാടി. അതിനു മുമ്പ് പുള്ളി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കിടക്കണം, നമുക്ക് തോന്നുന്നു എന്റെ പുള്ളി ഒന്നും വർക്ക് ചെയ്യാത്തത്. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അർജുൻ അത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആർക്കും അറിയില്ല. ആക്ഷൻ കട്ടിൻ്റെ സമയത്ത് അർജുനത് തരും. അർജുൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കത്തുള്ളൂ, എടാ അത് പിന്നെ ഓക്കെ ആണോ ചോദിക്കുക. എല്ലാ ഷോട്ടിനും ആകില്ല, നീ ഓക്കെ ആണോ? ഇപ്പം ഞങ്ങള് പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു അർജുനെ, നമ്മൾ സീൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് എന്നിട്ട് അർജുനെ വിളിച്ചു, എടാ പരിപാടി ഓക്കെ ആണോ? ഒരു സീനുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സീൻ, നിനക്ക് എന്റെ പെർഫോമൻസ് ഓക്കെ ആണോ ചോദിച്ചു. സിനിമ കഴിഞ്ഞിട്ടാ പുള്ളി എന്ത് ചോദിക്കുന്നത്, കാരണം പുള്ളി അത്രയും അതില് കോൺസെൻട്രേറ്റഡാ. ഞാൻ പറഞ്ഞു അച്ഛനെ ഓക്കെ ആയതുകൊണ്ടാണ് അത് ഓക്കെ, അച്ഛനത് ഓക്കെ ആണ്, ടെൻഷൻ ഒന്നും വേണ്ട, നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഡയറക്ടറിന്റെ ഭാഗ്യമായിട്ട് ഞാൻ എന്നും കരുതിയിരിക്കുന്നു.
2: സംവിധായകൻ അഖിൽ അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ, സഹായം സയ്യിദ് അൻവർ.
3: ചിത്രപതംഗം
4: അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകിട്ട് ആകാശവാണി കൊച്ചി FM സംഘടിപ്പിച്ച ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം ആദ്യഭാഗം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സൌന്ദര്യം ശസ്ത്രക്രിയയിലൂടെ, ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടക് തുടങ്ങിയ സൌന്ദര്യവർദ്ധനവിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനബ് മറുപടി നൽകുന്നു. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ.

വൈകിട്ട് 6:50 കിസാൻ വാണി. ഹൈടെക് കൃഷിരീതിയിലൂടെ മികച്ച വരുമാനം. സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ജൈവ കർഷകനായ സിസിൽ ചന്ദ്രൻ. തുടർന്ന് കൃഷിയിടങ്ങളിലെ മഴക്കാല പരിചരണമുറകൾ. കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ BR ശ്രീലേഖ പങ്കെടുക്കുന്നു.

7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ആർത്തവാവധി, പുരോഗമനപരമോ പിന്തിരിപ്പനോ. 7:55 ഒരിടത്തൊരിടത്ത് പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ.

പറയപ്പെട്ട പന്തിരുകുലം. 8:05 യുവവാണി കടൽ തീരത്ത്, ഒ വി വിജയന്റെ രചനയുടെ നാടകാവിഷ്കാരം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം.

9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, സയൻസ് ആൻഡ് ടെക് എന്ന പദ്ധതി 11:10. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നാണ്.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം: ഫ്രാൻസാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. 1886 ഫ്രാൻസിലെ ജനങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് സമ്മാനമായി ലഭിച്ച ഈ ചെമ്പ് പൊതിഞ്ഞ പ്രതിമ ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോൾഡിയാണ് രൂപകൽപ്പന ചെയ്തത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെയും ഫ്രാൻസും യുഎസും തമ്മിലുള്ള സഖ്യത്തിന്റെയും ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ പ്രതിമ സമ്മാനിച്ചത്. ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം: ഫ്രാൻസ്.

ചിന്താശകലം: സ്വതന്ത്രനായിരിക്കുക എന്നാൽ ചങ്ങലകൾ വലിച്ചെറിയുക എന്നത് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക എന്നതാണ്. സ്വതന്ത്രനായിരിക്കുക എന്നാൽ ചങ്ങലകൾ വലിച്ചെറിയുക എന്നത് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക എന്നതാണ് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8:30 മിനിറ്റും 30 സെക്കൻഡും. സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

ഹലോ VPS ലേക്ക് ഷോർ. ഹായ്, ഹലോ, നമസ്കാരമുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം എന്ന് പറയാറില്ലേ? എന്താ അതിന്റെ അർത്ഥം? വാക്ക് വാക്കായി മാത്രം ഇരിക്കണം, അത് പ്രാവർത്തികമാക്കി കുളമാക്കരുതെന്നോ? അല്ലല്ലോ. നിങ്ങൾ എങ്ങനെയാ, വാക്ക് പാലിക്കുന്ന സ്വഭാവക്കാരനാണോ? വാക്കെന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. കിലിക്കം സിനിമയിൽ തട്ടിൻ പുറത്തിരുന്ന രേവതിയോട് മോഹൻലാൽ പറയുന്നത് ഓർമ്മയില്ലേ? ചാടിക്കോ, ഞാൻ പിടിക്കാം. എന്നിട്ട് അവസാനം എന്തായി അറിയാലോ? ചിലര് പറയാറില്ലേ, ചത്താലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല അളിയ, നിനക്കെന്നെ വിശ്വാസം ഇല്ലേ? ഈ അളിയനാവും നമ്മൾ

0: ആദ്യം തള്ളി പറയുന്നത്? നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് വാക്ക് മാറ്റിയവർ ലോകം മുഴുവനില്ലേ? അതിന്റെ പേരിൽ എന്തെല്ലാം പുകിലുകൾ നടന്നിരിക്കുന്നു. ഇങ്ങനെ വാക്കുകൾ പല വിധം മുലകിൽ സുലഭം. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാലിക്കാൻ കഴിയുമെങ്കിലും പാലിക്കാത്ത വാക്കിനെ കുറിച്ചാണ്. ഭാര്യയോട് ഒരാൾ പറയുകയാണ്, ഞാൻ ഇന്ന് നേരത്തെ വരൂട്ടോ, നമുക്കൊന്ന് പുറത്തു പോകാം. ഭാര്യക്ക് സന്തോഷായി. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ ഈ വലിയ വാക്ക് പറഞ്ഞ ഭർത്താവ് ഫ്രണ്ട്സുമായി സൊറ പറഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കും. മൊബൈലിൽ വിളിക്കുമ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഭാര്യയെ പറ്റിക്കും. ഇത്തരം ചില സ്വഭാവം നമുക്കെല്ലാം ഉണ്ട്, പറഞ്ഞു പറ്റിക്കുന്ന ആൾക്കാർ. നമ്മൾ വിചാരിച്ചാൽ കുറച്ചെങ്കിലും പാലിക്കാൻ കഴിയുന്ന വാക്കുകൾ പോലും പാലിക്കാതെ വെറുതെ കളയുന്നവർ. വളരെ ചെറിയ കുട്ടിയോടാണെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിച്ചാൽ എന്ത് രസമായിരിക്കും. അതൊരു ശീലമായാൽ നമ്മളെ നേരെ രക്ഷപ്പെട്ടേനെ. എന്തായാലും ഞാനൊരു വാക്ക് തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതോ ആകട്ടെ, അത് വെച്ചു തരാൻ ഞാനും ഹലോ VPS ലേക് ഷോറും റെഡിയാണ്. പിന്നെ ഡാനി എപ്പോ വെച്ചെന്ന് വെച്ചാ മതി പാട്ട്. അപ്പൊ വിളിക്കാൻ മറക്കണ്ട, കേൾക്കാൻ മറക്കണ്ട. ഹലോ VPS ലേക് ഷോർ സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: മോളിയാണോ?
2: അല്ല, ആരാണ്?
0: ശില്പയുണ്ടോ?
2: ശില്പയാണോ? ആരാണ്
0: ശില്പ? ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്. ശില്പയാണോ മോളി എന്ന് പറഞ്ഞാളല്ലേ വിളിക്കാൻ പറഞ്ഞത്?
2: അതെ.
0: മോളി എവിടെ?
2: അമ്മ ഒന്നൊരു ടൂർ പോയിരിക്കാണ്.
0: അമ്മ ടൂർ പോയിരിക്കാണോ, അടിപൊളി. അമ്മയുടെ നമ്പർ അല്ലേ ഇത്, അല്ല ശില്പയുടെ നമ്പറാണോ?
2: ഇല്ല, ഇത് എന്റെ നമ്പറാ. അമ്മേനെ വിളിക്കാനായിരുന്നു, അമ്മയുടെ ബർത്ത്ഡേ വിളിക്കാനായിരുന്നു.
0: ആഹാ, പക്ഷേ ഇതാണ് എനിക്ക് കിട്ടിയ നമ്പറ്. ഞാൻ വിചാരിച്ചു ഇത് മോളി എന്ന് പറയുന്നവരുടെ നമ്പർ ആയിരിക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ശില്പയ്ക്ക് എന്തുണ്ട് വിശേഷങ്ങള്?
2: നല്ല വിശേഷം.
0: എന്ത് ചെയ്യുന്നു മോള്?
2: അമ്മ എല്ലാവർക്കും രാവിലെ പരിപാടി വെക്കുന്നു, അപ്പൊ ഫുൾ ടൈം ഇരുന്ന് കേൾക്കും.
0: അതാണ് അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് അല്ലേ?
2: അതെ അതെ, അമ്മയുടെ ബർത്ത്ഡേ അയച്ചത് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട്.
0: ഓക്കെ, അമ്മ എവിടെ പോയത്?
2: അമ്മ ഇന്ന് അച്ഛന്റെയൊക്കെ ഒരു സംഘടനയുണ്ട് കസാക്ക് എന്ന് പറഞ്ഞത്, അപ്പൊ അവിടെ അവരെ ഫാമിലി ടൂർ പോയായിരിക്കാണ് അമ്മ അച്ഛൻ. അല്ലാതെ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇപ്പോ.
0: എവിടെയാണ് ഹസ്ബൻഡിന്റെ വീട്?
2: ചോർത്ത് പറവൂര്.
0: എവിടെയാണ് അപ്പൊ നിങ്ങളുടെ സ്വന്തം വീട്?
2: സ്വന്തം പറവൂര് ചോർത്ത് പറഞ്ഞ അടുത്ത് തന്നെയാണ്, മാലിയങ്കര എന്ന് പറയും, വെച്ചന്നം കോളേജ് മാലിയങ്കര.
0: ശരി, മോള് ജോലി ചെയ്യുന്നുണ്ടോ?
2: ഞാനിപ്പോ ജോലി ചെയ്യുന്നില്ല.
0: ജോലി ഉണ്ടായിരുന്നു?
2: ആ, ജോലി ചെയ്തിരുന്നതാണ്.
0: എന്തായിരുന്നു, ഏത് പ്രൊഫഷൻ ആയിരുന്നു?
2: ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്, സ്ട്രക്ചർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്.
0: ഓക്കെ. ഹസ്ബൻഡ്?
2: ഹസ്ബൻഡ് ഇന്റീരിയർ ഡിസൈനർ ആണ്.
0: ശരി, കുട്ടികളുണ്ടോ ശില്പയ്ക്ക്?
2: ആ, ഒരാളുണ്ട്, 3 വയസ്സ്.
0: എന്താ പേര്?
2: ബാസ്വർ.
0: ബാസ്വർ?
2: ആ, ബാസർ ഭഗവത് എന്നാണ് പേര്.
0: ബാസർ ഭഗവത്. ഓക്കെ, ശരി. ആളെങ്ങനെ, കുസൃതിക്കാരനാണോ?
2: നല്ല കുസൃതിയാ,
0: അടിപൊളി. അപ്പൊ ശരി, ശില്പയ്ക്ക് ഏത് പാട്ടാ വെച്ചാരണ്ടേ, പറഞ്ഞോളൂ.
2: അച്ഛനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചോ.
0: അമ്മയുടെ അടുത്ത് അന്വേഷണം പറയാം കേട്ടോ.
2: അമ്മയുടെ അടുത്ത് അന്വേഷണം പറയാം.
0: വിളിച്ചു എന്ന് പറഞ്ഞേക്കു, അമ്മ ടൂറിലായത് കൊണ്ടാണ് എന്ന് പറയൂ. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
2: ഓക്കെ,
0: ബൈ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയമുള്ളവരെ, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
3: ഗുഡ് മോർണിംഗ് ഒക്കെ പറ.
2: ഗുഡ് മോർണിംഗ്.
3: എല്ലാവർക്കും
2: ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും, കൺമുന്നിൽ കാണുന്ന കാഴ്ചകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കും. ഈ അടുത്ത ദിവസം മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു സംഭവമാണ് ഈ എഴുത്തിന് ആധാരം. മധ്യവയസ് കഴിഞ്ഞ് കുട്ടികളെയെല്ലാം പറത്തിവിട്ട് തനിച്ചായപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നതിനിടയിൽ ബസ്സിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വേണം സ്കൂളിലേക്ക് പോകാൻ. പൊതുവെ രാവിലെ വാഹനങ്ങളുടെ തിരക്ക് കുറവായിരിക്കും, എന്നാൽ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ കൂടുതൽ വാഹന തിരക്ക് അനുഭവപ്പെട്ടു. വളരെ സൂക്ഷ്മതയോടെ വേണം റോഡ് മുറിച്ച് മറുവശത്തെത്താൻ. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുന്നതിനിടയിൽ റോഡിൽ വാഹനങ്ങളുടെ സാമാന്യം നല്ല തിരക്കുണ്ട്. ക്രോസിംഗ് ലൈനിന്റെ ഓരം ചേർന്ന ഒരു അമ്മയും കുട്ടിയും നിൽക്കുന്നത് ദൂരെ നിന്നേ എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. തൊട്ടടുത്തെത്തിയപ്പോഴാണ് കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് മനസ്സിലായത്. എന്നിരുന്നാലും ഒരു കൈയാൽ കുട്ടിയെ മുറുകെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. അവിടെ കാത്തുനിന്ന അത്രയും സമയവും എന്റെ കണ്ണുകൾ അവരിലായിരുന്നു. വാഹനങ്ങൾ ഓരോന്നായി തൊട്ടടുത്തുകൂടി കടന്നുപോകുമ്പോഴും കുട്ടിയുടെ കൈവിടാതെ ഓരോ സ്റ്റെപ്പ് പുറകോട്ട് പുറകോട്ട് ചുവടുവയ്ക്കുന്നത് ശ്രദ്ധിച്ചു. കാഴ്ച കുറവുള്ളയാളാണെങ്കിലും

0: അവരുടെ ഉൾക്കാഴ്ചയും കുട്ടിയോടുള്ള അധിക കരുതലും എന്നെ അത്ഭുതപ്പെടുത്തി. പെട്ടെന്ന് കുറെ മുന്നിൽ നിന്നായി മറ്റൊരമ്മയും കുട്ടിയും കൂടി വരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാഹനങ്ങളുടെ തിരക്ക് കുറഞ്ഞ സമയം നോക്കി അമ്മയും കുഞ്ഞും റോഡ് മുറിച്ചു കടന്നപ്പോൾ അക്കൂട്ടത്തിൽ കാഴ്ച പരിമിതിയുള്ള അമ്മയും കുഞ്ഞും അവരുടെ പിന്നിലെ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തെത്തി. ആ സമയത്ത് പോലും കുട്ടിയെ ഒന്നുകൂടി ചേർത്ത് നിർത്തി പിടിവിടാതെയാണ് ഇപ്പുറത്തെത്തിയത്. എനിക്ക് അവരോട് വല്ലാത്ത ആദരവും അഭിമാനവും തോന്നിയ നിമിഷമായിരുന്നു അത്. കാഴ്ച പരിമിതി ഉണ്ടായിട്ടും അവരുടെ സ്വന്തം കുഞ്ഞിന്റെ മേലുള്ള കരുതലും ശ്രദ്ധയും കണ്ടപ്പോൾ കണ്ണുനീർ പൊടിഞ്ഞു. കുറച്ച് മുന്നോട്ട് നടന്നതും പെട്ടെന്ന് വാഹനങ്ങൾ വലിയ ശബ്ദത്തോടെ സഡൻ ബ്രേക്ക് ഇടുന്നത് കേട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. മറ്റൊരമ്മയും കുട്ടിയും റോഡ് ക്രോസ് ചെയ്തപ്പോൾ അമ്മ കുട്ടിയെ ശ്രദ്ധിക്കാതെ ആദ്യം തന്നെ റോഡിലേക്ക് കയറി. കുട്ടി പിന്നാലെ ആയിപ്പോയി. പാഞ്ഞു വന്ന വണ്ടികൾ ബ്രേക്ക് ഇട്ടതുകൊണ്ട് കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. അമ്മയാകട്ടെ കൂസലൊന്നുമില്ലാതെ നടന്നു നീങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും കാഴ്ചക്കുറവുള്ള അമ്മയും കുട്ടിയും ആൽത്തിരക്കിനിടയിൽ മറഞ്ഞിരുന്നു. തിരിച്ചു പോരുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിനെ തൊട്ടു കടന്നുപോയി. ആ രണ്ടമ്മമാരെ ഊട്ടിയും കിഴിച്ചും മനസ്സുകൊണ്ട് വിശകലനം ചെയ്തു. ആരോഗ്യപരമായി കുറവുള്ള ആളാണെങ്കിലും ആത്മാർത്ഥത, കരുതൽ, സ്നേഹം, വാത്സല്യം എല്ലാം അവരിൽ കൂടുതൽ കാണാൻ കഴിഞ്ഞു. എന്താണ് ഒരമ്മ, ഒരമ്മയെ എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു അവർ രണ്ടുപേരും. സിന്ധു ജോർജ് ആണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: സിന്ധു,
0: ആനന്ദ കുഞ്ചു,
1: നമ്മള് പലരെ കാണുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവരുടെ യഥാർത്ഥ അനുഭവങ്ങൾ അല്ലെങ്കിൽ മാനസിക നില എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഒരു പക്ഷേ താളം തെറ്റിക്കിടക്കുന്ന മനസ്സിനുടമകളായിരിക്കും അവര്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം അവരിൽ നിന്നും ഉണ്ടായത്. അല്ലാതെ ഒരമ്മയും കുട്ടിയെ കെയർ ചെയ്യാതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് നമ്മുടെ ജീവൻ പണയപ്പെടുത്തി നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനും അല്ലെങ്കിൽ പരിപാലിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷ അമ്മമാരും. അതല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യം നമ്മൾ പ്രത്യേകം അടുത്തറിയേണ്ടുന്നതുണ്ട്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: പ്രിയപ്പെട്ട ആശിച്ചി ബാലിട്ട പലിട,
2: യെസ്,
0: എന്റെ ആദ്യ ഗർഭം. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞതും പ്രഗ്നന്റായി. ആദ്യ മാസങ്ങളിൽ നല്ല വൊമിറ്റിംഗ് ആയിരുന്നു. വൊമിറ്റിംഗ് അധികമായി തൃശൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നത് പ്രസവ മുറിയിലെ ഒബ്സർവേഷൻ റൂമിലാണ്. ഒരു മറയ്ക്കപ്പുറം പ്രസവിക്കാൻ കിടക്കുന്നവരും എന്റെ അപ്പുറവും ഇപ്പുറവും വേദനയ്ക്ക് ട്രിപ്പിട്ട് കിടത്തിയവരും ഒക്കെയാണ്. ഉള്ളിലുള്ളവരുടെ നിലവിളിയും കരച്ചിലും അപ്പുറവും ഇപ്പുറവുമുള്ളവരുടെ ഞെളിഞ്ഞും പിരിയലും കണ്ട് ഛർദിയുടെ ക്ഷീണത്തിന്റെ കൂടെ എനിക്ക് തലകറക്കവും തളർച്ചയും വന്നു. നേഴ്സ് വന്ന് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന്. അങ്ങനെ നേഴ്സ് പുറത്തു വന്ന് ബിന്ദുവിന്റെ കൂടെ വന്നവർ ആരാണ് എന്ന് ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. നേഴ്സ് തിരിച്ചു വന്ന് പറഞ്ഞു, ഇയാളുടെ ആരും പുറത്തില്ലല്ലോ, എന്തെങ്കിലും വാങ്ങാൻ പുറത്തു പോയതായിരിക്കും, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. ഒരു വട്ടം കഴിഞ്ഞു, രണ്ടു വട്ടം കഴിഞ്ഞു, 3 വട്ടം കഴിഞ്ഞു. ഓരോ വട്ടം വിളിച്ചു പോയി കഴിയുമ്പോ എന്റെ സ്നേഹനിധി അമ്മായിയമ്മ പുറത്തു നിന്ന് പറയുന്നുണ്ട്, ഈ കൊച്ചുങ്ങൾ ഇതിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കൂടെയുള്ളവരൊക്കെ എങ്ങോട്ടായി പോകുന്നത്, എന്റെ പേരിൽ ആരും പുറത്തു നിൽക്കുന്നില്ല. എനിക്കങ്ങ് സങ്കടമായി പോയി. ഒരു വേള അവർ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയി കാണുമോ എന്ന് പോലും സംശയമായി. അടുത്ത പ്രാവശ്യവും നേഴ്സ് വന്ന് വിളിച്ചപ്പോൾ പുറത്തുനിന്ന് നായകന്റെ തലയിൽ ബൾബ് കത്തി. വേഗം ഓടി വന്നു. അയ്യോ, ബിന്ദുവിന്റെ കൂടെയുള്ളത് ഞങ്ങളാണെന്ന് പറഞ്ഞു. ആ നേഴ്സ് കളിച്ചിട്ടൊരു നോട്ടം. ഇത്രയും നേരം നിങ്ങൾ എന്താലോചിച്ച് നിൽക്കുകയായിരുന്നു?
3: ബാലേട്ടന്റെ പോലെ ഫോണിൽ നോക്കിയിരിക്കും.
0: ഞാനൊരു 10 തവണ ആയല്ലോ ഈ പേര് വിളിച്ച് കൂവുന്നത് എന്ന് ദേഷ്യത്തിലും അവർ ചോദിച്ചു. ഭാര്യയുടെ പേര് ഓർമ്മയില്ലാത്രേ. പക്ഷെ ഭാര്യ ഇപ്പൊ പ്രസവ മുറിയിലാണെന്നുള്ള കാര്യം ഓർമ്മ വന്നോ? ചിരിച്ചുകൊണ്ടുള്ള പറച്ചിലും കഴിഞ്ഞു ആളൊരു പോക്ക്. ചുറ്റുവാണെങ്കിലോ ആ പ്രസവ മുറിയുടെ ഉള്ളിലുള്ള ഭാര്യമാരുടെ 1-3 വീതം എന്നുള്ള കണക്കിൽ ആൾക്കാർ പുറത്തുണ്ട്. അവർ കേൾക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. നാണം കിട്ട തലകുമ്പിട്ട് നിൽക്കുന്ന പാവം എന്റെ നായകൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന്. എനിക്ക് 2 പേരുണ്ട്. ബിന്ദു എന്നത് ഒഫീഷ്യൽ നെയിമാണ്. സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞതോടെ ആ പേര് വെറും പേര് മാത്രമാണ്. ഞാൻ പേര് ചോദിച്ചാൽ രാജി എന്നുള്ള പേരാണ് പറയുക. നായകന്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും പേര് ചോദിച്ചപ്പോഴും പിന്നെ കല്യാണം വരെ എത്തി നിന്നപ്പോഴും ഒക്കെ രാജി എന്ന പേര് തന്നെയാണ് വിളിക്കാറ്. ബിന്ദു എന്ന പേര് എന്തോ സംസാരത്തിൽ പറഞ്ഞ ഒരു പേര് മാത്രമാണ്. അതൊക്കെ ഈ ടെൻഷന്റെ ഇടയിൽ എന്റെ പാവം ഭർത്തു ഓർത്തില്ലത്രേ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോ എന്റെ നായകന്റെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ട്. ഇതെന്ത് പറ്റിയാവോ? ഞാൻ അകത്തേക്ക് പോകുമ്പോ തേനെ പാല എന്ന് പറഞ്ഞിട്ട് വിട്ടതാണല്ലോ എന്നെ. അതിനുള്ളിലേക്ക് വിട്ടിട്ട് നിങ്ങൾ ഇവിടെ പോയിരിക്കുന്നു മനുഷ്യ എന്ന് ചോദിക്കാൻ ചെന്ന എന്നോട് തന്റെ ഒരു 5-6 പേര് വെച്ച് ഞാൻ ഇനി നാണങ്ങിടാൻ വേറെ ഒന്നുമില്ല എന്ന ഒരൊറ്റ പറച്ചിൽ. ഈ പേരുമാറ്റം കൊണ്ട് ഒരുപാട് ഗുലുമാലുകൾ വേറെയും വന്നിട്ടുണ്ട്. അത് പിന്നെ ആവട്ടെ. പിന്നെ മുൻപൊരു കത്ത് വായിച്ചിരുന്നു. ആ സ്റ്റാൻഡില്ലാത്ത വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ആണ് ഇല്ലാതിരുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാതെ പണി കഴിപ്പിക്കാൻ പറ്റൂല എന്റെ മനുഷ്യരെ എന്ന് രാജി സുജീഷ് എന്ന് പേരുള്ള ബിന്ദു സുജീഷ്.
2: ബിന്ദു സുജീഷ്, വളരെ സന്തോഷം. ഈ പ്രസവ വാർഡ് എന്ന് പറയുന്നത് ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് അതിന്റെ മുമ്പിൽ കേട്ടോ സംഭവങ്ങൾ. കാരണം പ്രസവിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ ബന്ധുക്കളും അവിടെ വന്ന് നിറയെ കൂടിയിട്ടുണ്ടാവും. അവിടെ ഒരു കൂട്ടം ചേരലിനിടയിൽ
0: 1-3 വെച്ച ആൾക്കാർ പുറത്തുണ്ടെന്നോ?
2: അതെ, അതിന്റെ കൂട്ടം ചേരലിനകത്ത് ഒരു വിഭാഗീയത ഉണ്ടാവും. ആളുകൾ ഇങ്ങനെ വന്ന് വന്നിരിക്കുമല്ലോ. അപ്പൊ അച്ഛന്റെ കുടുംബക്കാർ മെല്ലെ മെല്ലെ ഒരു സൈഡിലേക്കും അമ്മയുടെ കുടുംബക്കാർ വേറെ സൈഡിലേക്ക് മാറിയിട്ടായിരിക്കും. പിന്നെ പരദൂഷണം ആണല്ലോ മെയിനായിട്ട്. അതിന് പ്രസവ വാർഡാണെങ്കിലും മരിച്ച വീടാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും പരദൂഷണം പറയാന്ന് പറഞ്ഞ കുറെ ആളുകൾ ഇവിടകര സ്റ്റൈലിലൊക്കെ അല്ല എന്താണ്
0: കാസർഗോഡ്
2: ഇല്ല. അപ്പൊ ഇവരിങ്ങനെ 2 സൈഡിൽ നിൽക്കും. അപ്പൊ 2 സൈഡിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കും. ഈ ഇവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നറിയോ? അവസാനം നമുക്ക് അകത്തുനിന്ന് ഒരു കരച്ചില് കേൾക്കും. കരച്ചില് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നേഴ്സ് കുട്ടീനെയും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. നിങ്ങള് പറഞ്ഞ കുട്ടി ഇല്ല കേട്ടോ, എവിടെയും ജനിച്ചില്ല. പിന്നെ ഈ കുട്ടീനെയും കൊണ്ട് പുറത്തേക്ക് വന്ന ഉടനെ അച്ഛന്റെ വീട്ടുകാർ ഓടിവരും, അമ്മയുടെ വീട്ടുകാർ ഓടിവരും. എന്നിട്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ വല്ല തൊടാനൊക്കെ ശ്രമിക്കാൻ പറ്റും. നേഴ്സ് പറയും തൊടാൻ പാടില്ല, ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടൊക്കെ പറയുമ്പോ ഇങ്ങനെ നോക്കി. മോൻ അച്ഛന്റെ കൂട്ട് തന്നെ കേട്ടാ, അല്ല അച്ഛന്റെ വീട്ടുകാര്. അപ്പൊ അമ്മ വീട്ടുകാരപ്പുറത്ത് അവളെ

0: നോക്കിയാ മോനെ നോക്കണ്ടോ? ഒരു കാര്യമില്ലോ, ഇതേപോലെയാണ്, ഇത് ജനിച്ചതേ ഉള്ളൂ. അത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ പ്രസവം
1: നല്ല കുശുമ്പനാണല്ലേ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നടക്കുകൾ ഉണ്ടാവുകയും ചെയ്യും.
0: അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ആരെ പോലെയും തോന്നാൻ സാധ്യത ഇല്ല എന്ന് പറയും. നമ്മളൊരു മധ്യസ്ഥനാണല്ലോ. അപ്പൊ ഞാനിപ്പോ എന്റെ മൂത്ത മോനെ പ്രസവിക്കുന്ന സമയത്ത് മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശ്രീജ എന്നെ വിളിച്ച ഉടനെ തന്നെ ഞാൻ
1: ഓടിപ്പോയി.
0: ഇല്ല, ഞാൻ പത്മ ഹോസ്പിറ്റലിലേക്ക് കാഞ്ഞങ്ങാടേക്ക് പോയി. അവരെത്തുന്നതിന് മുമ്പ് ഞാനെത്തി. അപ്പൊ പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ പ്രസവ വാർഡിൽ കൊണ്ടുപോ നമുക്കൊരു വെയിറ്റിംഗ് റൂം പ്രത്യേകം
1: തരുമല്ലോ.
0: അത് പിന്നെ ഉറങ്ങുമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അവിടെ
1: കേൾക്ക്,
0: അവിടെ പ്രസവിക്കുന്നോണ്ട് എനിക്ക് ഇവിടെ പ്രസവിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉറങ്ങി. അപ്പൊ ഉറങ്ങിയടുത്തുനിന്ന് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീജയുടെ അച്ഛൻ വന്ന് വിളിച്ചു എന്നാണ് കിംബദന്തി. എനിക്കിതൊന്നും അറിയില്ല. ബാലകൃഷ്ണ, ശ്രീജ പ്രസവിച്ചു. ഓക്കെ, എന്താണ് കുട്ടി? ആണ്. ഓക്കെ. എന്നിട്ട് വീണ്ടും ഉറങ്ങിയെന്നാണ്. ആ രണ്ടാമത്തെ ഉറക്ക് എന്നെ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവം ഭാര്യ വീട്ടുകാരുണ്ടാക്കിയാണ്.
1: അല്ല, കള്ളത്തരം പറയാൻ പാടില്ല. നിങ്ങൾ ഉറങ്ങും.
0: നിങ്ങൾ
1: ഇപ്പൊ പറഞ്ഞിട്ട് പോലും
0: എത്ര പ്രസവത്തിന് ഞാൻ ഉറങ്ങി?
1: എന്റെ പ്രസവത്തിന് നിങ്ങൾ അവിടെ ഏഴായാലത്ത് ഉണ്ടായിട്ടില്ല.
0: അപ്പൊ
1: അതുകൊണ്ട് ബാലേട്ടാ, ഇങ്ങനെയുള്ള നിർണായക നിമിഷങ്ങളിൽ ഒരാളും ഉറങ്ങാതെ ഇനി ഭാര്യയ്ക്ക് അഞ്ചല്ല ആറല്ല ഏഴ് പേരുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാക്കി
0: വീട്ടിൽ ഗർഭിണി ആവുന്ന പോലെ ഉറക്കഴിയും. പൊതുവെ ഉറക്കില്ല ആ കാലത്ത്, പിന്നെ അതിന്റെ പേര് പറഞ്ഞിട്ട് ഉറങ്ങാതിരിക്കാല്ലോ.
1: എനിക്ക് അന്നൊന്നും ഉറക്കില്ല. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഒരൊറ്റ ആളെ ലോകത്തുള്ളൂ, ദൈവം പോലും ഇല്ല. ഇതാ ആലശം പിരിയാ.

0: നിങ്ങളിപ്പോ പറഞ്ഞില്ലേ പ്രസവമുറിയുടെ ഫ്രണ്ടില് പലതരം കാഴ്ചകള്, അതായത് ബന്ധുക്കൾ ഒരു സൈഡിലോട്ടാകുന്നു, മറ്റേ സൈഡിലോട്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയിട്ട് വരുമ്പേ ഞങ്ങള് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു
1: നമ്മുടെ ബാംഗ്ലൂർ പോയത്. ആറ് എപ്പിസോഡ് ടോട്ടൽ
0: മിണ്ടാണ്ട് നിക്കോ ഭഗവാനെ.
1: നിങ്ങൾ ഇടക്കിടക്ക് യാത്ര പോണ അല്ലെങ്കിൽ എന്താ എപ്പിസോഡ് പോരടിക്കും.
0: ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു ലൈനില് നിരന്നിരിക്കുന്ന പക്ഷികള് കേട്ടോ,

0: നിങ്ങളിപ്പോ പറഞ്ഞില്ലേ പ്രസവമുറിയുടെ ഫ്രണ്ടില് പലതരം കാഴ്ചകള്, അതായത് ബന്ധുക്കൾ ഒരു സൈഡിലോട്ടാകുന്നു, മറ്റേ സൈഡിലോട്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയിട്ട് വരുമ്പേ ഞങ്ങള് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു
1: നമ്മുടെ ബാംഗ്ലൂർ പോയത്. ആറ് എപ്പിസോഡ് ടോട്ടലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകണം, അല്ലെങ്കിൽ എന്താ എപ്പിസോഡ് പോരടിക്കും.
0: ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു ലൈനില് നിരന്നിരിക്കുന്ന പക്ഷികള് കേട്ടോ, ഒരു കുഞ്ഞു ഗ്യാപ്പ് പോലും ഇല്ല. അപ്പൊ ഈ പക്ഷികളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നോക്കി രസത്തിലിരിക്കുന്ന അവരെ വീട്ടിൽ എന്തെങ്കിലും കല്യാണമൊക്കെ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര പക്ഷികൾ ഇരിക്കില്ലല്ലോ. അപ്പൊ സൂസം പറയും, കറക്റ്റ് ആട്ടോ, എല്ലാരും കൂടി ഇരിക്കുന്നത് കാണുമ്പോ എന്തോ ഒരു ആഘോഷം നടക്കുന്നുണ്ട്, കല്യാണോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ജോർജേട്ടൻ പറഞ്ഞു, ഏയ് അല്ല, അവിടെ ആരോ അവരിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അതാണ് സംഭവം. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ, അല്ലെങ്കിൽ കിളികൾ സന്തോഷാധിക്യത്താൽ എന്തെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇത് സൈലന്റ് ആ എല്ലാരും. അപ്പൊ പിന്നെ മരിച്ചതായിരിക്കുന്നു. നമ്മുടെ
1: സത്യത്തിൽ കിളികളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണല്ലേ.
0: നമ്മുടെ ഓരോരോ കാഴ്ചകളിലും നമ്മള് കാണുന്ന ഓരോരോ കാഴ്ചപ്പാടുണ്ടല്ലോ, ഡിഫറെന്റ് അല്ലേ. ഇപ്പൊ മൂന്ന് പേർക്ക് മൂന്ന് ഒപ്പീനിയൻ ആയിരുന്നു അവിടെ, അതുപോലെ തന്നെ ബാലേട്ടൻ വിചാരിക്കുന്നതായിരിക്കും.
1: ഞാനും ഡാനിയും രഘുവാണ്
0: പോകുന്നത്,
1: ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അപ്പൊ തന്നെ രണ്ടാളും പറയും ശരിയാണ് ബാലേട്ടൻ,
0: കാരണം അവർക്ക് ജീവിക്കാൻ പറ്റൂല.
1: അല്ല, ഞങ്ങൾക്കൊരു ഐക്യം, നിങ്ങളിൽ ഐക്യമില്ല,
0: നമ്മളെ
1: ഐക്യമത്യം മഹാവല അറിയൂല.
0: അതല്ല, നമ്മളെ സ്നേഹം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റിലല്ല, നമുക്ക് എന്തും തുറന്നു പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്.
1: ഈ സൗഹൃദമെങ്കിലും ദീർഘനാളുണ്ടാവട്ടെ.
0: നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.
1: ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം അറിയാം. ഹലോ വി ബി എസ് ലേക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര പി ഒ.
0: hello@vpslakeshore@gmail.com ആണ് നമ്പർ. 8150888.
1: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:48. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആദ്യഗാനം ഡിസംബർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം നൽകിയത് ജാസി ഗിഫ്റ്റ്.

ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം പാടിയത് പി. ജയചന്ദ്രൻ, ഗായത്രി.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ, ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മിടക് തുടങ്ങിയ സൌന്ദര്യവർദ്ധനവിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനപ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2623-9 അല്ലെങ്കിൽ 0944-4545-8888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്, ഗാനമൊരുക്കിയത് കാവാലം നാരായണ പണിക്കർ, MG രാധാകൃഷ്ണൻ.

0: ഹരിചന്ദന മലരിലെ മകുവായി ഹരമിളകും മൃഗമദലയമായി.
1: റെഡ് വൈൻ. ഈ ചിത്രത്തിൽ നജീം അർഷാദും സംഘവും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജുബാൽ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:32. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. ഫോണിക്സ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ചിത്ര, കപിൽ കപിലൻ എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ. സംഗീതം നൽകിയത് സാം CS.

ഫീനിക്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്ര, കപിൽ കപിലൻ എന്നിവർ പാടിയത്. അടുത്തതായി ഹാർബർ എന്ന ചിത്രത്തിൽ യേശുദാസും സംഗീതയും സംഘവും പാടിയത്. ശരത് വയലാറിന്റെ വരികൾ, ആദിത്യന്റെ സംഗീതം.

ചിത്രം ക്രോണിക് ബാച്ചിലർ. ഫഹദ് മുഹമ്മദ്, സുജാത എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദീപക് ദേവ്.

മൈലാഞ്ചി മുഞ്ചുള്ള വീട്. ഈ ചിത്രത്തിൽ ഹരിചരൺ, രാധിക നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ നേതൃത്വം വികസിത ഇന്ത്യ പ്രയാണത്തിന്

വേഗത കൂട്ടിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടലും മന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം യുഎസ് പ്രതിനിധി ജെയ്സൺ മീക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതിക്ക് യാതൊരുവിധ നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് നേപ്പാളിലെ ദേശീയ സസ്യ സംരക്ഷണ സംഘടന. സസ്യാരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇറക്കുമതി അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0

0: ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. സ്വച്ഛ്ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റിക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസമുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അതൊരു ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പം നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയറിയൽ ഡിസീസസും രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും
1: പറ്റും. സർ, അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രി ആയി. ഇൻവേസീവ് ഡയറി എന്നും നമുക്കതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗെല്ല

0: എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, കാമ്പേലോ ബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനില്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിന്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. അപ്പൊ മലത്തിൽ രക്തം കണ്ടാൽ അതിന്റെ അർത്ഥം ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസ് ആണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
0: ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിന്റെ മൂന്ന് തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡിഹൈഡ്രേഷൻ, സം ഡിഹൈഡ്രേഷൻ, സിവിയർ ഡിഹൈഡ്രേഷൻ. അതായത് വയറിളക്കമുണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്ത് നോ ഡീഹൈഡ്രേഷൻ. ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? പൊട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ORS കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ORS ലായനി വളരെ പ്രധാനമാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ്, നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് രണ്ട് വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമൽ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ അത് നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷന്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു. ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം, ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിന്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി റേറ്റ് നോക്കും. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോഴേ ഇതിന്റെയും മോളിലാണ്, അതായത് അവശതയിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും, ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്നിയാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീല കളറിലാകുക, അബോധാവസ്ഥയിലാകുക, കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക. ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാം അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലൈനി പോരാ, ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടിവരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിന്റെയും ലവണങ്ങളുടെ നഷ്ടത്തിന്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?

0: ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം, നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പൊ ഒരു 10 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ. ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 മില്ലി ലിറ്റർ ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ 100 മില്ലി ലിറ്റർ ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പൊ അര ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷന്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? പൊട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിന്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല. നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ ഒന്നും വരാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ORS കുടിക്കൂല. പക്ഷെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്താൽ മതി, ORS കുടിപ്പിച്ചേ അടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കാത്ത കുട്ടിക്ക് ORS നമ്മൾ കുറയിച്ച കുറയിച്ച എങ്കിലും കൊടുത്തിരിക്കണം. ORS കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള പൊടി ഒന്നിച്ച് കലക്കുകയും അത് 24 മണിക്കൂർ വരെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. സ്പൂണിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ 1-2 സ്പൂൺ കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സർ, നേരത്തെ ORS ലായനി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ORSന് പുറമെ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
0: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസ് ആണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആന്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അതായത് 6 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 മില്ലിഗ്രാം എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും, സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 മില്ലിഗ്രാം പെർ ഡേ, ദിവസം 20 മില്ലിഗ്രാം വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഡ്രഗാണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 സിങ്ക്. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലായനിയോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: ഏറ്റവും പ്രധാനം, നമുക്കറിയാം മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിന്റെ ഹൈജീനെ പറ്റിയാണ്. അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിന്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരൂല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന്

0: എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
1: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിന്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ അസുഖം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.
0: മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:13. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഫാന്റം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദേവയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭ പരിധിയിലുള്ള അങ്കണവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷ ഫോറം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477225178. 0477225178. കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2026 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484245443. 0484245443.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
5: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
6: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
5: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
7: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
5: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0491-2505-005. 0491-2505-005.
8: ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഈ മാസം 13 രാവിലെ 9 മുതൽ സൌജന്യ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ privatejobs.employment.kerala.gov.in എന്ന പ്രൈവറ്റ് ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. privatejobs.employment.kerala.gov.in

0: ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റസിഡന്റുമാരെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത: MBBS, ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC, KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ഈ മാസം 18 രാവിലെ 10 മണിക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 04862233076, 04862233076. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842604116, 04842604116. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:16.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയും പവന് 106,800 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇതാകാശവാണി കൊച്ചി FM 102.3.

0: സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് 14 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: സംഗീതലഹരി.
0: ഇന്ന് സംഗീതലഹരിയിൽ ചന്ദ കെ ഡോലി എന്ന ആൽബത്തിൽ സോനു നിഗം പാടിയ ചില ഗാനങ്ങൾ.

कुछ बातें अनकही दिल में दबी रह जाती हैं, जो कभी तपिश कभी खलिश।

0: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങപ്പുഴ പാർക്കിൽ ജെയ്സൺ ജ്യോതി നടത്തുന്ന പുസ്തക വിചാരം കലാച്ചി വൈകിട്ട് 6. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല യുവതയുടെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോൾ വിളംബര റാലി ആരവം 2026 ഇന്ന് വൈകിട്ട് 5:30. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൌണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 04712479966, 04712479966.
5: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
6: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
7: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
8: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
7: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
9: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
7: ഭാവനയുടെ പരാവർത്തനങ്ങൾ, ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം.
5: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ്, വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിളിക്കേണ്ട നമ്പർ 04922 22 58 5.

45 04 2 22 58 545. കേരള കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3ാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും

0: പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ ഈ മാസം 27-നകം ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0491251565. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 11 കഴിഞ്ഞ് 20 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കർഷകരുടെ ക്ഷേമം ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സമൃദ്ധി എന്നിവയുടെ അടിസ്ഥാനം കർഷകരാണെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ പ്രവേശിപ്പിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും 18 പാമ്പുകളെ പിടികൂടി. മലമ്പാമ്പ് ഇനത്തിൽപ്പെട്ട 10 പാമ്പുകളെ ഇന്നലെ രാത്രിയും 8 പാമ്പുകളെ ഇന്ന് രാവിലെയുമാണ് പിടികൂടിയത്. ഇടുക്കിയിലെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകൾ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണം ഉണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകുന്നേരം ആകാശവാണി കൊച്ചി FM സംഘടിപ്പിച്ച ചടങ്ങിൽ ശ്രീ കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. ഗഞ്ചിറ വി ഗജാനനൊപ്പൈ, പുല്ലാങ്കുഴൽ അരുൺ മോഹൻ, വീണ രജിത ഹരി, വയലിൻ സായി നന്ദൻ, റിതം പാട്ട് ഗോവിന്ദ് കുമാർ, കീബോർഡ് അമിത് പി രഞ്ജിത്.
3: ഇവിടെ ഞങ്ങളെ അനുഗ്രഹിക്കാനെത്തിയ എല്ലാ ആസ്വാദകർക്കും നമസ്കാരം. AIR@90 എന്ന നമ്മുടെ എല്ലാം കലാജീവിതത്തിൽ അത്യപൂർവമായി ഒന്നിച്ചു ചേരുവാനുള്ള ഒരു സൗഭാഗ്യം ഒരുക്കി തന്ന ആകാശവാണിക്ക് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ആകാശവാണിയുടെ പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കുമ്പോൾ ഗുരു സവിധത്തിലെത്തുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക്. കാരണം ബാല്യത്തിൽ തന്നെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് കലാകാരനായി മാറിയ ഞാൻ, ആ നിർബന്ധം എന്നത് പറഞ്ഞത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്, ഒട്ടും താല്പര്യമില്ലാതിരുന്നു എന്ന് ഞാൻ സ്വയം വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ രാവിലെ 4 എഴുന്നേറ്റ് സാധകം ചെയ്യുവാൻ പ്രേരിപ്പിച്ച, അതായത് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ച് മൃദംഗം വായിപ്പിക്കുവാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ ഒരു അച്ഛൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്നാലും ഈ ഒരു വേദിയിൽ ഇവിടെ എത്തിയാൽ

ഈ ഒരു ധന്യ നിമിഷത്തെ എന്നും മനസ്സിൽ സൂക്ഷിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഈ ഒരു ഉപകരണം എൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമായി ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ്. കുറേ വർഷങ്ങളെടുത്തു. ഇത് ഞാനറിയില്ല, നന്ദിമൃദംഗത്തിനെ നമ്മളും അറിയില്ല, പക്ഷേ അവരെല്ലാം കാണുന്ന ആ കണ്ണിലൂടെ തന്നെ ഇതും നമ്മളെല്ലാം പങ്കെടുക്കുന്ന ഉഞ്ചിവൃത്തിയിലും അതുപോലെ തന്നെ ഭജനോത്സവത്തിലെ ആ ദീപപ്രദർശനത്തിനുമെല്ലാം ഉപയോഗിക്കുന്ന ആ മൃദംഗത്തിനെ തൂക്കി നിന്നുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷമുണ്ടെങ്കിൽ ഇതിലും ആ ഒരു ഭക്തി ഉണ്ടെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് വാദ്യസംഗമം. ആദ്യം ഹംസധ്വനി രാഗത്തിലുള്ള ഒരു ആശയവിനിമയം നമുക്ക് നടത്താം. ഹംസധ്വനി രാഗത്തിൽ വാദാഭി ഗണപതി എന്ന കീർത്തനത്തിന് ശേഷം നാല് സിനിമാ ഗാനങ്ങളുടെ വളരെ ചെറിയൊരു അംശം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്.

അടുത്തതായി കാനഡ രാഗത്തിലുള്ള അലയപ്പാഴുതി എന്ന കീർത്തനത്തിൽ തുടങ്ങുകയാണ്. കാനഡ രാഗത്തിലുള്ള ഒരു നാല് നമുക്കെല്ലാം അറിയുന്ന സിനിമാഗാനങ്ങളുടെ അംശം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് AIR@90 ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിന്റെ ഭാഗമായി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ June 8 വൈകുന്നേരം ആകാശവാണി കൊച്ചി FM സംഘടിപ്പിച്ച ചടങ്ങിൽ ശ്രീ കുഴൽമന്ദം ജി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗമത്തിന്റെ ശബ്ദലേഖനം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: मेले के थे ऐसे ठाट, झूले ठेले सुंदर हाट। तुम्हारे घर के पास मेला लगे तो जरूर जाना। और हाँ, अकेले नहीं, किसी के साथ। और वहां से आकर अपने मेले की सैर के बारे में अपने साथियों को भी बताना कि क्या देखा वहां।
1: अभी आपने सुना कार्यक्रम शिशु गीत, और अब इसी कार्यक्रम के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत
2: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
1: नमस्कार।
3: उमंग उमंग उमंग उमंग।
4: श्रोतागल केटद NCERT स्पॉन्सर्ड परिपाडी उमंग।
5: ആകാശവാണി FM വാർത്തകൾ.
4: നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. വികസിത ഭാരതം 2047, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് നീതി ആയോഗിന്റെ ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതിരാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതിരാജയുടെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം. 22%, 25%, 27%, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശ്യപരമായ തെറ്റായ വിവരപ്രചാരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. കൊല്ലത്ത് രണ്ട് ദിവസത്തിനിടെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പരവൂരും പാലത്തറയിലുമാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 1125 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ അപാകതകൾ കണ്ടെത്തിയ 42 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകൾ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം തുടങ്ങി.
5: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റും 4 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടെക് തുടങ്ങിയ സൗന്ദര്യവർദ്ധന

0: ുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനപ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീമിനെക്കുറിച്ച്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. ഹൈടെക് കൃഷിരീതിയിലൂടെ മികച്ച വരുമാനം, സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ജൈവ കർഷകനായ സിസിൽ ചന്ദ്രൻ. കൃഷിയിടങ്ങളിലെ മഴക്കാല പരിചരണമുറകൾ, കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബി ആർ ശ്രീലേഖ പങ്കെടുക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഇവനിംഗിൽ സമകാലികം. ആർത്തവാവധി, പുരോഗമനപരമോ പിന്തിരിപ്പനോ? 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കടൽ തീരത്ത്, ഒ വി വിജയന്റെ രചനയുടെ നാടകാവിഷ്കാരം. 8:30 ഇവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, സയൻസ് ആൻഡ് ടെക് എന്ന പദ്ധതി ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50 രൂപ, ചില്ലറവില 55 രൂപ. മറുനാടൻ മൊത്തവില 46 രൂപ, ചില്ലറവില 50 രൂപ. പയർ നാടൻ 65 രൂപ, 70 രൂപ. മറുനാടൻ 60 രൂപ, 65 രൂപ. ചേന നാടൻ 34 രൂപ, 40 രൂപ. മറുനാടൻ 30 രൂപ, 35 രൂപ. മരച്ചീനി നാടൻ 26 രൂപ, 28 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ്, മൊത്തവില 38 രൂപ, ചില്ലറവില 42 രൂപ. കുമ്പളങ്ങ 18 രൂപ, 20 രൂപ. ഞാലിപ്പൂവൻ 48 രൂപ, 55 രൂപ. പാളയന്തോടൻ 30 രൂപ, 35 രൂപ. പൂവൻ 50 രൂപ, 55 രൂപ. റോബസ്റ്റ 30 രൂപ, 35 രൂപ. ബീട്രൂട്ട് 50 രൂപ, 55 രൂപ. വെണ്ടയ്ക്ക 32 രൂപ, 38 രൂപ. പാവയ്ക്ക 32 രൂപ, 37 രൂപ. വഴുതന 50 രൂപ, 57 രൂപ. ചുരയ്ക്ക 32 രൂപ, 37 രൂപ. കത്തിരി ഉരുണ്ടത് 46 രൂപ, 52 രൂപ. ക്യാബേജ് 50 രൂപ, 55 രൂപ. ക്യാരറ്റ് 66 രൂപ, 72 രൂപ. കോളിഫ്ലവർ 45 രൂപ, 50 രൂപ. കൊത്തമര 36 രൂപ, 42 രൂപ. കൂർക്ക 52 രൂപ, 60 ര�ൂപ. ചേമ്പ് വലുത് 70 രൂപ, 75 രൂപ. ചേമ്പ് ചെറുത് 38 രൂപ, 45 രൂപ. വെള്ളരി 16 രൂപ, 20 രൂപ. മുരിങ്ങക്കായ 65 രൂപ, 70 രൂപ. ബീൻസ് 83 രൂപ, 90 രൂപ. ഇഞ്ചി 146 രൂപ, 152 രൂപ. പച്ചമുളക് 50 രൂപ, 55 രൂപ. കറിനാരങ്ങ 85 രൂപ, 90 രൂപ. ചെറുനാരങ്ങ 1 ന് 4 രൂപ, 5 രൂപ. കോവയ്ക്ക 47.52 രൂപ, മാങ്ങ പച്ച 35.40 രൂപ, സവാള 24.28 രൂപ, ചെറിയ ഉള്ളി 65.70 രൂപ, ഉരുളക്കിഴങ്ങ് 27.34 രൂപ, മത്തൻ 24.30 രൂപ, പീച്ചിങ്ങ 55.62 രൂപ, പടവലം 40.47 രൂപ, തക്കാളി 56 രൂപ

60 രൂപ, അമരപ്പയർ 65 രൂപ, 70 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാവാലം ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ലളിതഗാനം ഇനി ആസ്വദിക്കാം. വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ പരിപാടിയിൽ സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ, ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടക് തുടങ്ങിയ സൗന്ദര്യവർദ്ധവിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനപ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397, 04/8/4/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇപ്പോൾ സേവന വാർത്തകൾ. കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ആൻഡ് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 62 82 84 17 72. 62 82 84 17 72. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഓരോ വർഷവും 6 മാസവും ദൈർഘ്യമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇന്റേൺഷിപ്പ് അവസരവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 79 94 44 93 14. 79 94 44 93 14. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൌജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ അടുത്തമാസം പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. വിളിക്കേണ്ട നമ്പർ 81578692.
1: 9:30 സാഹിത്യ സുരഭിയിൽ
2: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
1: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
3: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
1: KR ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
4: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
1: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം.
5: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. വെബ്സൈറ്റ് അഡ്രസ് www.fcikerala.org. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 80 75 46 61 36. 8075 46 61 36. പാലക്കാട് LBSൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, GST, ടാലി, മൊബൈൽ ടെക്നോളജി ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 949579339308. 949579339308. വെബ്സൈറ്റ് ഐ ഡി www.lbscenter.kerala.gov.in. സേവന വാർത്തകൾ ഇനി 1:55 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 20 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തരയോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLA സ്ഥിതിഗതികൾ വിലയിരുത്തി.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈയൊരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നുകഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11ലൂടെ ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റി വരണ്ടു കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249-ലും നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമോസ് കടലിടുക്ക് പൂർണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
2: പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായി വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ അഥവാ മൂഡ് ഡിസോർഡേഴ്സ് കാണപ്പെടുന്നുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്ന വൈകാരിക അസ്വാസ്ഥ്യമായ വിഷാദരോഗം 20% സ്ത്രീകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പുരുഷന്മാരിൽ ഏകദേശം 10% പേരിലായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം ഉണ്ടാകുക. ജീവിതത്തിൽ 3 പ്രത്യേക ഘട്ടങ്ങളിലെങ്കിലും സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇതിൽ ആദ്യ ഘട്ടമാണ് ആർത്തവം ആരംഭിച്ച് അധികം വൈകാതെ കണ്ടുവരുന്ന ഒരു പ്രശ്നം. ആർത്തവം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ 8% സ്ത്രീകളിൽ തീവ്രമായ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കാണാറുണ്ട്. സാധാരണ കാണപ്പെടുന്ന ആർത്തവപൂർവ്വ ലക്ഷണങ്ങളായ അടിവയറുവേദന, തലവേദന, ഛർദി, നടുവേദന തുടങ്ങിയവയോടൊപ്പം ഉറക്കമില്ലായ്മ, അമിത ഉത്കണ്ഠ, കടുത്ത സങ്കടം, ആളുകളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം, അമിത ദേഷ്യം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവരിൽ പ്രകടമായി കണ്ടുവരുന്നു. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമാകുന്നത് മൂലം പഠനത്തിനും ജോലിക്കും ഒക്കെ വിഘാതമാകുന്ന ഒരു സാഹചര്യവും സംജാതമായേക്കാം. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള 1 ആഴ്ചക്കാലം സാധാരണ പോലെ പെരുമാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും ഈ വൈകാരിക അസ്വാസ്ഥ്യം ഇവരെ കൊണ്ട് ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ആർത്തവപൂർവ വിഷാദരോഗം അഥവാ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള 1 ആഴ്ചക്കാലം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ തലച്ചോറിലെ നാഡീ സംപ്രേക്ഷണികളായ രാസവസ്തുക്കളുടെ അളവിനെ സ്വാധീനിക്കുകയും അതിന്റെ ഫലമായി ഇത്തരം വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമായി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ആർത്തവപൂർവ വിഷാദരോഗം പരിഹരിക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. 1, നല്ല രീതിയിലുള്ള ഉറക്കം ഈ ദിവസങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ ശീലമാക്കാം. നിശ്ചിതമായ ഒരു സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക, നിശ്ചിതമായ സമയത്ത് തന്നെ ഉണരുക. ഉച്ചയ്ക്ക് ശേഷം ചായ, കാപ്പി, കോള തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കിടക്കുന്നതിന് 5 മുതൽ 6 മണിക്കൂർ മുൻപ് ഒരു 30 മിനിറ്റ് നേരം സൂര്യപ്രകാശം കൊണ്ട് ലഘു വ്യായാമങ്ങൾ ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപുള്ള 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ അടക്കം എല്ലാ സ്ക്രീൻ ഉപകരണങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപായി ദീർഘശ്വസന വ്യായാമം പോലെയുള്ള എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കുക എന്നീ കാര്യങ്ങൾ ചെയ്താൽ നല്ല ഉറക്കം കിട്ടാൻ സഹായകമാകും. അമിതമായ എരിയും പുളിയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി വർജിക്കുക. ചിട്ടയായ വ്യായാമം ശരീരത്തിന് അധികം ആയാസമുണ്ടാകാത്ത രീതിയിൽ ചെയ്യുക തുടങ്ങിയ സംഗതികളും ആർത്തവപൂർവ്വ വിഷാദ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചെറിയൊരു 1% വനിതകളിൽ ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമായി വിഷാദരോഗത്തിന് സമാനമായ അവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ തലച്ചോറിലെ സെറട്ടോണിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ നൽകുന്നത് ഈ ലക്ഷണങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കും. 2, സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നത് പ്രസവത്തിന് ശേഷമാണ്. പ്രത്യേകിച്ച് പ്രസവത്തിന് ശേഷമുള്ള 6 ആഴ്ചക്കാലത്തിനുള്ളിൽ വിഷാദ ലക്ഷണങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നു. 80% സ്ത്രീകളിൽ ഈ ദിവസങ്ങളിൽ നേരിയ തോതിലുള്ള വിഷാദ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. പെട്ടെന്ന് കരച്ചിൽ വരിക, കുട്ടിയുടെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാകുക, പെട്ടെന്ന് ഒറ്റപ്പെട്ടുപോയതുപോലെ തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ ഇവരിൽ ഉണ്ടായേക്കാം. ഈ ഒരു അവസ്ഥയ്ക്ക് പ്രസവാനന്തര സങ്കടം അഥവാ പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് എന്ന് പറയും. പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ തന്നെ ജീവിത പങ്കാളിയുടെയും മറ്റു ബന്ധുക്കളുടെയും സ്നേഹപൂർവമായ പരിചരണം കൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. എന്നാൽ 10% സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ അല്പം തീവ്രമായി.

0: പ്രകടമാകാറുണ്ട്. ഉറക്കമില്ലായ്മ, കഠിനമായ സങ്കടം, വല്ലാതെ കരച്ചിൽ വരിക, അമ്മ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന തോന്നൽ വരിക, കുട്ടിക്ക് തന്റെ നോട്ടപ്പിശക് മൂലം രോഗങ്ങൾ വരികയോ മരിച്ചു പോകുകയോ ചെയ്യുമോ എന്ന ആശങ്ക പ്രകടമാവുക തുടങ്ങിയവയൊക്കെ ഇവരിൽ കണ്ടുവന്നേക്കാം. ഈ ലക്ഷണങ്ങൾ പലപ്പോഴും തീവ്രമാകുമ്പോൾ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിശപ്പ് കുറയുകയും കഠിനമായ നിരാശയും പ്രതീക്ഷയില്ലായ്മയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. ഒരു വേള ഈ അവസ്ഥ ചികിത്സിക്കപ്പെടാതെ പോയാൽ തീവ്രമായ ആത്മഹത്യാ പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നു. ഈ അവസ്ഥയ്ക്കാണ് പ്രസവാനന്തര വിഷാദ രോഗം അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പ്രസവത്തിന് ശേഷം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന കുറവ്, തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവിനെ കുറയ്ക്കുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത്. പ്രസവാനന്തര വിഷാദ രോഗം അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. തലച്ചോറിലെ താളം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ രോഗലക്ഷണങ്ങൾ അതിവേഗം നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഏകദേശം 6 മാസക്കാലം ചികിത്സ തുടർന്നു കഴിഞ്ഞാൽ പ്രസവാനന്തര വിഷാദ രോഗം പൂർണ്ണമായി ഭേദമാകുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന പ്രസവാനന്തര വിഷാദം അമ്മമാരിലെ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായും വരുന്നതായും കാണുന്നു. അടുത്തതായി സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി വരുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ദിവസങ്ങളിലാണ്. ആർത്തവ വിരാമം സംഭവിക്കുന്നതോടെ സ്ത്രീ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ വലിയ തോതിലുള്ള കുറവാണ് സംഭവിക്കാറുള്ളത്. ഇതിനെ തുടർന്ന് തലച്ചോറിൽ നോറെപ്പിനെഫ്രിൻ, ഗാബ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതായും കണ്ടുവരുന്നു. ഇതേ തുടർന്ന് വളരെ തീവ്രമായ ചില ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കഠിനമായ ശരീരം വേദന, കൈകാലുകൾക്ക് പെരുപ്പും തരിപ്പും അനുഭവപ്പെടുക, ശരീരപേശികൾക്ക് കഴപ്പ് അനുഭവപ്പെടുക എന്നിവയോടൊപ്പം ശരീരം വെട്ടിവിയർക്കുക, മുളകരച്ച് തേച്ചതുപോലെയുള്ള പുകച്ചിൽ ശരീരഭാഗങ്ങളിൽ അനുഭവപ്പെടുക, വളരെ തണുപ്പ് കാലാവസ്ഥയിൽ പോലും ശരീരം വല്ലാതെ വിയർത്തൊലിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. വാസോമോട്ടോർ സിംറ്റംസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ലക്ഷണങ്ങൾ ആർത്തവ വിരാമാനന്തര വിഷാദം അഥവാ പോസ്റ്റ് മെനോപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ ഒന്നുകിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ഹോർമോൺ ചികിത്സ സ്വീകരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ വാർദ്ധക്യകാലത്തിൽ ഹോർമോൺ ചികിത്സകൾ വളരെയധികം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചിലയിനം ക്യാൻസറുകൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യാൻ ഈ ഹോർമോൺ ചികിത്സകൾ കാരണമാകും. എന്നാൽ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ ശാരീരിക ലക്ഷണങ്ങളും അതോടൊപ്പം മാനസികമായ പ്രയാസങ്ങളും വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഹോർമോൺ ഗുളികകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള ഈ വിഷാദവിരുദ്ധ ഔഷധങ്ങൾ വളരെ സുരക്ഷിതമായി വാർദ്ധക്യകാലത്തിൽ ഉപയോഗിക്കാനും സാധിക്കും. പലപ്പോഴും ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷാദം രക്തസമ്മർദ്ദം കൂടാനും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കാനും വരെ കാരണമാകുന്നു. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ ഈ ലക്ഷണങ്ങൾ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിത പങ്കാളികളിൽ വളരെ മോശമായ പ്രതികരണങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അടക്കമുള്ള ലക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ അവരെ ശകാരിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യുക വഴി അവരുടെ ഈ ലക്ഷണങ്ങൾ വഷളാകാൻ പലപ്പോഴും കാരണമാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ആർത്തവ ചക്രത്തിന്റെ ക്രമമനുസരിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ ജൈവികമായ ഒരു പ്രതിഭാസമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ വൈകാരികമായി പിന്തുണയ്ക്കാനാണ് ജീവിത പങ്കാളി ശ്രമിക്കേണ്ടത്.
1: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 50 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ.

0: തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അളച്ചതായി ഇറാൻ, നിഷേധിച്ച് യുഎസ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047-നായുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: പിഎം കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിഎം കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയിലെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ യുഎസ് നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Three dimensions. First, the bilateral cooperation between India and the Pacific. Second, the partnership between India and the European Union. And third, what our two countries can do together in the world for the world.
0: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചോർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ, 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോക

0: കപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നാദ്യ ഗാനം ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് ഇ ബി അബൂബക്കർ, കല്ലേറ്റുങ്കര.

ഗാനോത്സവത്തിൽ അടുത്ത ഗാനം കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയത്. ഗാനശില്പികൾ വയലാർ, ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കഥയച്ചിരിക്കുന്നത് ജബ്ബാർ ആലങ്ങാട്.

അടുത്ത ഗാനം അമർഷം എന്ന ചിത്രത്തിന് വേണ്ടി ചിറയൻകീഴ് രാമകൃഷ്ണൻ എഴുതി, ജി ദേവരാജൻ എണ്ണമിട്ട്, ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം. ഈ ഗാനത്തിനായി കഥയച്ചിരിക്കുന്നത് കെ പി മോഹനൻ പെരുമ്പളം. മറ്റൊരു കത്തുകൂടി ഇതേ ഗാനത്തിന് വേണ്ടിയുണ്ട്, ആന്റണി കടവന്ത്ര.

അടുത്ത കത്തയച്ചിരിക്കുന്നത് സി ജി സുരേഷ്, ബേബി എം എസ് എന്നിവർ എടത്തലിൽ നിന്നാണ്. അവരുടെ ഇഷ്ടഗാനം മുറപ്പെണ്ണ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, വി എ ചിദംബരനാഥ് ചിട്ടപ്പെടുത്തി, യേശുദാസ് പാടിയത്.

അടുത്ത കത്തയച്ചിരിക്കുന്നത് അജി, അപർണ, അരുൺ, സിനി, നിലവ്, തുമ്പി എന്നിവർ തട്ടാമ്പടിയിൽ നിന്നാണ്. അതേ ഗാനത്തിന് വേണ്ടി മറ്റൊരു കത്തുകൂടിയുണ്ട്. കത്തയച്ചിരിക്കുന്നത് റിജാസ് കരുമാലൂർ. ഇവരുടെ എല്ലാം ഇഷ്ടഗാനം അങ്ങാടി എന്ന ചിത്രത്തിന് വേണ്ടി ബിജു തിരുമല എഴുതി, ശ്യാം സംഗീതം ചെയ്ത്, യേശുദാസും ജാനകിയും പാടിയത്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത ഗാനം തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തിയ ഗാനം. പാടിയത് ജി വേണുഗോപാൽ, കെ എസ് ചിത്ര. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തുരുത്തിക്കരയിൽ വിനു മാധവ്, ഷീജ, ആദിദേവ് എന്നിവർ.

അടുത്ത കത്ത് പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നാണ്. ഷാഫി ഷറഫുന്നീസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ, നൈഹ എന്നിവരാണ് കത്തയച്ചിരിക്കുന്നത്. ഇവരുടെ ഇഷ്ടഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. ഗായകൻ യേശുദാസ്.

അടുത്ത കത്ത് ദിവ്യ സന്തോഷിൻ്റേതാണ്. ആവശ്യപ്പെട്ട ഗാനം ജോക്കർ എന്ന സിനിമയിൽ വി ജയചന്ദ്രനും ചിത്രയും സംഘവും പാടിയ ഗാനമാണ്. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, മോഹൻ സിതാര.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ ബ്രസ്റ്റ് റിഡക്ഷൻ, ടമ്മി ടക് തുടങ്ങിയ സൗന്ദര്യവർദ്ധവിനുള്ള ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനബ് മറുപടി നൽകുന്നു.

ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/08/24/26/397 അല്ലെങ്കിൽ 04/08/24/26/387 94/46/45/58/88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. അമ്പലമുകളിലെ സവിത, ലൈജു, ആമിക്കുട്ടി എന്നിവരുടെ ഇഷ്ടഗാനമാണ് ഇനി. ആവശ്യപ്പെട്ട ഗാനം അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ എം ജി രാധാകൃഷ്ണൻ, ഗിരീഷ് പുത്തഞ്ചേരി.

ബേബി പാപ്പാളിൽ മുഹമ്മ ആവശ്യപ്പെട്ട ഗാനമാണിത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രമെഴുതി ജോൺസൺ സംഗീതം നൽകിയത്. ഗായകർ പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര.

ഗാനോത്സവത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. നന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ ചിട്ടപ്പെടുത്തി, ചിത്രപാടിയ ഗാനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ധർമ്മരാജ്, സൂര്യഗായത്രി, രമണി എന്നിവർ ചേന്നമംഗലം.

ഉണ്ണികൃഷ്ണനും കുടുംബവും ചേന്നമംഗലത്ത് നിന്നും ഒരു ശ്രീകൃഷ്ണ ഭക്തിഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. നോർത്ത് പറവൂർ കണ്ണംകുളങ്ങര സുരേഷ്.

0: സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 34 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. ലക്കിടി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു. അവസാന തീയതി 12. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 95 99 96 67. 94 95 99 96 67. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി ഉപകേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 82 81 09 88 68. 82 81 09 88 68. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. 1 വർഷത്തേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04 91 2 50 57 91. 04 91 2 50 57 91.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലയിലെ ടൂറിസം വകുപ്പിനു കീഴിൽ കുമാരനെല്ലൂർ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിലധിഷ്ഠിത കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസസ് എന്നീ കോഴ്സുകളിൽ പ്ലസ് ടു ജയിച്ചവരെയാണ് പരിഗണിക്കുന്നത്. അവസാന തീയതി 15. വിശദവിവരങ്ങൾ www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 94 95 71 64 65. 94 95 71 64 65.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് കെൽട്രോണിൽ 1 വർഷത്തെ സൗജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 20. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85 90 60 52 73. 85 90 60 52 73. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. KSCSA.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ക്ലാസുകൾ 15 ആരംഭിക്കും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തുന്ന വയർമാൻ എഴുത്തുപരീക്ഷ നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് 13 രാവിലെ 10 മണി നടക്കും. ഹാൾ ടിക്കറ്റ് സംരക്ഷ .cellkerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സംരക്ഷ SAMRAKSHA.CELKerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04 71 92 33. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 79 94 92 60 81 എന്ന നമ്പറിൽ വിളിക്കുക. 79 94 92 60 81. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.

ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ എയർബസ് C-295 പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. വിമാന നിർമ്മാണ മേഖലയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ തെളിവാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പൽ സെറ്റെബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 3 നാവികരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ 1st അടുത്ത മാസം 1 മുതൽ 30 വരെ കേരളത്തിൽ നടത്തുമെന്ന് സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ലഭ്യമാക്കും.

0: ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഒന്നാം ഘട്ടം അടുത്ത മാസം 1 മുതൽ 30 വരെ കേരളത്തിൽ നടത്തുമെന്ന് സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ലഭ്യമാക്കും. വയനാട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8 ആയി. കൊല്ലത്ത് 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249 നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271 വ്യാപാരം തുടരുന്നു. കണ്ണൂർ ചെറുകുന്നിൽ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം കീഴ്ശാന്തി പത്മനാഭൻ നമ്പൂതിരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം, അവ കേൾക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ, എങ്കിലും പറയാം. 944-64-55-888 04-84-24-39-397 വെള്ളിത്തിരയിലേക്ക് വിളിച്ചോളൂ, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. ഫോൺ നമ്പർ ആവർത്തിക്കാം, 944-64-55-888 04-84-24-26-39-97 ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീതി ജോസഫാണ്. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ,
2: ഹലോ.
1: ആ, ഇപ്പോഴാ കേട്ടത്. നമസ്കാരം, ആരാ ഇത്?
2: നമസ്കാരം മാഡം.
1: ആരാണ്?
2: എന്റെ പേര് മണി, മാള.
1: ആ മണി, നമ്മൾ സ്ഥിരം വിളിക്കാറുള്ള ആളല്ലേ?
2: വിളിക്കാറുണ്ട്.
1: അപ്പൊ എന്താ, സുഖായിരിക്കാണോ?
2: സുഖം.
1: മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയൊക്കെ
2: നല്ല മഴക്കാറ്.
1: തണുപ്പുണ്ട്
2: അല്ലേ? കാലത്തൊന്നും മഴ ഉണ്ടാവില്ല, ഇപ്പൊ നല്ല മഴക്കാറുണ്ട്.
1: അപ്പൊ ഏത് പാട്ടാ മണിക്ക് വേണ്ടത് ഇപ്പോ?
2: ഇന്ന് നമ്മളെ വിട്ടുവരുന്ന സലീംഖുണ്ടല്ലോ, സലീം കുമാർ. അവിടെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലം എന്നുള്ള ഒരു പാട്ടില്ലേ?
1: ആ ഓക്കെ ഓക്കെ, ആ പാട്ടല്ലേ, അനിൽ പനച്ചൂരാന്റെ പാട്ട് അല്ലേ? ആ പാട്ട് കേൾപ്പിക്കാം. അപ്പോ ഞാൻ മണിയോട് കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല, കാരണം എപ്പോഴും വിളിക്കാറുള്ളത് കൊണ്ട്
2: നമുക്കറിയാം,
1: ശ്രോതാക്കൾക്കൊക്കെ അറിയാം മണിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോ എന്നാ ഞാൻ പാട്ട് കേൾപ്പിക്കട്ടെ?
2: ഓക്കെ,
1: ബൈ.
2: താങ്ക് യു മാഡം. ഓക്കെ.

0: ഹലോ, ഹലോ.
1: വയ്യാന്റെ വയ്യാത്ത കാലൊക്കെ ആ കേൾക്കണൊക്കെ ആ
0: അയ്യോ, ഇത് ആരാണ്?
1: ഇത്
0: ഹലോ,
1: കൊടുങ്ങല്ലൂരിന്ന്.
0: കൊടുങ്ങല്ലൂരിന്ന്?
1: ഹലോ,
0: ആ
1: കൊടുങ്ങല്ലൂരിന്ന്.
0: ആ
1: കൊടുങ്ങല്ലൂരിന്ന്
0: കൊടുങ്ങല്ലൂരിന്ന് ആരാ?
1: കനക. കനക
0: കനക. ആ, ഇത് വെള്ളിത്തിരയാണെന്ന് അറിയാലോ അല്ലേ?
1: ഉവ്വ ഉവ്വ, വെള്ളിത്തിരക്ക് വിളിച്ചു വാങ്ങിട്ട് എത്ര കൊല്ലായി നക്കിയിട്ടാറില്ല. ഇന്നിപ്പോ ഞാൻ ഒന്ന് വിളിച്ചപ്പോ എനിക്ക് കിട്ടി. ഞാൻ എന്തോ ഒരാശയ്ക്കുന്ന
0: എനിക്ക് വലിയ സന്തോഷമായി, ഇങ്ങനെ ആശിച്ചിരുന്ന ഒരാൾക്ക് കിട്ടിയല്ലോ.
1: എനിക്കൊരു പ്രാവശ്യം ഈ ഡിസ്കിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചപ്പോ എനിക്ക് കിട്ടി. അപ്പൊ വർത്താനം പറയുമ്പോഴേക്കും സമയം കഴിഞ്ഞു. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ശശികുമാർ പറഞ്ഞ് സമയം കഴിഞ്ഞു എന്ന്.
0: ഓ,
1: അപ്പൊ
0: ശരി.
1: അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടി. ഇപ്പൊ നാടാടെ കിട്ടിയതാ.
0: അല്ല, അത് വേറെ കാര്യമല്ലേ. ഡോക്ടറോട് ചില രോഗത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ വിളിച്ചത്. ഇതിപ്പോ ഇതിപ്പോ പാട്ട് ചോദിക്കാനാണല്ലോ. ആ, ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട്?
1: മക്കളൊക്കെ വേറെ പോയി. രണ്ടാം കുട്ടികളെ അത് രണ്ടും വേറെ പോയി. മോള് കല്യാണം കഴിച്ചു കൊടുത്തു. ഞാനും ഭർത്താവും മാത്രമല്ലോ.
0: ഓ, അത് ശരി. ആ, പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നേ?
1: പണിക്കൊന്നും പോകില്ല, വയസ്സായില്ല. അവിടെ ഉണ്ട്, അത്ര വയസ്സല്ല, എന്നാലും പോകുന്നില്ല, വയ്യാണ്ടായില്ല. 75 വയസ്സായില്ല.
0: ആണോ?
1: 75 വയസ്സ്.

0: മക്കളൊക്കെ വരാറുണ്ടോ?
1: ആ മക്കള് വരും, മക്കള് കാശൊക്കെ തരും. നല്ല ജീവിക്കാൻ പറ്റില്ല, അസുഖം കൊറേ അസുഖം എനിക്ക്. അങ്ങോട്ട് എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, രക്തം കട്ടിയാവുന്നുണ്ട്. പിന്നെ ഇപ്പൊ വായയിൽ എന്തോ ഒരു നവമ്മ ഒരു എന്തോ ഒരു പ്രശ്നം വന്നൊടുക്കാം. നവമ്മ
0: ഡോക്ടറെ
1: കണ്ടു, എന്നിട്ട് അത് ഇപ്പൊ പല്ലി ഡോക്ടറെ കണ്ട് അത് ഉരച്ചപ്പൊ അത് മാറി. അപ്പൊ വേദന കുറഞ്ഞ, അപ്പൊ എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നാവും ഒക്കെ പൊള്ളല് പോലെ ഒരു നീറ്റം. ഇനിയിപ്പൊ എന്താണാവും, അസുഖം വേറെ വല്ലതും ഉണ്ടോന്ന് അറിയില്ല, ദൈവത്തിനറിയാം. 75 വയസ്സായില്ല,
0: അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ ഒന്നും ഉണ്ടാവും എന്നുള്ള ആശങ്കയൊന്നും വേണ്ട, അത് ഡോക്ടേഴ്സ് അല്ലേ പറയേണ്ടത് നമുക്ക് അസുഖം ഉണ്ടെന്ന്. ഡോക്ടർ മരുന്ന് തന്നപ്പോ അതും കുറഞ്ഞല്ലോ, പല്ല് രാഗി കാണും അല്ലേ, പല്ല് അവിടെ കൊള്ളുന്നുണ്ടാവും അല്ലേ.
1: പിന്നെ മരുന്നും തന്നു, അപ്പൊ അതൊക്കെ ചെയ്യുന്നു, കൊലുക്കുഴിയുന്നുണ്ട്. പിന്നെ വായ കൊള്ളുന്നുണ്ട്, ഓയിൽമെന്റ് പറ്റുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്.
0: അത് മാറിക്കോളും, ഏ അതിനെ ഓർത്ത് ഇങ്ങനെ വല്ലാണ്ട് വിഷമിക്കണ്ട, അത് മാറിക്കോളും കേട്ടോ. അതെ അതെ അതെ ആണ്.
1: എനിക്കത് ഭയങ്കര ഇഷ്ടം, നിങ്ങളെ കൊണ്ടോരാഗ്രഹിച്ച് വിളിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോ തോന്നി ആയിക്കോട്ടെ, എല്ലാവരും കിട്ടുമ്പോ കേക്കാലം നമുക്ക്
0: കേക്കാലും. എല്ലാവരും വിളിച്ചാ കിട്ടില്ല, എല്ലാവരും ഒരേ സമയമാണല്ലോ വിളിക്കുന്നത്.
1: ആരും കിട്ടണ്ട, എനിക്ക് കേക്കാലൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ട് കിടക്കാലും.
0: അപ്പൊ ശരി, അപ്പൊ ഏതാ പാട്ട്
1: റേഡിയോ നിർത്താൻ പറഞ്ഞപ്പോ നിർത്തിയതാ?
0: ആണോ, ആ ശരി ശരി. അത് റേഡിയോയുടെ അടുത്ത് നിന്നാലേ ആ ഇവിടെ കേൾക്കാൻ ബുദ്ധിമുട്ടാവും, പിന്നെ ഒരു ശബ്ദമൊക്കെ വല്ലാണ്ട് കേൾക്കും. അപ്പോ ഒരു പാട്ട്
1: കേട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും എനിക്കറിയാം, എല്ലാവരും അറിയാം എനിക്ക്
0: ആണല്ലേ.
1: എല്ലാവരും ഇഷ്ടം എന്നും എല്ലാവരും കേൾക്കാറുണ്ട്, എല്ലാതും കേൾക്കാണ്ട്. പണ്ട് സിലോണിലിച്ച പാട്ടും എല്ലാതും കേൾക്കാണ്ട് ചെറുപ്പത്തിൽ പണ്ടേ തുടങ്ങി സിലോണിലെ പാട്ടും എല്ലാതും കേൾക്കാറ്. 3:30 സിലോണിലെ പാട്ട് കേൾക്കും എല്ലാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 5 മണിയാകുമ്പോയിരിക്കും എന്നിട്ട് വേറെ ശേഷം വെക്കും. അപ്പൊ നമുക്ക് കൊറേ നാമത്തിന്റെ പാട്ട് കേൾക്കാം, നാമം കേൾക്കാം.
0: അത് ശരി.
1: അത് കഴിയുമ്പോ ഇത് വരുമ്പോ തിരിച്ച് ഇതിലേക്ക് വെക്കാം. 50 വെക്കുന്നത് അങ്ങനെ
0: വെക്കും,
1: അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ
0: ഞാനൊരു നല്ല പാട്ട് കേൾപ്പിക്കാം, അതല്ലേ വേണ്ടത്?
1: നല്ല പാട്ട് വെച്ചോ.
0: ഏതാ പാട്ടെന്നൊന്നും ഇല്ല, പാട്ട് വല്ലതും പറയണ്ടോ? ഇല്ല,
1: എനിക്ക് അറിഞ്ഞൂടാ.
0: ശരി, അപ്പൊ നല്ല നല്ലൊരു പാട്ട് കേൾപ്പിച്ചുതരാം.
1: ശരി,
0: എന്നാ വെക്കട്ടെ. എനിക്കും സന്തോഷായി, എന്നാ പാട്ട് കേട്ടോളൂ. ഓക്കേ,
1: ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ,
0: സ്വാഗതം. ആ ആരാ?
1: നമസ്കാരം.
0: നമസ്കാരം. ആ ആരാണ്?
1: ഹലോ,
0: ആരാണെന്നൊന്ന്
1: ഞാൻ
0: പറയൂ.
1: കുഷി ബാലകൃഷ്ണൻ.
0: കേൾക്കുന്നില്ല. കുഷി ബാലകൃഷ്ണൻ. ആ എവിടുന്നാ?
1: ഹലോ,
0: എവിടുന്നാണ്?
1: കേക്കണില്ല.
0: കേൾക്കുന്നില്ലേ?
1: ഹലോ,
0: ആ കേൾക്കാമോ? ആ എവിടുന്നാ വിളിക്കുന്നതെന്നാ ചോദിച്ചേ. ചെറായിന്ന്? ഓ, ചെറായിൽ എങ്ങനെയാ? കടപ്പുറത്ത് മഴ വീഴുന്നുണ്ടോ? ആ മഴ സമയത്ത് ഈ കടല് കാണാൻ എങ്ങനെയാ? മഴ സമയത്ത് കടപ്പുറത്ത് പോവാറുണ്ടോ?
1: ഇല്ല
0: ഇല്ല. കടല് കാണാൻ?
1: ആ
0: മഴ.
1: ഞാൻ എന്റെ റേഡിയോ എന്റെ കൂട്ടുകാരി, ഞാൻ രാവിലെ വെച്ചാല്
0: നല്ല
1: 6 മണി വരെ വെച്ചു.
0: ഞാൻ ഈ മഴയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പം റേഡിയോ എന്റെ കൂട്ടുകാരിയാണെന്നാണോ പറയുന്നത്? ഇപ്പൊ കേട്ടോ? ഇപ്പൊ കേട്ടോ? ശരി, അപ്പൊ റേഡിയോ കൂട്ടുകാരിയാണ്. എന്നാ പിന്നെ അതാവാ. എത്ര കാലമായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട്?
1: റേഡിയോ വർഷങ്ങളായി, ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി കേൾക്കുന്നേ റേഡിയോ. ഞാൻ റേഡിയോ കേട്ടിരിക്കുന്നു. റേഡിയോ രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി വരെ വെക്കും. ഇവിടെ ആരും ഇല്ല.

0: പിള്ളേരൊക്കെ ജോലിക്ക് പോയി, പിന്നെ അതിനെ റേഡിയോ വെച്ചോണ്ടിരിക്കും.
1: ആ ശരി ശരി. ആ അപ്പൊ റേഡിയോയുടെ ഒപ്പം ഇങ്ങനെ നടന്ന ആളാണ് അല്ലേ?
0: റേഡിയോ എന്ന് വെച്ചാൽ വീട്ടിൽ എന്റെ ഭർത്താവ് വരുത്തിപ്പോ ഒന്നര വർത്തായി, ഞാൻ ഒന്നര വർത്തായിപ്പോ റേഡിയോ വെച്ചിട്ട്.
1: അദ്ദേഹം ഉള്ള സമയത്ത് റേഡിയോ വെക്കാറില്ലായിരുന്നോ?
0: ഞങ്ങൾ വെക്കാറുണ്ട്, പുള്ളിക്ക്
1: ഇഷ്ടമാണ്.
0: ഞങ്ങള് ഞാൻ വിളിക്കാറുണ്ട് എപ്പോഴും, ഒന്നര വർഷമായി വിളിച്ചേക്ക്.
1: എത്ര കുട്ടികളാ?
0: മൂന്ന് മക്കള്.
1: ആ അവരൊക്കെ എവിടെയാ?
0: മൂത്താള് കൊല്ലംപുരത്തിലാണ്, ഏടയാള് എന്റെ കൂടെ മോള് അണ്ടിപ്പുളിക്കാവില്.
1: ശരി ശരി. അപ്പോ ഇളയാളാണ് കൂടെ ഉള്ളത് അല്ലേ? ആ മോള് കല്യാണം കഴിഞ്ഞ ആളാണോ?
0: ആ മോള് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്, പിള്ളേരാ. മൂത്തായിന്റെ മൂത്തേന്റെ പഠിപ്പൊക്കെ ഒരു മാതിരിയായി. ഇളയത് പി ടി സി പഠിക്കും, ഡിഗ്രി കഴിഞ്ഞിട്ട്.
1: ആഹാ, വലിയ കുട്ടികളായി. ആ അപ്പൊ വീട്
0: നിറയെന്റെ കുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്നു.
1: ഓക്കെ. ആ അപ്പൊ വീട് നിറയെ ആൾക്കാരുണ്ട് ഇപ്പോ അല്ലേ?
0: മാറി താമസിക്കുകയാണ്. ഞാനും ഏഴേ മോൻ മാത്രം, മോൻ ജോലിക്ക് അക്കനടാൻ ജോലി പ്രസ്തില്.
1: ഓക്കെ. അപ്പോ ഒരു പാട്ട് ഞാൻ കേൾപ്പിക്കാം. ഏത് പാട്ടാ വേണ്ടേ?
0: കാരുണ്യത്തിലും മറിഞ്ഞു പോയി.
1: ഓ, അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് ചോദിക്കുകയാണ് അല്ലേ?
0: ഞാനിങ്ങനെ
1: കേൾക്കുന്നില്ല അല്ലേ? ഇപ്പൊ കേക്കല്ലോ അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ തവണ വെള്ളിത്തിര ചെയ്യുമ്പോഴും ഒരാൾ ഈ പാട്ട് ചോദിച്ചു. അത് മരുമകൻ മരിച്ചു പോയിട്ട് ഒരു അമ്മ ചോദിച്ചതാണ്. ഈ പാട്ടിങ്ങനെ ഈ മറഞ്ഞു പോയവരെ ഓർത്തിട്ടുള്ള ഒരു വിഷാദം വല്ലാണ്ട് ഇങ്ങനെ നിറയ്ക്കുന്നു.
0: അതെ അതെ.
1: ആ ആ പാട്ട് കേട്ടാ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് കരച്ചിൽ വരും കൂടുതൽ അല്ലേ? അതെ. അപ്പോ അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ടാണ് ഇപ്പൊ ഈ പാട്ട് ചോദിച്ചത്. എന്തോ, എന്റെ പേര് പ്രീതി. പ്രീതി പ്രീതി പ്രീതി ജോസഫ്. അപ്പൊ എന്നാ ഞാൻ ഈ പാട്ട് കേൾപ്പിക്കട്ടെ. ഈ പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ പഴയ ഓർമ്മകൾ വരും അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ അടുത്തുനിന്ന് പോയ ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഓർക്കണ്ടേ? ഓർത്തൊന്ന്
0: വിഷമിക്കുന്നതും
1: അതെ അതെ, മനസ്സിന്ന് പോവില്ല. നമ്മളവരെ മറന്നു പോകാതിരിക്കാനാണ് ഇങ്ങനത്തെ ഒക്കെ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ലേ? എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പം നമ്മളെ വിട്ടുപോയവർ നമുക്ക് ഓർമ്മ വരും. ചിന്തയുണ്ടാവും, കുഴപ്പമില്ല. അതൊക്കെ കൂടെ ചേർന്നതാണല്ലോ നമ്മുടെ ജീവിതം അല്ലേ? ഇപ്പൊ നമ്മള് വിചാരിച്ചാ തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ
0: വേർപാടൊന്നും.
1: എത്ര നാള്?
0: കുറച്ചുകളൊക്കെ നടന്നു, പിന്നെ പറ്റാണ്ടായി പോയി.
1: ആണോ? എത്ര നാള് കിടക്കയിൽ ആയിരുന്നു?
0: കിടന്നിട്ടില്ല. ആദ്യം സ്റ്റോക്ക് വന്നപ്പോ കടന്നു പോയിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി.
1: ഓ ശരി ശരി.
0: പുള്ളി കെഎസ് ആർ ടി സിയിലായിരുന്നു. ഞങ്ങളൊരു അമ്പലമുണ്ട് ഇവിടെ, എരിഞ്ഞാങ്കുളം അമ്പലം. അവിടെ പുള്ളി സെക്രട്ടറിയും പ്രസിഡന്റായിട്ട് ഇങ്ങനെ മാറി മാറി പാനിട്ടുള്ള ഇരുന്നു
1: പുള്ളി.
0: എൺപത്തിമൂന്ന് വയസ്സായപ്പോഴാണ് മരിച്ചത്. അന്നേരം നമ്മള് പോകുമ്പോ നമുക്കൊരു കൂട്ട് പോകില്ല എത്ര എന്നാലും.
1: അതെ അതെ അതെ അതെ,
0: നമുക്ക് ഏറ്റവും വലിയൊരു കൂട്ടല്ലേ ഭർത്താവ് എന്ന് പറഞ്ഞു.
1: അതെ തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, അദ്ദേഹം നിസ്സഹായനായി അങ്ങനെ കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നില്ല
0: അല്ലേ? ആശുപത്രി പോണം, നടന്നാ വണ്ടി കയറി പോയത്
1: ആണല്ലേ?
0: പിടിച്ചതായാലും നടന്നാ വണ്ടി
1: കയറി.
0: നമ്മൾ നോക്കാണ്ട് നല്ലോണം നോക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കായമായി സുഖമില്ലാണ്ടായി പോയി.
1: അപ്പൊ എന്താ ഇപ്പൊ ചെയ്യാ? നമ്മുടെ കൂടെ ഇപ്പൊ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അതൊക്കെ ഓർത്തൊന്ന് സമാധാനിക്കാം. അതെ, നമ്മള് വല്ലാണ്ട് ഒരു ഏകാന്തതയിലേക്ക് വിട്ടിട്ടല്ലല്ലോ അദ്ദേഹം പോയത് അല്ലേ? നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ട്. അതെ. അപ്പൊ എന്നാ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: അരുൺ കണിച്ചുകുളങ്ങര.
0: പറഞ്ഞാട്ടെ, എന്തൊക്കെയുണ്ട് കണിച്ചുകുളങ്ങര വിശേഷം?
1: നല്ല വിശേഷമാണ്. മഴയൊക്കെ ആണെങ്കിൽ മൂടിക്കെട്ടി നിൽക്കുകയാണ്.
0: അതെപ്പോ വേണേലും പെയ്യാ അല്ലേ?

0: അപ്പൊ ഇപ്പൊ എന്താ പരിപാടി?
1: പരിപാടി ഇത്തിരി വർക്കൊക്കെ ചെയ്യാൻ ഇന്നില്ലായിരുന്നു.
0: ഇന്നിപ്പോ വീട്ടിലുണ്ട്?
1: വീട്ടിലുണ്ട്.
0: ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാ?
1: ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ലേറ്റ് ആയി പോയല്ലോ, അപ്പൊ ഒരു പിറന്നാൾ ആശംസ.
1: ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു.
0: ശരി, ഈ അവിടെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, വെറുതെ പറഞ്ഞാണ് കേട്ടോ. വിളിച്ചിട്ട് കിട്ടാത്തത് ഇപ്പൊ നമ്മുടെ ആരുടെയും കുറ്റമല്ല. അപ്പൊ ഇന്നലെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നോ?
1: ഇന്നലെ അമ്പലത്തിലൊക്കെ പോയി, പിന്നെ പിന്നെ അയലന്തരിത്തുകാർക്കും ബന്ധുമിത്രാദികൾക്കും ലഡുവൊക്കെ മേടിച്ചു കൊടുത്ത്. കൊറേ നാള് മുമ്പത്തെ പിറന്നാളിന് വീട്ടിൽ സൂര്യഭജനയൊക്കെ നടത്തി, പിന്നെ പായസം ഒക്കെ വെച്ച് കൊടുക്കുമായിരുന്നു.
0: ഇപ്പൊ പായസം ഇല്ല?
1: ഇപ്പൊ ഭജനയും പായസം ഒന്നും ഇല്ല, ഇപ്പൊ വലുതായില്ലേ.
0: അത് ശരി. ഇപ്പൊ അമ്മ കൂടെ ഉണ്ടോ?
1: കുഴപ്പമില്ല.
0: അമ്മ കൂടെ ഉണ്ടോ?
1: അമ്മ അമ്മയെ കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ അയലന്തരത്തോട്ട് പോയി.
0: അതല്ല ഞാൻ ചോദിച്ചത്, അന്ന് അമ്മയായിരിക്കുമല്ലോ പായസം ഒക്കെ വെച്ചിരുന്നത്.
1: അല്ല, പായസം ഞങ്ങള് കൂട്ടായ അയലന്തരത്തുകാരെയൊക്കെ വിളിച്ചേ.
0: എല്ലാരും കൂടെ ചേർന്ന് വെക്കും.
1: എല്ലാരും ചേർന്ന് വെക്കാണ്, അല്ല അമ്മ തന്നെയല്ലേ വെച്ചത്.
0: അത് ശരി. അപ്പൊ ഇപ്പൊ അമ്മ പണി മുടക്കിയോന്നാ ഞാൻ ചോദിച്ചു. ഓക്കെ, ശരി. ഇപ്പൊ അയലന്തരത്തുകാരെ ഒക്കെ പിറന്നാൾ ആശംസയൊക്കെ തന്നു ഇന്നലെ അല്ലേ?
1: തന്നു തന്നു.
0: ഓക്കെ, അപ്പൊ എന്താ പരിപാടി, എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഇച്ചിരി ലോട്ടറിയുടെ പരിപാടി കണ്ട്, പിന്നെ ഇച്ചിരി പിന്നെ ഒരു കമ്പനിയിലും
0: പോണുണ്ട്.
1: ഓ,
0: എല്ലാ ദിവസവും രണ്ടും ചെയ്യോ?
1: എല്ലാ ദിവസവും ഇല്ല,
0: ഇടക്കിടക്കൊക്കെ. ലോട്ടറി വിൽക്കാൻ എവിടെയാ? അവിടെ തന്നെയാ? നാട്ടിൽ തന്നെയാണോ?
1: അത് തന്നെ.
0: ഓക്കെ, അപ്പോ
1: പലതരം പാട്ടേ. സ്വർഗം ഇന്നെന്റെ രാഗഭൂവിൽ പെയ്തിറങ്ങി എന്നുള്ളൊരു സാഗര സാക്ഷിയിലെ പാട്ടുണ്ട്.
0: ഓ, യേശുദാസിന്റെ പാട്ടല്ലേ? കേൾപ്പിക്കാം.
1: ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ,
0: പറഞ്ഞോളൂ.
1: പിന്നെ വാസുദേവൻ നമ്പൂതിരി സാർ ഒറ്റപ്പാലം, പിന്നെ ഹരികുമാർ കണിച്ചുകുളങ്ങര, ബേബി പാപ്പാളിൽ മുഹമ്മ, അവരൊക്കെ ഞാൻ വിളിക്കണതാണ്. ബേബി പാപ്പാളിനെയൊക്കെ വിളിക്കണതാണ് എപ്പോഴും.
0: ശരി, ഇവരെയൊക്കെ നമ്മൾ സ്ഥിരം ഇതിൽ ആരെങ്കിലും ഒരാള് ഡെഡിക്കേറ്റ് ചെയ്യും ഇവർക്കൊക്കെ പാട്ട്. നിങ്ങള് നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ അസോസിയേഷൻ ഉണ്ടല്ലോ ഇല്ലേ? നിങ്ങളെ കൂട്ടുകാരല്ലേ, റേഡിയോ കൂട്ടുകാർ, അവര് വിളിക്കുമ്പോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേരുകള് പറയാറുണ്ട്.
1: മേഡത്തിന്റെ അവതരണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല അവതരണമാണ്, നല്ല സ്നേഹത്തോട് കൂടിയാണ് സംസാരം ഒക്കെ.
0: പിന്നെ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ നമുക്കുള്ളത്? എനിക്ക് താങ്കളുടെ സംസാരവും ഇഷ്ടപ്പെട്ടു, വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ?
1: പാട്ട് കേൾക്കാം, ഇനി ഓണത്തിന് വിളിക്കാം കേട്ടാ.
0: ഓണത്തിനോ? ശരി. ഓഗസ്റ്റിലാണോ അതോ സെപ്റ്റംബറിലാണോ ഇത്തവണ ഓണം? ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ.
1: ഇനി ഓണാകുമ്പോ അടുത്ത കോൾ വിളിക്കാം.
0: ശരി, അപ്പൊ നമുക്ക് ഇനി ഓണത്തിന് കാണാം.
1: ഓക്കെ ഓക്കെ,
0: ശരി. അപ്പൊ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ, നിലയത്തിലുള്ള എല്ലാവർക്കും.
0: നിലയത്തിലുള്ളവർക്കും കണിച്ചുകുളങ്ങരയുള്ള എല്ലാവർക്കും, പിന്നെ റേഡിയോ ശ്രോതാക്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും. ഓക്കെ,
1: ശരി ശരി. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ശരി ശരി, ബൈ.

0: ഹലോ,
1: ഹലോ,
0: വെള്ളിത്തിരയാണ്.
1: നമസ്കാരം.
0: സ്വാഗതം, പറഞ്ഞാട്ടെ. ആരാ വിളിക്കുന്നത്?
1: എന്താ
0: തനൂജ അല്ലേ?
1: കഴിച്ചാൽ?
0: ആ, എവിടുന്നാ? എവിടുന്നാണ്? ഫോർട്ട് കൊച്ചിന്ന്. ആ, ശരി ശരി. ആ, വിളിക്കാറുണ്ടോ? നേരത്തെ ഞാൻ സംസാരിച്ചതായിട്ട് ഓർമ്മയില്ല. ആദ്യമാണല്ലേ? ആ, പിന്നെ ആ, ശരി ശരി, ഓക്കെ. പിന്നെ പാട്ട് ഏതാ കേൾക്കേണ്ടത്?
1: പാട്ട് നാസ്മിന്റെ പാട്ടാണ്, നാസ്മിന്റെ കൊടുക്കാം.
0: ആ,
2: ഹലോ
0: ഹലോ. ആ, സ്വാഗതം, പറഞ്ഞോ. എന്തോ നാത്തൂൻ? ആ, ആ, മനസ്സിലായി. ഓ, ശരി ശരി. പാട്ട്
2: കേൾപ്പിക്കാം.
0: ആ, ഷക്കീർ അല്ലേ? ഓക്കെ. ആ, എനിക്ക് കേൾക്കാൻ കുറച്ച് വിഷമമുണ്ട്, മുഴുവനായിട്ട് കേൾക്കണില്ല. ആ.

0: പിന്നെ വേറെന്തൊക്കെയായ വിശേഷങ്ങൾ?
1: നല്ല
0: വിശേഷം. കുട്ടികളുണ്ടോ? എവിടെയാ? അവിടെ ഉണ്ടോ? കൂടെ ഉണ്ടോ?
1: ഇല്ല, രണ്ടാണ് കെട്ടിയത്, ഒരാളെ
0: കെട്ടിച്ച്. ആ, വീട്ടിലാരും ഇല്ല?
1: മോളുണ്ട്, മോള് ഇപ്പൊ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷ
0: എഴുതുന്നത്
1: മോനി കുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടിയാണ്, ഒരാൾ സാറായിട്ട് വർക്ക് ചെയ്യുന്നു,
0: അപ്പൊ അങ്ങനെ സുഖമായി പോകുന്നു അല്ലേ? എന്നാ പാട്ട് കേൾത്താലോ?
1: ഓക്കെ ഓക്കെ.
0: ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ?
1: ഇല്ല ഇല്ല, മഴ
0: മഴ പെയ്താ അവിടെ പ്രശ്നമാണോ? ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം കയറ്റോ?
1: ഇല്ല,
0: അതൊന്നും. ആ, വെള്ളമൊക്കെ ഒഴുകി പോകും അല്ലേ മഴ
1: പെയ്താലും?
0: ഓ ശരി ശരി. ആ ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ? കേൾപ്പിക്കട്ടെ. ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആരാണ്?
1: ഹലോ,
0: ആ പറയൂ.
1: ഞാൻ പറയുന്നത് ഷംനയാണ്. ഞാനിപ്പോ ഓട്ടൻതിരുത്തലാണ്, ജോലി സ്ഥലത്താണ്, സപ്ലൈകോയില്.
0: ആ സപ്ലൈകോയില് ജോലി ചെയ്യുന്നോ
1: ആ
0: ഷംന?
1: ജോലി ചെയ്യുന്നു. ഞാൻ ഫാമീസ് എന്ന് പറഞ്ഞ കമ്പനിയിലാ
0: ഓ
1: വർക്ക്
0: ശരി,
1: ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ
1: അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു അനിതാ അനിതാ എന്ന് പറഞ്ഞ ചേച്ചിയുടെ മോളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ കൂടിയാണ്. അതും കൂടിയാണ് വിളിച്ചത്. നേത്ര മോള്,
0: ആ
1: ആലോചിച്ച്.
0: ആ നേത്ര മോളുടെ പേര്. ആ നേത്ര മോൾക്ക് അപ്പൊ പിറന്നാളാണ്,
1: നാലാം പിറന്നാള്.
0: 4-ാം പിറന്നാള്. അപ്പൊ നേത്ര മോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ ഇപ്പൊ എവിടെയാണോ ഉള്ളത്? ഓഫീസിലാണോ ഉള്ളത്? ആ ശരി ശരി. പിന്നെ വേറെന്തൊക്കെ റേഞ്ച് കുറവാണല്ലേ? ആ എനിക്കും കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ പറയുന്നതൊക്കെ. ഓ ഇപ്പൊ റോഡിൽ വന്ന് നിൽക്കുകയാണോ? ആണോ? ആ മനസ്സിലായി. അവിടെ എത്ര പേരുണ്ട് സ്റ്റാഫ്? എത്ര പേരുണ്ട്? പാലരുവി പാടി വരും. ജാനകി പാടിയ പാട്ടല്ലേ. ദൂരം അരികെ ആ
1: പാടിക്കോളൂ.
0: ആ ഷംനയുടെ ശബ്ദം നല്ല സ്വീറ്റ് ആണ് കേട്ടോ. ഈ പാട്ട് ആരാ സംഗീതം കൊടുത്തിരിക്കുന്നതെന്ന് അറിയാവോ? ഇളയരാജ.
1: ആ
0: ഇളയരാജയുടെ പാട്ടാണ്. നന്നായി പാടുന്നുണ്ട് ഷംന. ആണല്ലേ. പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടോ? ഗാനമേള.
1: ആ
0: ഓക്കെ ഓക്കെ. എവിടെയാ പഠിക്കാൻ പോകുന്നേ? ശരി ഓക്കെ. കർണാടകയാണോ പഠിക്കുന്നത്? ആ പറഞ്ഞോളൂ.
1: അനിത, പിന്നെ ഒരു ഉമ്മാന്ന് പറഞ്ഞു, അത് റിട്ടയർഡ് ആയിപ്പോയി കഴിഞ്ഞ മാസം. പിന്നെ ശ്രീദേവി, സാന്ദ്ര, ഇവിടുത്തെ മാഡത്തിന്റെ ഒരു സീന,
0: ഇത്രയും പേരാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾപ്പിക്കാം. നേത്രമോളോട് ആകാശവാണിയുടെ ഒരു ആശംസ പറയാം. ഓക്കെ ശരി എന്നാ. ശരി, എപ്രാളത്തിന്റെ ഒരാവശ്യവും ഇല്ല. ഇപ്പൊ പാട്ടൊക്കെ പാടിയല്ലോ. ഏ പാട്ട് നന്നായിട്ട് പാടി. ശരി ശരി ഓക്കെ. അപ്പൊ അപ്പൊ കൂട്ടത്തിലൊരു ഗായികയുള്ളപ്പോ ഒരു പാട്ട് പാടിക്കണമല്ലോ, അവരുടെ ഒരു ധർമ്മമാണ് അത്. ഈ ഗായികക്ക് പാടാനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയാണ് അവര്. അപ്പൊ പാടണം കേട്ടോ. അപ്പൊ എന്നാ ശരി, പാട്ട് ആണോ? ഓക്കെ, ആ പരാതി അങ്ങ് തീർന്നു ഇപ്പോ. ശരി എന്നാലേ. അപ്പൊ ഓക്കെ.
1: താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ മാഡം.
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഞാൻ എന്റെ പേര് സുബ്രഹ്മണ്യം എന്നാണ്. ഞാൻ ആലുവ മുപ്പത്തടത്തു നിന്നാണ് വിളിക്കുന്നത്.
0: പിന്നെ
1: ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്കിൽ കിട്ടി.
0: ഇന്നാണ് കിട്ടിയത് അല്ലേ?
1: അതെ അതെ,
0: ആദ്യമായിട്ട്. ആദ്യമായിട്ട് കിട്ടിയത് അവസാനത്തെ കോളായി പോയി. കുഴപ്പമില്ല. പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ.
1: അനുഭവങ്ങൾ പാലിച്ചില്ലേ, യേശുദാസിന്റെ ഒരു പാട്ട്.
0: അഗ്നിപർവ്വതം പുകഞ്ഞു ആണോ?
1: ഈ
0: അനുഭവങ്ങൾ പാളിച്ചുകളിലെ ഈ പാട്ടാണല്ലോ എപ്പോഴും ആളുകൾ ചോദിക്കുക. ഞാനിങ്ങനെ
1: ആലോചിക്കുകയാണ്.
0: വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എന്താ ചെയ്യുന്നത്?
1: ഞാൻ
0: ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ് അല്ലേ?
1: ഇപ്പൊ വിശ്രമ ജീവിതമല്ല, ഞങ്ങൾ തൊട്ടടുത്തൊരു ശിവക്ഷേത്രം നിർമ്മാണ ഘട്ടത്തിലാണ്.

0: ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് അടുത്ത വർഷം പ്രതിഷ്ഠ ആവും, അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്.
1: അപ്പൊ എന്തായാലും എന്തായാലും അങ്ങനെ ഒരു ജോലി ഉണ്ട് അല്ലേ, നമ്മള് വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നുന്നില്ല നമുക്ക്. നല്ല കാര്യമാണ്.
0: അതെ,
1: അങ്ങനെയാണ് വേണ്ടത്. വിരമിച്ച ശേഷം പ്രത്യേകിച്ചും അങ്ങനെ തന്നെ വേണം. അതെ അതെ. അപ്പൊ നിന്ന് പാട്ട് കേൾപ്പിക്കട്ടെ, എന്താന്ന് വെച്ചാ സമയം തീരാറായി. ശരി, അടുത്ത തവണ നമുക്ക് വിശദമായി സംസാരിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി. കോളെടുക്കാൻ എന്നെ സഹായിച്ചത് ദൃശ്യ. സാങ്കേതിക സഹായം വിജി വർഗീസ്, സുനി ജോർജ്.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: ആകാശവാണി കൊച്ചി FM 102.3.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ
4: FM ഹെൽത്ത് ലൈൻ

അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോളോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അബ്ഡോമിനോപ്ലാസ്റ്റി അഥവാ ടമ്മി ടക്ക് എന്ന ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഈ പരിപാടിയിൽ പരിഗണിക്കുക. സൗന്ദര്യം ശസ്ത്രക്രിയയിലൂടെ എന്ന് പറയാവുന്ന വിധം വയറിലെ അമിതമായ കൊഴുപ്പും അയഞ്ഞ ചർമ്മവും നീക്കം ചെയ്ത് വയർ ഒതുക്കമുള്ളതാക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ടമ്മി ടക്ക്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനബാണ്. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446454588888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 04 84 എന്ന കോഡ് ചേർത്ത് 24263877 എന്ന നമ്പറിലോ 24263977 എന്ന നമ്പറിലോ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ മനോജ് സനബ് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്.

0: ഒതുക്കമുള്ളതാക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ടമ്മി ടക്ക്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റും പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ മനോജ് സനബാണ്. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446454588888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 24263877 എന്ന നമ്പറിലോ 24263897 എന്ന നമ്പറിലോ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ മനോജ് സനബ് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ശ്രോതാക്കളുടെ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് ആമുഖമായിട്ടൊരു ഇൻട്രൊഡക്ഷനായിട്ട് ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും അത് ടമ്മി ടക്ക് അഥവാ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുകയുണ്ടായി, എന്താണത് ഒന്ന് വിശദമാക്കാമോ?
1: സോ എല്ലാവർക്കും നമസ്കാരം. സോ ടമ്മി ടക്ക് സർജറി പറഞ്ഞാൽ ആ സർജറിയിൽ നമുക്ക് ഒരു ബോഡിയുടെ ഒരു മൂന്ന് ഭാഗം നമുക്ക് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. സോ ഒന്നാമത്തെ നമുക്ക് ഈ എക്സ്ട്രാ സ്കിൻ, ഒരു ലൂസായി തൂങ്ങിക്കിടക്കുന്ന സ്കിൻ, അതാണ് ഈ സ്കിൻ നമുക്ക് അടുത്ത മാറ്റും. അതിൻ്റെ കൂടെ നമുക്ക് ഈ എക്സസ് ഫാറ്റ് ഉണ്ടാവും. സോ ആ സ്കിന്ന് ആ ഫാറ്റ് എക്സസ് ഫാറ്റ് നമുക്ക് അത് രണ്ട് ഒരുമിച്ച് എടുക്കാം. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, നമ്മുടെ ഈ മസിൽസ്, നമുക്ക് ഒരു സിക്സ് പാക്ക് മസിൽ അല്ലെങ്കിൽ കോർ മസിൽസ് പറയൂലേ, ആ മസിൽസ് ചില പേഷ്യൻസിൻ്റെ, മിക്കവാറും പേഷ്യൻസിൻ്റെ ആ മസിൽസ് വെട്ടിക്കടുക്കുക. സോ ആ മസിൽസാണ് നമുക്ക് ടൈറ്റൻ ചെയ്യും.
0: നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് തുടരാം. ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. ഡോക്ടർ മനോജ് സനബ് സംശയത്തിന് മറുപടി പറയും. ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണേ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. ആ പറഞ്ഞോളൂ. ആ താങ്കൾ എവിടുന്നാ വിളിക്കുന്നത്? ചുള്ളിക്കുന്നു. റേഡിയോയുടെ അടുത്തുനിന്ന് മാറിക്കുക, അതിന്റെ കാരണം ഇങ്ങനെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തു വരുന്നു, ആവർത്തിക്കുന്നു. ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംശയം ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. സംശയം എന്താണ്? സിക്സ് പാക്കിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങോ? അങ്ങനെയല്ല, ഇത് നമുക്ക് ഇതൊരു സർജറിയെ കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത്. സിക്സ് കോർ മസിൽസിനെ കുറിച്ച് പറഞ്ഞോന്നില്ല, അതായത് സിക്സ് ബോഡി, സിക്സ് പാക്ക് ബോഡി ആക്കാൻ വേണ്ടി സർജറി അല്ല. ഡോക്ടർ പറയാം, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്.
1: നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സിക്സ് പാക്ക് മസിൽസിന്റെ സർജറി ആണോ ഉദ്ദേശിക്കുന്നത്? അത് സർജറി വഴിയാണോ ചോദിക്കുന്നത്? നിങ്ങൾ ഒരു എക്സസൈസ് വഴിയാണോ ചോദിക്കുന്നത്? ഹലോ
0: ഹലോ
2: ഹലോ.
1: ആ നിങ്ങൾ ഈ സിക്സ് പാക്സ് സർജറി വഴി ചെയ്യാൻ പറ്റുമോ, അതാ അതാണ് ചോദ്യം നിങ്ങളുടെ? ഓക്കെ, സോ അത് അതൊരു ലേറ്റസ്റ്റ് ഒരു സംഭവമാണ് സർജറിയിൽ. ഒരു അത് നമുക്ക് ഹൈ ഡെഫിനിഷൻ ലൈപ്പോസക്ഷൻ വിത്ത് ടമ്മി ടക്ക് ആണ് പറയുന്നത്. അത് ഒരു വേറെ സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ആ സിക്സ് പാക്സ് ചെയ്യുന്ന സർജറി പേഷ്യൻസ് പറഞ്ഞാൽ ആ പേഷ്യൻസിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രൊഫൈൽ ഉണ്ടാവണം. ആ പ്രൊഫൈലിൽ മാത്രം ആ പേഷ്യൻ്റ് ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിക്സ് പാക്ക് സർജറി ചെയ്യാൻ പറ്റും. അത് എല്ലാ ആൾക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആൾക്ക് ഒരു അത്ലറ്റിക് ബോഡി ഉണ്ടെങ്കിൽ ആ അത്ലറ്റിക് ബോഡിയിൽ നമുക്ക് കുറച്ചുകൂടെ ഡെഫിനിഷൻസ് ആക്കാൻ വേണ്ടിയാണ് ആ സർജറി. അത് മിക്കവാറും നമുക്ക് ചെയ്യുന്നത് ഒരു ലൈപ്പോസക്ഷൻ വഴിയാണ്. അത് നമുക്ക് ഹൈ ഡെഫിനിഷൻ ലൈപ്പോസക്ഷൻ പറയും. അത് ലൈപ്പോസക്ഷൻ സെപ്പറേറ്റ് ആണ്, അത് ടമ്മി ടക്ക് സർജറി സെപ്പറേറ്റ് ആണ്.
0: ഓക്കെ, വിളിച്ചാലും നന്ദി. ശരിക്കും നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നില്ല അല്ലേ? ശരിക്കും അങ്ങനെ നമുക്കൊരു സിക്സ് പാക്ക് ബോഡി ഉണ്ടാക്കാൻ പറ്റുമോ ഒരു വ്യക്തിക്ക്? സർജറിയിലൂടെ സിക്സ് പാക്ക് കുറച്ചുകൂടി എന്താ പറയുന്നത് വളരെ ക്ലിയറായി കാണത്തക്ക വിധത്തിൽ സിക്സ് പാക്ക് ആയി മാറാൻ കഴിയുമോ?
1: യെസ്. സോ ഞാൻ റീസെൻ്റ്ലി ഞാൻ ഒരു ഒരു കോൺഫറൻസിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റഷ്യൻ ഡോക്ടർ നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ ഒരു പ്രൊഫൈൽ കാണിച്ചായിരുന്നു. സോ ആ പേഷ്യൻ്റ്ക്ക് ഒരു 60-year-old പേഷ്യൻ്റ് ആണ്. പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ആർനോൾഡ് ഷ്വാസ്നിഗർ പോലെ ഒരു ബോഡി ആവണം മൊത്തത്തിലും. പിന്നെ പേഷ്യൻ്റ് ഒരു നോർമൽ ഒരു ഹെൽത്തി ആക്റ്റീവ് ജിമ്മിൽ പോകുന്ന ആളാണ്, അത്യാവശ്യം ഓൾറെഡി ബോഡി ഉണ്ട്. സോ ആ പേഷ്യൻറ്റിൻ്റെ വേണ്ടി അവർ മറ്റേ ഈ ലൈപ്പോസക്ഷൻ പിന്നെ ബോഡി ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒരു 6-8 പ്രാവശ്യം ആ സേഫായിട്ട് ചെയ്തിട്ട് അവർക്ക് ആ

0: ക്യാ മറ്റേ ഒരു ലുക്ക് അവർ കൊടുത്തു. സോ ദിസ് ഇസ് എ ന്യൂ കൺസെപ്റ്റ് വിച്ച് ഇസ് കോൾഡ് എസ് എ ഹൈ ഡെഫിനേഷൻ ലൈപ്പോസക്ഷൻ ആൻഡ് ബോഡി ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് വെയർ വി ഇൻജെക്ട് ദ ഫാറ്റ് ഇൻ ദി മസിൽസ്. ഓക്കെ, പക്ഷെ അത് എല്ലാവർക്കും വേണ്ടിയല്ല. സ്പെഷ്യലി നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഉള്ള പേഷ്യൻസിൻ്റെ ക്രൈറ്റീരിയ വളരെ കുറവാണ്. സോ നമുക്കൊരു ഒരു 80 kg അല്ലെങ്കിൽ 90 kg അങ്ങനത്തെ ഉള്ള ഒരു പേഷ്യൻറ്റ് വിത്ത് ലോട്ട് ഓഫ് ഫാറ്റ്, നമുക്ക് അങ്ങനത്തെ ഉള്ള പേഷ്യൻസ്ക്ക് അങ്ങനത്തെ ഉള്ള സർജറി ചെയ്യാൻ പറ്റത്തില്ല.
1: ഒരുപക്ഷെ സ്വതവേ തന്നെ കുറച്ച് നല്ല ബോഡിയുള്ള ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ.
0: എക്സാക്ട്ലി, ഡെഫിനിഷൻസ്, വി ക്രിയേറ്റ് ദ കോണ്ടൂർസ് ആൻഡ് ഡെഫിനിഷൻസ്.
1: ടോട്ടലി പൂർണ്ണമായിട്ടും ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇതിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് ടമ്മി ടക്കിനെ കുറിച്ചായിരുന്നു. ടമ്മി ടക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്?
0: സോ ടമ്മി ടക്ക് സർജറിയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബോഡിയുടെ ഈ എക്സസ് സ്കിൻ, എക്സസ് ഫാറ്റ് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് ഒരു ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമുക്ക് മിക്കവാറും പേഷ്യൻസ്ക്ക് അറിയത്തില്ല ഇസ് ദാറ്റ് നമുക്ക് ഈ ബോഡിയുടെ മസിൽസ്, ഈ വിട്ടുപോയി മസിലില്ല, അത് നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അതാണ് ഈ സിക്സ് പാക്ക് മസിൽ. ഓക്കെ, നമ്മുടെ ഭാഷയിൽ അതൊരു കണ്ടീഷൻ്റെ പേര് റെക്ടസ് ഡയസ്റ്റിസിസ് ആണ്. സോ ആ ഡയസ്റ്റിസിസ് നമുക്ക് സെപ്പറേറ്റ് ആയി മസിൽ ഒരു സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യും. അത് ചെയ്തിട്ട് നമുക്ക് ആൾക്ക് കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, പ്ലസ് ഈ വിട്ടുപോയി മസിലിൻ്റെ കാരണം ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നമുണ്ടാവും. ഒരുപാട് പ്രശ്നം പറഞ്ഞാൽ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഈ കോർ മസിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ്സ് നോട്ട് ഓൺലി ദ കോസ്മെറ്റിക് സർജറി. ഈ കോർ മസിൽ ടൈറ്റ് ചെയ്തിട്ട് വി ആർ ഇംപ്രൂവിങ് ദി ഫങ്ഷണാലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്.
1: അപ്പോൾ ഇതൊരു സൗന്ദര്യ വർധന മുന്നിലുള്ള ശസ്ത്രക്രിയ മാത്രമല്ല, ഇതിന് ശരിക്കും ചില ധർമ്മങ്ങൾ കൂടി, ശരീരത്തിന് കുറച്ചുകൂടി ബലമോ എന്താണ് അതുകൊണ്ട് ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, അവരുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യാൻ കൂടുതൽ ആയാസമില്ലാതെ സാധിക്കും അല്ലേ?
0: യെസ്,
1: പ്രയാസമില്ലാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സാധാരണ ഇത്തരം ഈ ടമ്മി ടക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം ധാരണയിൽ, സാധാരണക്കാരുടെ ധാരണയിലുള്ളത്, പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ, വയറ് ചാടിയ സ്ത്രീകൾ, ഇവർക്ക് വേണ്ടി ചെയ്യുന്നൊരു സർജറി ആയിട്ടാണ് പലരും ഇതിനെ മനസ്സിലാക്കുന്നത്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരും. ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: ഈ കുടവയറ് മാറ്റുന്നതിനെ പറ്റി പറയോ ഡോക്ടർ? ഇതിന്
1: ചോദിക്കാം, ഡോക്ടറോട് ചോദിക്കാം. മനോജ് സന, അദ്ദേഹം മറുപടി പറയും. കുടവയറ് മാറ്റാമോ എന്നാണ് ചോദിക്കുന്നത്. വലിയ വയറുള്ള വ്യക്തികൾക്ക് അവരുടെ വയറ് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്.
0: ഓക്കെ, അത് ഐ മീൻ മെയിൽ പേഷ്യൻ്റ് ആണോ ഫീമെയിൽ പേഷ്യൻ്റ് ആണോ? അത്
1: എല്ലാവർക്കും, മെയിലിനും ഫീമെയിലിനും എല്ലാം കുടവയറുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, വലിയൊരു പോൺബെല്ലി എന്ന് വലിയൊരു വയറുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
0: യെസ്, അത് നമുക്ക് ഒരു നമുക്ക് ബേസിക്കലി എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആ പേഷ്യൻ്റ് നമുക്ക് കണ്ടിട്ട്, ആ പേഷ്യൻ്റിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ്, വെയിറ്റ് എങ്ങനെയാണ്, ബി എം ഐ എങ്ങനെയാണ്, അത് നോക്കിയിട്ടാണ് നമുക്ക് പ്ലാൻ ചെയ്യണം. എക്സാക്ട്ലി. സോ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്, ആളുടെ വയസ്സ് എത്ര ഉണ്ട്, പിന്നെ ആൾക്ക് വേറെ എന്തെങ്കിലും മെഡിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടോ, പിന്നെ എത്ര വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ബി എം ഐ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഐഡിയലി ആ ബി എം ഐ കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ മെയിൽ പേഷ്യൻസ് ആണെങ്കിൽ ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ മെയിൽ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് യൂഷ്വലി ആ വയറിൻ്റെ ഷേപ്പ് ഫീമെയിൽ പേഷ്യൻസ് പോലെ അങ്ങനെ ഫ്ലാറ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഒന്നും എക്സസൈസ് ചെയ്തില്ലാത്ത മെയിൽ പേഷ്യൻസ് ആണെങ്കിൽ പിന്നെ അവർക്ക് കുറച്ച് നമുക്ക് ഈ ഭംഗി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അവരുടെ വേണ്ടി നമുക്ക് കുറച്ച് സർജറിയുടെ മുന്നേ കുറച്ച് എക്സസൈസ്, ഡയറ്റ് അങ്ങനെ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. അല്ല, കോൾ പോയിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഇല്ല, കോൾ കണക്റ്റ് ആയില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇത് സാധാരണ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു സൗന്ദര്യ വർധനവിനുള്ള ശസ്ത്രക്രിയ പലരും ധരിക്കാറുണ്ട്. അതും പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീക്ക്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കായിട്ട്. ശരിക്കും ഇത് അങ്ങനെയാണോ ഈ ടമ്മി ടക്ക്?
0: സോ മിക്കവാറും നമുക്ക് ഈ പ്രസവ കഴിഞ്ഞുള്ള ഫീമെയിൽ പേഷ്യൻസ് ആണ് അവർക്ക് ഈ കൂടുതൽ ഈ സ്കിൻ അങ്ങനെ ഫാറ്റ് ഇങ്ങനെ തൂങ്ങി ആയിട്ട് തിരിച്ച്, ഐ മീൻ തൂങ്ങിക്കിടക്കും. സോ അവരുടെ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ടമ്മി ടക്ക് സർജറിയാണ്. സോ അൺമാരിഡ് ഗേൾസ് ആണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ,

0: ഹലോ, എഫ് എം ഹെൽത്ത് ലൈൻ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ആ കോൾ കണക്റ്റ് ആയിട്ടില്ല, ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ. ഹലോ, എഫ് എം ഹെൽത്ത് ലൈൻ കിട്ടുന്നില്ല. ആ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു വന്നത് അൺമാരീഡ് ഗേൾസിന് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണോ?
1: അല്ല, അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്.
0: നമുക്ക് ഒരു കോൾ കൂടി വന്നു. ഹലോ ഹലോ
2: ഹലോ
0: ആ അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ആ, കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ എവിടെ നിന്നാണ്?
2: ഞാൻ ഇവിടെ അജുകുട്ടി എന്നാ പറയും.
0: ആ, പേര് പറഞ്ഞോളൂ, സംശയം ചോദിച്ചോളൂ.
2: എന്താണ് ഇന്ന് പറയേണ്ട കാര്യം? എന്താണെന്ന് അറിഞ്ഞില്ല ഞാൻ, പെട്ടെന്ന് ഉണർന്നാണ്.
0: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാരണം ടമ്മി ടക്ക് എന്ന് പറഞ്ഞ ഒരു ശസ്ത്രക്രിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം വയറിൽ കൂടുതൽ ചർമ്മം അതുപോലെ കൊഴുപ്പ് കഴിയുന്ന വ്യക്തികൾക്ക് വയറ് തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഒഴിവാക്കാനുള്ള ഒരു ശസ്ത്രക്രിയയാണ് ഈ ടമ്മി ടക്ക്. ഓക്കെ, അപ്പൊ സംശയം താങ്കൾക്ക് എന്താണ്? പറയൂ. ഓ, അത് ഇന്നത്തെ വിഷയമായി ബന്ധമില്ലാത്തതാണ്. നമുക്ക് എന്താ ഡോക്ടർ പറയണ നോക്കാം. നമുക്ക് ഗ്യാസ്ട്രോ എന്തെങ്കിലും ഒരു ഡോക്ടർ വരുമ്പോൾ ചോദിക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. എന്താ ഡോക്ടർ പറയുന്നത് നോക്കട്ടെ. ഭയങ്കര ഗ്യാസിന്റെ ഉപദ്രവമാണ് അദ്ദേഹത്തിന് വയറിലെന്ന് പറഞ്ഞു. അത് നമുക്ക് ഇന്നത്തെ വിഷയമായി ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്തരം ഒരു ഡോക്ടർ വരുമ്പോൾ സംസാരിക്കാം. ഓക്കെ, വിളിച്ചിരുന്നു. പറഞ്ഞു വന്നത് നമ്മള്. ഹലോ ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: പിന്നെ എനിക്ക് 70 വയസ്സാണ്.
0: 70 വയസ്സ്, 70 ഇയേഴ്സ്.
3: എനിക്ക് ഇതാണ്, എന്റെ ഐബ്രോസ് ഫോർഹെഡ് ഇങ്ങനെ താഴെ ചെറുങ്ങിട്ട് ഈ ഐലിഡിന്റെ മുകളിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കാൻ, അത് ഉയർത്തി വയ്ക്കാൻ പറ്റുന്നതാണ്.
0: ഇന്നത്തെ വിഷയം അതല്ലല്ലോ നമുക്ക് ഇന്ന് സംസാരിക്കാൻ. താങ്കൾ പറഞ്ഞത് ഐലിഡ് ഉയർത്താൻ അതിനെ കുറിച്ചാണ് അല്ലേ?
3: ഐബ്രോ
0: ഉയർത്താൻ, അത് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്.
1: ഐബ്രോ താഴെയാണ് മീൻസ്.
0: ആ, പുരികം അല്ലേ, കണ്ണിന്റെ പുരികം അല്ലേ ഉദ്ദേശിച്ച?
1: അത് വേറെ വിഷയമാണ്, അത് ഒരു ബ്രോ ലിഫ്റ്റ് സർജറി, അതിന്റെ പറ്റിയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സംസാരിക്കുന്ന ടമ്മി ടക്കിന്റെ കാര്യമാണ്.
0: പ്ലാസ്റ്റിക് സർജറി എന്ന് കേട്ടപ്പോൾ വിളിച്ചതാണ്.
1: അല്ല, അതിന്റെ നമുക്ക് കണ്ണിന്റെ വേണ്ടി ബ്രോ ലിഫ്റ്റ് പറഞ്ഞ സർജറി, പിന്നെ ഈ ബ്ലെഫറോപ്ലാസ്റ്റി, കണ്ണിന്റെ അവിടെ കുറച്ച് കൂടുതൽ അങ്ങനെ ഫോൾസ് വരണുണ്ടെങ്കിൽ, കണ്ണ് അങ്ങനെ കുറച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ വേറെ ബ്ലെഫറോപ്ലാസ്റ്റി, പിന്നെ ഒരു ബ്രോ ലിഫ്റ്റ് പറഞ്ഞ സർജറി ഉണ്ട്. അത് നമുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അത് പ്ലാസ്റ്റിക് സർജൻസ് തന്നെ കണ്ടാ മതി അതിന്റെ വേണ്ടി.
0: ഓക്കെ, വിളിച്ചു നന്ദി. നമ്മളപ്പോ പറഞ്ഞു വന്നത് ഇത് ഡോക്ടർ പറയേണ്ടത് ഒരു പക്ഷേ അൺമാരീഡ് ആയ കുട്ടികൾക്ക് ഇത് വേണ്ടി വരും. കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ് അടുത്ത കോളേജ്. ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: താങ്ക് യു,
0: പ്ലീസ് ചോദിച്ചോളൂ സംശയം. ഓക്കെ, ആ കോൾ കട്ടായി വന്നു. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484715000. ബുക്കിംഗിനായി വിളിക്കൂ 0484718500. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
0: അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, കേൾക്കാമോ? ഇല്ല, കോൾ കിട്ടിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഡോക്ടർ ഇത് കാരണം അൺമാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ആവശ്യം വരില്ല എന്നോ അങ്ങനെ എന്തോ ഡോക്ടർ സൂചിപ്പിച്ചു.
1: പക്ഷെ അതിൽ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ചില ആൾക്കാർ ഇപ്പോൾ ഈ ഒബീസ് അൺമാരീഡ് ഗേൾസ് ആണെങ്കിൽ അവർ ചില സമയത്ത് ഈ ബേരിയാട്രിക് സർജറി ചെയ്യും.
0: അമിതവണ്ണം ഉണ്ടെങ്കിൽ ബേരിയാട്രിക് സർജറി.
1: സോ ആ ബേരിയാട്രിക് സർജറി ചെയ്തിട്ട് നമ്മുടെ ബോഡി നന്നായിട്ട് മെലിഞ്ഞു പോകും, അത് ലീനായി പോകും. സോ അത് ആ ഫാറ്റ് നമ്മുടെ പോയ ശേഷം, പക്ഷെ ആ സ്കിന്ന് പോകത്തില്ലല്ലോ. സോ ആ തൂങ്ങിക്കിടക്കുന്ന സ്കിൻ ചെയ്യാൻ അടുക്കാൻ വേണ്ടി നമുക്ക് അവരുടെ വേണ്ടി നമുക്ക് ഈ
0: ടമാറ്റോ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, അപ്പോളോ ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: താങ്ക് യു സാർ.
0: ആ, സംശയം ചോദിച്ചോളൂ, ഡോക്ടർ മനോജ് സനബ് മറുപടി പറയും.
3: സാറേ, എനിക്ക് ഒരു 58 വയസ്സുണ്ട്.
0: കേൾക്കുന്നുണ്ട്, 58 ഇയേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്.
3: ബോഡിയൊക്കെ നല്ല ഫിറ്റ് ഒക്കെയാണ്, പക്ഷെ ഈ മുഖത്ത് മുഖത്തെ കണ്ണിന് താഴെ തൊലി തൂങ്ങി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വലിച്ച ടൈറ്റ് പിടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്.

0: അത് സർജറി ചെയ്യാൻ പറ്റും സാറേ. എങ്ങനെയത്?
1: കണ്ണിന്റെ താഴെയാണോ?
0: അതെ.
1: അത് നമുക്ക് കണ്ണിന്റെ താഴെ നമുക്ക് ബ്ലെഫറോപ്ലാസ്റ്റി പറഞ്ഞ ഒരു സർജറി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അതൊരു ഡേ പ്രൊസീജിയറാണ്. അത് നിങ്ങൾ വന്നിട്ട് ഒന്ന് കണ്ടാലേ നമുക്ക് ആ കണ്ണിൻ്റെ താഴെ നമ്മുടെ സ്കിന്നിൻ്റെ എത്ര ലാക്സിറ്റി ഉണ്ട്, സ്കിൻ എത്ര തൂങ്ങിക്കിടക്കുന്നുണ്ട്, പിന്നെ അവിടെ കുഴിയുണ്ടോ അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി
0: വരും.
1: ഓക്കെ, സോ അതൊരു ബ്ലെഫറോപ്ലാസ്റ്റി പറഞ്ഞ ഒരു സ്കിന്നിൻ്റെ ഒരു കണ്ണിൻ്റെ താഴെ സ്കിൻ ടൈറ്റൻ ചെയ്യുന്നുള്ള സർജറിയാണ്. അത് നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. അത് കോസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ഡയറക്ട്ലി നേരെ വന്ന് കണ്ടാലും നമുക്ക് പറയാം കേട്ടോ. അപ്പോലോ ഹെഡ്ലക്സ് ഹോസ്പിറ്റൽ.
2: നമുക്ക് ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിൽ പോവാം. അത് ഓരോ ഹോസ്പിറ്റലും കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, അത് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഈ ഡോക്ടർ അപ്പോൾ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. ഓക്കെ, വിളിച്ചല്ല സർ. ഇത്തരം സർജറികൾ ശരിക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ഡേ പ്രൊസീജിയർ ചെയ്യാൻ കഴിയുമോ? ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് ഡോക്ടർ പറഞ്ഞു, കണ്ണിൻ്റെ താഴെ വരുന്ന.
1: യൂഷ്വലി ബ്ലെഫറോപ്ലാസ്റ്റി ഒരു ഡേ കെയർ പ്രൊസീജിയറാണത്.
2: അപ്പോൾ അതിന് ജനറൽ അനസ്തേഷ്യ അതിൻ്റെ ആവശ്യമുണ്ടോ?
1: യൂഷ്വലി ജനറൽ അനസ്തേഷ്യയുടെ ആവശ്യമില്ല. നമുക്ക് ഒരു ലോക്കൽ അനസ്തേഷ്യ വിത്ത് സെഡേഷൻ, ഒരു മാക് മോണിറ്റർ അനസ്തേഷ്യ പറയും. സോ കുറച്ച് ആൾക്ക് ഓർക്കാൻ വേണ്ടി മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ലോക്കൽ അനസ്തേഷ്യയിൽ സർജറി ചെയ്യാൻ പറ്റും.
2: നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം ഡോക്ടർ, സംസാരിച്ചോളൂ.
3: അതെന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്.
1: ഓക്കെ,
2: ചോദിച്ചോളൂ. ഒരു കോൾ കട്ടായി പോയത്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ ചിലപ്പോൾ ഈ ബാരിയാട്രിക് സർജറി കഴിഞ്ഞാലും ഈ ടമ്മിടക്ക് ചെയ്യേണ്ടി വരും. സാധാരണ ശരിക്ക് ഈ ടമ്മിടക്ക് വേണ്ടി വരുന്നത് എപ്പോഴാണ്? ഈ പ്രസവശേഷമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്?
1: 90% ഓഫ് ദ ടൈം വരുന്ന പേഷ്യൻസ് എല്ലാം 35-40 കഴിഞ്ഞിട്ടാണ് വന്നത് പേഷ്യൻറ്റ്.
2: ഇവർക്ക് ശരിക്ക് ഒരുപക്ഷെ വ്യായാമം കൊണ്ട് എക്സസൈസ് കൊണ്ട് ഇത് ഇവരുടെ ശരീരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. നേരെ നമ്മളൊരു സർജറിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇത്തരം?
1: സോ എക്സസൈസ് ആൻഡ് ഡയറ്റ് നമുക്ക് എപ്പോഴും ദാറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ. അതിനകത്ത് നമുക്ക് അത് ചെയ്യേണ്ട അങ്ങനെ പറയത്തില്ല. അത് ചെയ്തില്ലെങ്കിൽ പക്ഷേ ഒരു ആൾ ഒരു രണ്ട് പ്രാവശ്യം സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ട് പ്രസവിച്ച ശേഷം യൂജ്വലി നമുക്ക് കാണുന്ന പേഷ്യൻസ് ഇല്ല. അവർ പറയും, ഡോക്ടർ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ ഒരുപാട് ജിമ്മിൽ പോയി, പക്ഷേ എനിക്ക് വയറൊന്നും ഫ്ലാറ്റ് ആവുന്നില്ല. സോ അതിൻ്റെ റീസണാണ് നമ്മുടെ ഈ മസിലിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മുടെ ലൂസായി പോകും, നമ്മുടെ സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട്. സോ അത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഈ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ലൂസായി മസിൽ നമുക്കതൊന്നും ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ബോഡിയുടെ ഫാറ്റ് നമുക്ക് കുറയ്ക്കാം. സോ ഈ എക്സസൈസ് ചെയ്യുന്ന ആക്റ്റീവ് ലേഡീസ് വരുമ്പം നമുക്കത് അങ്ങനെ അവർക്ക് ഈ അപ്പിയറൻസ് വൈസ് നമുക്ക് നല്ല റിസൾട്ട്സ് കൊടുക്കാൻ പറ്റും. ഒരു ആളുടെ വെയിറ്റ് ഒരു 60 kg ആണെങ്കിൽ, ഒരു ആളുടെ വെയിറ്റ് ഒരു 90 kg ആണെങ്കിൽ, അവർ 60 kg ആൾക്ക് നമുക്ക് ഒരു നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ വയറ് ഷേപ്പ് ആക്കി കൊടുക്കാൻ പറ്റും.
2: ഇതൊരു വെയിറ്റ് ലോസ് സർജറി ആയിട്ട് പലരും ചോദിക്കാറുണ്ട്. ഇതൊരു വെയിറ്റ് ലോസ് സർജറിയാണോ, ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന സർജറിയാണോ നമുക്ക് പറയാൻ കഴിയുമോ?
1: അല്ല, ഇത് വെയിറ്റ് ലോസ് സർജറി അല്ല. പക്ഷേ ഇത് ഈ സർജറി ചെയ്തിട്ട് നമുക്ക് വയറിൻ്റെ ഷേപ്പ് ആക്കാൻ പറ്റും. സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു 3-4 kg നമുക്ക് കുറയ്ക്കാം. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദി ആൻറ്റി ഒബിസിറ്റി സർജറി, ഇറ്റ്സ് നോട്ട് എ ബാരിയാട്രിക് സർജറി. ഇതൊന്ന് വയറിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി, അറ്റ് ദ സെയിം ടൈം വയറിൻ്റെ ഈ മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ്.
2: ഇതിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ പറ്റൂ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, പുരുഷന്മാർക്ക് വേണമെങ്കിൽ?
1: യെസ്, അത് മെയിൽ പേഷ്യൻസ്ക്ക് ചെയ്യാം.
2: ഇത് ഈ സർജറി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഇതൊരു കോസ്മെറ്റിക് സർജറി കൂടി ആയതുകൊണ്ട് ഈ സർജറിയുടെ പാട് സ്കാർസ് ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടാകാം. എങ്ങനെയാണ് ഇതിൻ്റെ സ്കാർസിൻ്റെ കാര്യം?
1: സോ ഡെഫിനറ്റ്ലി ഈ സർജറി കംസ് വിത്ത് എ സ്കാർ. നമുക്ക് ഈ സിസേറിയൻ സെക്ഷനിൻ്റെ പാട് വരുമല്ലേ, അതുപോലെ തന്നെ കുറച്ച് ആ ലൈനിൽ തന്നെ നമ്മുടെ ഹിപ്പ് ബോണിൻ്റെ ഉള്ളിൽ ആ സ്കാർ ഉണ്ടാവും. പക്ഷേ സർജറിയുടെ ബെനിഫിറ്റ് അനുസരിച്ചിട്ട് ആ സ്കാർ നമ്മുടെ വരണം നമ്മുടെ ഈ അണ്ടർ ഗാർമെൻറ്റിൽ ഹൈഡ് ആയി പോകും. സോ അത് വലിയ ഒരു ഇഷ്യൂ ഇല്ല,
2: പുറത്ത് കാണില്ല.
1: യെസ്, ഇറ്റ് വിൽ നോട്ട് ബി വിസിബിൾ. നമ്മുടെ ഇത് അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ഉള്ളിൽ അത് ഹൈഡായി നിൽക്കും.
2: ശരിക്കും സാധാരണ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, ഭാരം കുറയ്ക്കാൻ വേണ്ടി ലിപ്പോസെക്ഷൻ ഹൈപ്പോസെക്ഷൻ എന്ന് ഡോക്ടർ പറയുന്നത്, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ടമ്മി ടക്കും ലൈപ്പോസെക്ഷനും ഒരുമിച്ച് അത് കൂടുതൽ എഫക്റ്റീവ് ആവില്ലേ?
1: ഓക്കെ, സോ ചില പേഷ്യൻസ് നമുക്ക്

0: വരുമ്പം അവർക്ക് വയറിന്റെ ഒരു നമുക്ക് അമ്പലിക്കസിന്റെ മേലോട്ട ഒരു ഭാഗമുണ്ട്, അമ്പലിക്കസിന്റെ ഒരു താഴോട്ട
1: ഭാഗമുണ്ട്.
0: പൊക്കിളിന്റെ മേലോട്ടുണ്ട്, പൊക്കിളിന്റെ താഴോട്ടുണ്ട്. ചില ആൾക്കാരുടെ ഈ പൊക്കിളിന്റെ മേലോട്ട് വയറ് നല്ല ഫ്ലാറ്റ് ആയിരിക്കും. സോ ആ പേഷ്യൻസ് നമുക്ക് ടമ്മി ടക്ക് ചെയ്താൽ മതി. പക്ഷേ ചില പേഷ്യൻസിൻ്റെ ഈ പൊക്കിളിൻ്റെ മേലോട്ട് കുറച്ച് ഫാറ്റ് കൂടുതലായിരിക്കും. സോ അവർക്ക് ഈ ടമ്മി ടക്ക് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഫ്ലാറ്റ് അപ്പിയറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ഉള്ള പേഷ്യൻസിന് നമുക്ക് ഈ ലൈപ്പോസക്ഷൻ നമുക്ക് ചെയ്തിട്ട് ലൈപ്പോ അബ്ഡോമിനൽ പ്ലാസ്റ്റി പറഞ്ഞ പ്രൊസീജിയർ നമുക്ക് അത് ചെയ്യാൻ പറ്റും.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM മലത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ടമ്മി ടക്ക് പുരുഷന്മാർക്ക് ചെയ്യാമെന്ന്. പുരുഷന്മാർക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് എങ്ങനെയാണ്? കാരണം അവരുടെ സ്കിൻ അങ്ങനെ ലൂസനാവാനുള്ള ശാരീരികമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പോൾ ഡെലിവറി പോലെയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. പ്രായം കൊണ്ട് തന്നെ ഏജിങ് മാത്രമാണോ അതിൻ്റെ ഒരു കാരണം?
0: ഏജിങ് മാത്രമല്ല, യൂഷ്വലി സോ നമുക്ക് ഒരു 100 പേഷ്യൻസ് നമ്മുടെ ഫീമെയിൽ ആണെങ്കിൽ ഒരു 5 പേഷ്യൻസ് മെയിൽസിൻ്റെ ആയിരിക്കും.
1: അത്ര ഒരു
0: എണ്ണം കുറവായിരിക്കും. പക്ഷേ ഈ മറ്റേ ഞാൻ പറഞ്ഞ ഈ ഒബീസ്, മാസീവ്ലി ഒബീസ് പേഷ്യൻ്റ് പോസ്റ്റ് ബാരിയാട്രിക് സർജറി കഴിഞ്ഞിട്ട് കുറേ മെയിൽ പേഷ്യൻസ് അങ്ങനെ നമുക്ക് കാണാറുണ്ട്.
1: ഈ സർജറി കഴിഞ്ഞിട്ട് പിന്നെ സ്കിന്നിൽ
0: ലൂസായി നമുക്ക് അടുത്ത മാറ്റാൻ വേണ്ടി.
1: ഇത്തരം സർജറികൾക്ക് മറ്റെന്തെങ്കിലും റിസ്ക് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർജറി ചെയ്യുമ്പോൾ, ഈ ടമ്മി ടക്ക് സർജറി ചെയ്യുമ്പോൾ?
0: സോ എനി സർജറി ഇൻ ദ ബോഡി ഈസ് കംസ് വിത്ത് ദി കോംപ്ലിക്കേഷൻസ്. പക്ഷേ ഒരു ക്വാളിഫൈഡ് പ്ലാസ്റ്റിക് സർജൻ ആണെങ്കിൽ, പിന്നെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ദർ ഇസ് എ ഡിഫറൻസ്. ഐ മീൻ ദി റിസ്ക് ഓഫ് ദി കോംപ്ലിക്കേഷൻ ക്യാൻ റിഡ്യൂസ്ഡ് വിത്ത് ദാറ്റ്.
1: സാധാരണ ഈ അബ്ഡോമിനോപ്ലാസ്റ്റി അതല്ലെങ്കിൽ ടമ്മി ടക്ക് എന്ന് പറയുമ്പോൾ അത് പല വിധത്തിൽ പറയാറുണ്ട്. ഫുൾ ടമ്മി ടക്ക് അതല്ലെങ്കിൽ പാർഷ്യൽ അബ്ഡോമിനോപ്ലാസ്റ്റി അതല്ലെങ്കിൽ മിനി ടമ്മി ടക്ക്, ഈ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്?
0: സോ ബേസിക്കലി നമ്മുടെ ഈ സർജറിയുടെ ടൈം, സോ ചെറിയ മിനി അബ്ഡോമിനോപ്ലാസ്റ്റി ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ജസ്റ്റ് താഴെ തൂങ്ങി കിടക്കുന്ന ആ സ്കിൻ ഫാറ്റ് മാത്രം നമുക്ക് അടുത്ത് മാറ്റിയാൽ മതി. ഫുൾ സ്റ്റാൻഡേർഡ് അബ്ഡോമിനോപ്ലാസ്റ്റി ആണെങ്കിൽ നമുക്ക് മൊത്തം സ്കിൻ ഫാറ്റിൻ്റെ കൂടെ നമുക്ക് ഈ മസിൽ സ്റ്റിച്ച് ഉണ്ട്. ഇപ്പോൾ ഒരു ലേഡി ആണെങ്കിൽ ഈ ലേഡിയുടെ ഓൾറെഡി ടോൺ നല്ലതാണ്. സപ്പോസ് ഒരു അൺമാരിഡ് ലേഡി, യുനോ, ഡിഡൻ്റ് ഹാവ് എ ഒരു ചൈൽഡ് ഇല്ല, പക്ഷെ ഒരു പ്രായമാകുമ്പം 40 ആകുമ്പം കുറച്ച് സ്കിൻ അങ്ങനെ തൂങ്ങിക്കെടുക്കുക, പക്ഷേ ഡെലിവറി ഒന്നും ചെയ്തിട്ടില്ല, ഡെലിവറി ഒന്നും ആയിട്ടില്ല, അങ്ങനത്തെ ഉള്ള ലേഡീസ്ക്ക് നമുക്ക് മിനി അബ്ഡോമിനൽ പ്ലാസ്റ്റി മതി. പിന്നെ എക്സ്റ്റെൻഡ് അബ്ഡോമിനൽ പ്ലാസ്റ്റി പറഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇല്ല, സൈഡ് പോർഷൻ ഇല്ലെങ്കിൽ ബാക്ക് പോർഷൻ വേറെ എക്സ്ട്രാ സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റെൻഡ് അബ്ഡോമിനൽ പ്ലാസ്റ്റി ഇല്ലെങ്കിൽ ബെൽറ്റ് ലൈപ്പെക്ടമി പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കുറച്ച് എക്സ്റ്റെൻസീവ് പ്രൊസീജിയേഴ്സാണ്.
1: ഇത് ശരിക്കും ഏകദേശം എത്ര നേരം എടുക്കുന്ന സർജറിയാണ്? അത് നമുക്ക് അഡ്മിറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ?
0: യെസ്. സോ ഇതൊരു കോമൺ മിത്ത് ആണ്, ഇതൊരു ഡേ പ്രൊസീജിയറാണ്, വരാം പ്രൊസീജിയർ ചെയ്തിട്ട് വീട്ടിൽ പോകാം, അങ്ങനെയല്ല. സോ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ഏജ്, വെയ്റ്റ്, പിന്നെ BMI, നമുക്കൊരു ലോ BMI പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കൊരു റാപ്പിഡ് റിക്കവറി ഉണ്ടാവും. അവർക്ക് ഒരു ദിവസം നമുക്ക് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ ഒരു പേഷ്യൻറ്റിൻ്റെ BMI കുറച്ച് കൂടുതലാണെങ്കിൽ, ഒരു ഇനാക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നമുക്ക് മിനിമം 2-3 ഡേയ്സ് നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൊസീജിയർ ടൈം ചോദിച്ചാൽ ഇറ്റ് വേരീസ് ഫ്രം 2-5 hours ഡിപ്പെൻഡിങ് ഓൺ ദി പേഷ്യൻറ്റ് പ്രൊഫൈൽ. ഇപ്പോൾ ഒരു ലേഡി, ഒരു വളരെ ഒരു 60-year-old തിൻ ലേഡി, അതിൻ്റെ നമുക്ക് ഒരു 2 hoursൻ്റെ ഉള്ളിൽ നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 80-90 kilos അങ്ങനെ ആണെങ്കിൽ സോ ടൈം കൂടുതലെടുക്കും. സോ ദ മോർ ഏരിയ വി ഡീൽ, മോർ ടൈം ഇറ്റ് ടേക്സ്.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: ഈ തത്സമയ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 9446-45-58-88, 0484 എന്ന കോഡ് ചേർത്ത് 2426-387 എന്ന നമ്പറിലോ 2426-397 എന്ന നമ്പറിലോ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം ടമ്മി ടക്ക്, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ,

0: ഹലോ,
1: ഹലോ.
0: അപ്പോളോ ഡിലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. സംശയം ചോദിച്ചോളൂ, ഡോക്ടർ മനോജ് സനബാണ് മറുപടി
2: പറയുന്നത്.
0: ഹലോ, എന്താണ് താങ്കളുടെ സംശയം? ഇന്ന് ടമ്മി ടക്ക് എന്ന് പറയുന്ന ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഹലോ, ഇന്നത്തെ വിഷയം ക്ലഫ്റ്റ് ലിപ്സ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വിഷയം അതല്ല ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാത്രമാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഓക്കെ, നമ്മളപ്പോൾ പറഞ്ഞു വന്നത് ഈ പലതരത്തിലുള്ള ടമ്മിടക്കിനെ കുറിച്ചായിരുന്നു. മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ
3: ഹലോ,
0: ആ നമസ്കാരം. അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്.
3: എന്റെ പേര് അനു, കൊച്ചിന്നാണ്.
0: സംശയം എന്താണ് ചോദിച്ചോളൂ.
3: ടമ്മിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്.
0: ഏതിനെ കുറിച്ച്?
3: ഈ ടമ്മി ടക്കിനെ കുറിച്ച്.
0: എന്താ അറിയേണ്ട സംശയം ചോദിക്കൂ.
3: എനിക്ക് 36 വയസ്സുണ്ട്, 75 കിലോ ഉണ്ട്.
0: 36 വയസ്സ്, 75 കിലോസ്, 36 ഇയേഴ്സ്.
4: ഓക്കെ,
3: അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ?
4: സോ നിങ്ങളുടെ ഇത് ഫാമിലി പ്ലാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ?
3: അതെ അതെ.
4: ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ കൺസേൺസ് എന്താണ്? വയറ് കുറച്ച്,
3: അതെ, വയറും ഇതുപോലെ സ്കിന്നൊക്കെ ഇങ്ങനെ താഴ്ത്തോട്ട് തൂങ്ങിക്കിടക്കുന്നു, അതൊരു ബുദ്ധിമുട്ടായിട്ട്.
4: ഓക്കെ, ഹൈറ്റ് ബി എം ഐ എത്രയാണ് അറിയാവോ?
3: ബി എം ഐ 30+ ഉണ്ടെന്ന് തോന്നുന്നു.
4: ഓക്കെ,
3: ഹൈറ്റ് 5 ഇല്ല.
4: ഓക്കെ ഓക്കെ. ഡയറ്റ് എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആളാണോ?
3: ഞാൻ ഡയറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കുറഞ്ഞതായിരുന്നു, പക്ഷെ വയറൊന്ന് കുറയില്ലല്ലോ.
4: ഓക്കെ ഓക്കെ. സോ ബേസിക്കലി അതാണ് ഈ മെയിൻ. നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വയറിൻ്റെ ഷേപ്പ് ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ വന്ന സ്കിൻ, ഈ കൂടി വന്ന സ്കിൻ ഫാറ്റ് ഇല്ലേ, അത് നമുക്ക് ഒന്ന് വന്നാൽ പിന്നെ അത് ഫാറ്റ് നമുക്ക് എക്സസൈസ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ സ്കിൻ അങ്ങനെ പോകത്തില്ല. സോ അത് അടുത്ത് കളയാൻ വേണ്ടി, പ്ലസ് അറ്റ് ദ സെയിം ടൈം, എത്ര ഈ പിള്ളേരുണ്ട്?
3: രണ്ട് പിള്ളേരുണ്ട്.
4: അതെങ്ങനെയായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നോ സിസേറിയൻ സെക്ഷൻ
3: ആയിരുന്നോ? ഹെവി വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ആണ്.
4: ഓക്കെ, സോ ആ സിസേറിയൻ കഴിഞ്ഞിട്ട് മിക്കവാറും പേഷ്യൻസിന്റെ ഈ മറ്റേ വയറിന്റെ ഈ മസിലിന്റെ ടോൺ ഇല്ലേ, അത് കുറഞ്ഞു പോകും. സോ ആ മസിൽ നമുക്ക് സെന്ററിന് അങ്ങനെ വിട്ട് കിടക്കും. സോ അത് നമുക്ക് ഒന്ന് സെന്ററിൽ വീണ്ടും അത് ജോയിൻ ചെയ്താലേ ആ വയറിന്റെ ഷേപ്പ് ഇമ്പ്രൂവ് ആവും. സോ ആ ടമ്മി ടക് സർജറി ചെയ്തിട്ട് നമുക്ക് ഈ എല്ലാ ഈ തുണി, മറ്റേ സ്കിന്നിൻ്റെ, പിന്നെ ഫാറ്റിൻ്റെ, പിന്നെ ഈ മസിലിൻ്റെ പ്രോബ്ലം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും.
3: അത് റിക്കവർ ചെയ്യാൻ ടൈം ഒരുപാട് എടുക്കുമോ?
4: നമുക്ക് ശരിക്കും 2-3 ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നടക്കാൻ പറ്റും, നമുക്കത് ഡിസ്ചാർജിൻ്റെ മുന്നേ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും. സോ ഒരു 2 ആഴ്ചയിൽ നിങ്ങൾക്ക് നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 6-8 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഹെവി എക്സസൈസ് ഉള്ള, ഹെവി വെയിറ്റ് എടുക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു 6-8 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും.
3: അത് അധികം കോംപ്ലിക്കേഷൻ
4: ഉണ്ടാവും? അല്ല, എല്ലാ സർജറീസിൻ്റെ ഒരു കോമൺ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, പക്ഷേ ഈ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ചോദിച്ചാൽ ഒരു നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് നിങ്ങളുടെ ബാക്കി, നിങ്ങൾക്ക് വേറെ അസുഖമൊന്നും ഇല്ലല്ലോ, ഷുഗർ ഒന്നോ ഡയബറ്റിക് ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ വളരെ അങ്ങനെ സീരിയസ് ആയിട്ട് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കുറവാണ്.
3: ഇത് കാരണം വെരിക്കോസൈൻ ഉണ്ട്.
4: ആണോ? ഓക്കെ ഓക്കെ.
3: അപ്പോൾ ചെയ്യാൻ പറ്റുമോ?
4: യെസ്, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും.
0: താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഇത്തരം ടമ്മി ടക്ക് എന്ന് പറഞ്ഞ ഈ പ്രൊസീജിയറിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്?
4: ടമ്മി ടക്ക് പേഷ്യൻസ് ഐഡിയൽ പേഷ്യൻസ് ആണെങ്കിൽ നമുക്കൊരു നോർമൽ ബി എം ഐയിൽ വന്ന പേഷ്യൻസ് ആണ്. അവർ കൂടുതൽ ബോഡി ഫാറ്റ് കുറവാണെങ്കിൽ നല്ലതാണ്. സോ അങ്ങനത്തെ ഉള്ള പേഷ്യൻസിൽ നമുക്ക് നന്നായിട്ട് ആ പ്രൊഫൈൽ, ഒരു യൂത്ത്ഫുൾ പ്രൊഫൈൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കാണുന്ന പേഷ്യൻസ് യൂഷ്വലി ഒരു 10 പേഷ്യൻസ് ആണെങ്കിൽ അതിനകത്ത് ഒരു 2 പേഷ്യൻസ് മാത്രം ഐഡിയലി ഉണ്ടാവും. സോ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് വി കാൻ ട്രീറ്റ് ദ റെസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്.
0: ഓക്കെ, ഇത് ഏത് പ്രായത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും? പെർട്ടിക്കുലർ വ്യക്തി ഹെൽത്തി ആണെങ്കിൽ, അല്ലേ?
4: ഹെൽത്തി ആണെങ്കിൽ നമുക്ക് ഈ സർജറി ചെയ്യാൻ മുന്നേ നമുക്ക് കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി നമുക്ക് വയറിൻ്റെ സ്കാൻ ചെയ്യാം, പിന്നെ നമുക്ക് അനസ്തീസിയ വർക്കപ്പ് ചെയ്യാം, പിന്നെ ആളുടെ ലങ് ഫങ്ഷൻ എങ്ങനെയുണ്ട്, ഹാർട്ടിൻ്റെ ഫങ്ഷൻ എങ്ങനെ.

0: ഉണ്ട്. കാരണം ഈ സർജറി ചെയ്യാൻ സമയത്ത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും. സോ അതിൻ്റെ അനസ്തീസിയ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം.
1: അതോടൊപ്പം പലപ്പോഴും പല ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇപ്പോൾ ഡയബറ്റിക്സ് പോലെയൊക്കെയുള്ള അസുഖങ്ങൾ, പ്രമേഹ രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതിന് പോകുന്നതിന് എങ്ങനെയാണ്?
0: യാ, സോ നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ചില കണ്ടീഷൻസ് ആസ് യു കറക്റ്റ്ലി സെയ്ഡ് ഡയബറ്റീസ്, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് HbA1c ലെവൽ ഒരു 6.5 താഴെ കൊണ്ടുവന്നിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മെഡിസിൻ കഴിച്ചിട്ട് ഡെഫിനറ്റ്ലി വി കൻ ഡു. പക്ഷേ അത് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് ഈ പേഷ്യൻസ്ക്ക് ഇൻഫെക്ഷൻ്റെ റിസ്ക് ഉണ്ടാവും.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: കുറച്ച് ഡോക്ടർ പറയണ്ടായി, നമ്മൾ ഈ തമ്മിട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും. മറ്റല്ലാതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇത് ചെയ്തില്ലെങ്കിൽ അവരുടെ ഈ നിത്യജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഹെർണിയ പോലെയുള്ള അസുഖങ്ങൾ വരാനൊക്കെ ഈ സാധ്യത കൂട്ടുമോ ഇത്?
0: ഓക്കെ, സോ നമുക്ക് ഈ ടമിടെക് സർജറി മിക്കവാറും വരുന്ന പേഷ്യൻസ് അല്ലേ. സോ ആ ലേഡീസ്, അവർക്ക് ഞാനിവിടെ കണ്ടത്, നമ്മുടെ നാട്ടിൽ കണ്ടത്, അവർക്ക് ഒത്തിരി സപ്പോർട്ട് ഫാമിലി ആയിട്ട് കിട്ടിയതില്ല. അവർ വിചാരിക്കും ഇത് സൗന്ദര്യം ഉണ്ടാക്കാനുള്ള സർജറിയാണ്, ഇതിൻ്റെ എന്താണ് ആവശ്യം ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ ഈ പേഷ്യൻസ്, കുറേ ഫീമെയിൽ പേഷ്യൻസിൻ്റെ സർജറി കഴിഞ്ഞിട്ട് അവർ ഫോളോ അപ്പിൽ വരുമ്പം തന്നെ അവർ കുറേ ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അവരുടെ മൊത്തം ലൈഫിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഹാസ് ഇംപ്രൂവ്ഡ്. അവർ ചില ആൾക്കാരെ വന്നിട്ട് പറയും, ഡോക്ടർ ഞാനൊരു ഐ ഫീൽ 10 ഇയേഴ്സ് യങ്കർ. ചില ആൾക്കാരെ വന്നിട്ട് പറയും, എനിക്ക് യൂറിൻ്റെ ഒരു കൺട്രോൾ ഇല്ലായിരുന്നു, പക്ഷേ ഈ സർജറി ചെയ്തിട്ട് എനിക്ക് യൂറിൻ്റെ ഒരു കുറച്ച് കൺട്രോൾ വരുന്നുണ്ട്. ചില പേഷ്യൻസ് വന്നിട്ട് പറയാം, എനിക്ക് ഡോക്ടർ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മ് പോയിട്ട് എനിക്ക് ഇപ്പോൾ നേരത്തെ എനിക്ക് ഈ എക്സസൈസ് ചെയ്യാൻ പറ്റും എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ആ എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു സയൻറ്റിഫിക് ഡേറ്റ നോക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് എൻ്റെ ഒരു പേഷ്യൻ്റ് പറഞ്ഞു, എൻ്റെ HbA1c ഷുഗറുള്ള പേഷ്യൻ്റാണ്, പക്ഷേ ഈ ടമിടെക് സർജറി കഴിഞ്ഞിട്ട് ഇയാൾ പ്രോപ്പർ ഡയറ്റിങ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് ഇയാളുടെ ഷുഗർ ലെവൽ ഇപ്പോൾ കൺട്രോൾ ആയിട്ട് ഷീ ഈസ് ഓഫ് ദ മെഡിസിൻസ്. സോ പിന്നെ ഈ നമ്മുടെ ഈ ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയിൽ വി ഡോണ്ട് ടോക്ക് ഓപ്പൺലി അബൌട്ട് ദിസ്. ഐ മീൻ ദി ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഫിസിക്കൽ ഇൻറ്റിമസി ആഫ്റ്റർ സെർട്ടൻ ഏജ്. ഐ ഹാവ് സീൻ കപ്പിൾസ് കമ്മിങ് ബാക്ക് ആൻഡ് സെയിങ് ദാറ്റ് ഈ സർജറി കഴിഞ്ഞിട്ട് അവർ ഫിസിക്കൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഹാസ് ഓൾസോ ഇംപ്രൂവ്ഡ്. പിന്നെ ചില പേഷ്യൻസ്, ഈ മറ്റേ വർക്കിംഗ് ഫീമെയിൽസ് ആണെങ്കിൽ, ഡെസ്ക് ടോപ്പ് വർക്കുള്ള പേഷ്യൻസ് ആണെങ്കിൽ, ഈ ടമിടെക് സർജറി ചെയ്തിട്ട് ആ കോർ മസിൽ ടൈറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ ബാക്ക് പെയിൻ ഇഷ്യൂസ് അതെല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ദിസ് സർജറി, ഞാൻ പറയുന്ന പോലെ ഈ കോസ്മെറ്റിക് സർജറി മാത്രമല്ല ഇത്, ദിസ് ഈസ് ഇംപ്രൂവിങ് ആൻഡ് ഗിവിങ് ദി ന്യൂ ലൈഫ് ടു ദി പേഷ്യൻറ്റ്.
1: ശരിക്കും സാധാരണ ഇങ്ങനെ ഈ ലൂസ് ഇൻ വയറൊക്കെ കിടക്കുമ്പോൾ ബാക്ക് പെയിന് ഒരുപാട് സാധ്യതകളുണ്ടോ?
0: യാ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദി ലൂസ് സ്കിൻ, അത് ഒരു വയറിൻ്റെ ഈ മസിലിൻ്റെ സ്ട്രെങ്ത്. സോ ഈ നമ്മുടെ കോർ മസിൽ, നമുക്ക് ജിമ്മിൽ പോകുമ്പം നമ്മുടെ ട്രെയിനർ നമുക്ക് എന്ത് പറയും, കോർ മേക്ക് യുവർ കോർ ടൈറ്റ്, മേക്ക് യുവർ കോർ ടൈറ്റ്. വൈ? ബിക്കോസ് നമ്മുടെ കോറാണ് നമ്മുടെ ബോഡിയുടെ സപ്പോർട്ടാണ്, നമ്മുടെ ഈ ബാക്ക് ബോൺസ് പോലെ. സോ ആ കോർ തന്നെ ലൂസ് ആയാലും നമ്മുടെ ഈ പോസ്ചർ മാറും. സോ നിങ്ങൾ കുറേ ഈ ലേഡീസ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ പോസ്ചർ പ്രീ പ്രഗ്നൻസി പോസ്റ്റ് പ്രഗ്നൻസി നോക്കിയാൽ മതി. പ്രഗ്നൻസിയുടെ മുന്നേ അവരുടെ പോസ്ചർ ബാക്ക് നേരായിരിക്കും, പക്ഷേ അത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അവരുടെ ബാക്കിൻ്റെ അവിടെ ഒരു കർവേച്ചർ വരും. സോ അതിൽ ഈ മസിലിൻ്റെ വീക്ക്നെസ് ഇസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. സോ നമുക്ക് ഈ മസിൽ ടൈറ്റ് ചെയ്തിട്ട് വി കൻ റിയലി അഡ്രസ് ദിസ് ഇഷ്യൂസ് ടു ദം.
1: മറ്റൊരു സംശയം ഉണ്ടാവുക, ഇങ്ങനെ നമ്മൾ ഫാറ്റ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ അത് പിന്നെ എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ എന്തെങ്കിലും പ്രയാസം ഈ വ്യക്തികൾക്ക് ഉണ്ടാക്കുമോ എന്നുള്ളതാണ്.
0: അല്ല, ഇല്ല, ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ കാരണം അങ്ങനെ ഒരു പ്രയാസം അങ്ങനെ വരാൻ പോകുന്നില്ല. പ്ലസ് നിങ്ങൾ ചോദിച്ചത് ഈ പേഷ്യൻസ്
1: ഹെർണിയ പോലുള്ള
0: ഹെർണിയ അല്ല. സോ ഇൻഫാക്ട് ടമിടെക്കിൻ്റെ സമയത്ത് നമുക്ക് കുറേ പേഷ്യൻസ് വരും, അത് ടമിടെക്കിൻ്റെ വേണ്ടിയില്ല. അവർ പറയും, ഡോക്ടർ എനിക്ക് ഈ ഹെർണിയ ഇഷ്യൂ ഉണ്ട്, എനിക്ക് അമ്പലിക്കൽ ഹെർണിയ ഉണ്ട്, എനിക്ക് ഒരു വയറിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ഹെർണിയ ഉണ്ട്, ആ ഹെർണിയയുടെ ഞാൻ 2-3 പ്രാവശ്യം സർജറി ചെയ്തിട്ട് പോകുന്നില്ല. ഇൻഫാക്ട് ഡ്യൂറിങ് ടമിടെക് സർജറി നമുക്ക് ഈ പ്രോബ്ലംസ് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്തിട്ട് ആ റിക്കറൻസ് നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. സോ യൂജ്വലി നമുക്ക് ഈ ടമിടെക്കിൻ്റെ സമയത്ത് അമ്പലിക്കൽ ഹെർണിയ, ഇൻസിഷനൽ ഹെർണിയ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് അഡ്രസ് ചെയ്യാം.
1: ശരിക്കും ഈ ടമ്മി ടക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഓപ്പൺ സർജറി

0: ഓപ്പറേഷനാണ്, അതിൻ്റെ ആ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഈ സ്കിൻ റിമൂവ് ചെയ്യാൻ ഓപ്പൺ സർജറി തന്നെയാണ്?
1: ഇത് ഓപ്പൺ സർജറിയാണ്.
0: നമ്മുടെ പല ലെയറിലുള്ള ചില ലെയറുകൾ മാറ്റുകയാണ്, എന്താണ് ഒന്ന് വിശദമാക്കാമോ?
1: സോ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്കാർ ഹെപ് ടു ഹെപ് ബോൺ, നമുക്ക് ഈ നമ്മുടെ ഈ ബിക്കിനി ലൈൻ നമുക്ക് പറയാം, ആ ലൈനിലാണ് നമുക്ക് ഈ പാട് വരും. അവിടെ നമുക്ക് ഈ സ്കിൻ ഫാറ്റ് നമുക്ക് അവിടെ വരെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്കിൻ, പിന്നെ ഈ നമ്മുടെ അംബിലിക്കസ് വരെ നമുക്ക് പൊക്കൽ വരെ നമുക്ക് റേസ് ചെയ്തിട്ട് പിന്നെ ആ പൊക്കലിൻ്റെ താഴെ ഉള്ള സ്കിൻ ഫാറ്റ് നമുക്ക് കട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഈ കോർ മസിൽ മീൻസ് സിക്സ് പാക്ക് മസിൽ നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് ഫുൾ സെൻറ്ററിൽ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ സ്കിൻ നമുക്ക് ഈ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ പൊക്കൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യും.
0: ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ആളുകൾക്ക് വ്യത്യാസം വരുമല്ലോ ശരീരത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും തടി കൂടാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറുപ്പമുള്ള ആളുകളെ വെച്ചാൽ പിന്നെ ഈ ഗ്രോത്ത് വല്ലതും വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഈ സർജറി ചെയ്ത വ്യക്തിയെ ബാധിക്കുക?
1: സോ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേഷ്യൻസിലൊരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു വയറിൻ്റെ നിങ്ങൾക്ക് ഒരു ഷേപ്പ് നമുക്ക് ഭംഗിയാക്കിയിട്ടുണ്ട്, മസിൽ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. സോ ചില ആൾക്കാരെ ഡയറ്റ് എക്സസൈസ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ ചില ആൾക്കാരെ അത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫാറ്റ് തിരിച്ചു വരും. സോ ആ ഫാറ്റിൻ്റെ തിരിച്ചു വന്നാലും നമുക്ക് വീണ്ടും നമുക്ക് അതിൻ്റെ വേണ്ടി ലൈപ്പോസക്ഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു പ്രാവശ്യം പ്രോപ്പർലി നമ്മുടെ ഈ മസിൽ റിപ്പയർ ചെയ്തിട്ട് ആ കോർ മസിൽ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ആ അത് വീക്ക്നെസ് വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു ലേഡി ടമി ടക് സർജറി ചെയ്തിട്ട് വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം പ്രസവിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ ആ മസിൽ വീക്കാവാൻ സാധ്യത ഉണ്ട്.
0: ഇത് ഒരു പ്രാവശ്യമേ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുണ്ടോ ഇത്തരം സർജറി ജീവിതത്തിൽ?
1: അങ്ങനെയല്ല, അങ്ങനെയല്ല.
0: അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രസവിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ടമി ടക് ചെയ്താൽ പോരെ?
1: അല്ല, ടമി ടക് ഇഫ് ഇറ്റ് ഈസ് നമുക്ക് ഒരു കേസ് കഴിഞ്ഞിട്ട്, ഞാൻ ഇതുവരെ അങ്ങനെ പേഷ്യൻറ്റ് കണ്ടിട്ടില്ല രണ്ടാമത്തെ ടമി ടക് വേണ്ടി. പക്ഷേ അങ്ങനെ സിറ്റുവേഷൻ ആവാൻ സാധ്യത ഉണ്ട്. ഐ മീൻ ഒരുപാട് ഒരു 10 വർഷം മുന്നേ നമുക്ക് സർജറി ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
0: നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിങ്ങിനായി വിളിക്കൂ 0484-715-0000. ബുക്കിങ്ങിനായി വിളിക്കൂ 0484-718-5000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ടമ്മി ടക് എന്ന വിഷയമാണ്. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ 9446-45-58-88. ഇതുകൂടാതെ 0484 എന്ന കോഡ് ചേർത്ത് 24-26-387 എന്ന നമ്പറിലോ 24-26-397 എന്ന നമ്പറിലോ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ ഈ ടമ്മി ടക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ശേഷം എന്തെല്ലാം റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരാൻ അങ്ങനൊരു സാധ്യത നമുക്ക് പറയാൻ പറ്റുമോ?
1: ഈ സർജറി നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഈ സർജറി കഴിഞ്ഞിട്ട് അസുഖമൊന്നും വരാൻ പോകുന്നില്ല. ഇൻഫാക്ട് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവും.
0: പേഷ്യൻസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ നമ്മൾ വെക്കാറുണ്ടോ? ഒരു പരിമിതി അവർക്ക് എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓടാൻ ചാടാൻ?
1: ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദി സർജറി നമുക്ക് ഈ മസിലിൻ്റെ ഒരു റിപ്പയർ കഴിഞ്ഞിട്ട് ഒരു 3 മാസം അവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം.
0: അതിനുശേഷം ഭാവിയിൽ അവർക്ക് ഒരു സാധാരണ വ്യക്തിയെ പോലെ എല്ലാം ചെയ്യാൻ കഴിയും.
1: ആഫ്റ്റർ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോർമലായിട്ട് ജീവിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല.
0: ഇവര് യോഗ, മറ്റ് എക്സസൈസ്, വെയിറ്റ് ലിഫ്റ്റിംഗ്
1: എല്ലാം ചെയ്യാം. 3 മാസം കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യാം.
0: 3 മാസം വരെ മാത്രമേ നമ്മൾ എന്തെങ്കിലും,
1: 3 മാസം വരെ നമുക്ക് ഫുൾ റെസ്റ്റ് ഇല്ല. നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് നോർമലായിട്ട് നടക്കാനുള്ള ആക്ടിവിറ്റി, ലോവർ ബോഡി എക്സസൈസ് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം.
0: നമ്മൾ സാധാരണ ഏത് സർജറിയെ കുറിച്ച് പറയുമ്പോഴും ചില റിസ്ക് ഫാക്ടേഴ്സ് പറയാറുണ്ട്, ഒരു പക്ഷേ അങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് വരാം എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ബ്ലീഡിങ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഇതിൽ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ?
1: സോ എനി സർജറി നമുക്കൊരു കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, നമുക്ക് ബ്ലഡ് കളക്ട് ആവാൻ സാധ്യത
0: ഉണ്ട്,
1: ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രെയിൻഡ്, ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു പ്ലാസ്റ്റിക് സർജൻ ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ പ്രൊസീജിയറിൻ്റെ റിലേറ്റഡ് ഒരു സ്പെസിഫിക് കോംപ്ലിക്കേഷൻസ് ചോദിക്കുകയാണെങ്കിൽ

0: നമുക്ക് ഒരു എക്സ്ട്രീംലി ഒബീസ് പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻസിൽ കുറച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസിൽ നമുക്ക് ഒരു ലങ് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കാലിൻ്റെ ഈ ബ്ലഡ് വെസൽസ് അല്ലേ, നമുക്ക് നമ്മുടെ ഭാഷയിൽ ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പറയും. ബ്ലഡിൻ്റെ ഇവിടെ ആ വെയിൻസിൻ്റെ ഇവിടെ ക്ലോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ആണെങ്കിൽ, റെഗുലർലി സർജറി ചെയ്യുന്ന സെൻറ്റർ ആണെങ്കിൽ, ഈ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ കൂടെ ചെയ്താലും അങ്ങനത്തെയുള്ള കോംപ്ലിക്കേഷൻസ് വരത്തില്ല.
1: അതോടൊപ്പം തന്നെ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ്, സെറോമ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ
0: ദാറ്റ്സ് വൺ ഓഫ് ദ വെരി കോമൺ കോംപ്ലിക്കേഷൻ. അതിൻ്റെ വേണ്ടി നമുക്ക് പേഷ്യൻസിൽ ഡ്രെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക്
1: ശരിക്കും എന്താണ് സംഭവിക്കുന്നത്,
0: നമുക്ക് എത്രയും നമുക്ക് എക്സ്റ്റെൻസീവ് ഏരിയ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് വയറിൻ്റെ ഓൾമോസ്റ്റ് ഒരു 70-80% ഏരിയാസ് നമുക്ക് അത് ഡിസെക്ട് ചെയ്യുക. ഡിസെക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുക ആ പ്ലെയിൻസ്. ആ പ്ലെയിനിൽ നമുക്ക് ഈ സീറോമ പറഞ്ഞാൽ ഒരു ഫാറ്റ് ഫ്ലൂയിഡാണത്. ആ ഫാറ്റിൻ്റെ ഭാഗം സ്റ്റിക്കി ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. സോ അത് വരെ ആ സീറോമ ഉണ്ടാവും. സോ ആ പേഷ്യൻസിൽ നമുക്ക് എപ്പോഴും ഡ്രെയിൻ വെക്കാറുണ്ട്. ഒരു 5-7 days നമുക്ക് ഒരു ഡ്രെയിൻ വെക്കാറുണ്ട്. ചില പേഷ്യൻസ് ഒരു നോർമൽ വെയ്റ്റ് പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ഡ്രെയിൻസ് വെക്കാറില്ല. പിന്നെ നമുക്ക് പുതിയ പുതിയ അതിൻ്റെ ടെക്നിക്സ് ഉണ്ട് ഈ സീറോമ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി.
1: ഇത്തരം നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളേജ് വേണ്ടി വരും. ഹലോ മനോജ് സനബ് ആണ് ഇന്നത്തെ ഗസ്റ്റ്. സംശയം ചോദിച്ചോളൂ.
0: എനിക്ക്
2: എനിക്ക് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു, 2 വർഷമായി എനിക്ക് കീ ഹോൾ ആയിരുന്നു. ഇപ്പോ വയറ് എനിക്കുണ്ട്, അത് ഇങ്ങനെ പൊക്കലും പൊക്കുന്ന മേലെയും പൊക്കുന്ന താഴെയും ഉണ്ട് വയറിന്റെ വലിപ്പം. 72 weight ഉണ്ട് എനിക്ക്.
1: 72 kilo.
2: അപ്പൊ ഇതിന് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ
0: പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഇത് ബേസിക്കലി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയില്ല, പക്ഷേ ഈ വയറിൻ്റെ ഷേപ്പ് പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന ഭാഗം അത് നമുക്ക് ഡെഫിനറ്റ്ലി അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സർജറി കഴിഞ്ഞിട്ട് ഒരു 3 months കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് എക്സസൈസ് ഡയറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ അങ്ങനെ നോക്കാൻ പറ്റും.
1: നമുക്ക് അങ്ങനെ അത് നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു മറുപടി പറയണ്ടായി. ഓരോ ഹോസ്പിറ്റലിലും ഓരോ എക്സ്പെൻസ് ആണല്ലോ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ പരിപാടിയിലൂടെ ചെലവിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും അഫോർഡബിൾ ആയിരിക്കും, നിങ്ങൾ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കൂ കേട്ടോ. വിളിച്ചതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഈ സർജറി കഴിഞ്ഞ സ്ഥലത്ത് ചിലപ്പോ ഒരു കോൾ കൂടി വരുന്നുണ്ട്. ഹലോ, അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. കേൾക്കാമോ? ഹലോ
3: ഹലോ,
1: ആ സംശയം ചോദിച്ചോളൂ. ഡോക്ടർ മനോജ് സനബ് മറുപടി പറയും. ഇല്ല, കോൾ കട്ടായി പോയി. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ
3: ഹലോ ഡോക്ടർ.
1: ആ കേൾക്കുന്നുണ്ട്.
3: കട്ടായി പോയായിരുന്നു ഡോക്ടർ. ഇതിപ്പോ ഈ ടമ്മി ടെക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ടാണോ ചെയ്യുന്നത്? ഓപ്പൺ സർജറി ആയിട്ടാണോ അതോ?
0: ടമ്മി ടെക് ഓപ്പൺ സർജറി ആണ്.
3: അപ്പോ അതിനപ്പോ അത്ര റെസ്റ്റ് വേണ്ടേ?
0: ഒരു ബേസിക്കലി നമുക്ക് ഒരു 2 weeks റെസ്റ്റ് വേണം. പിന്നെ അത് 2 weeks റെസ്റ്റിൽ തന്നെ നമുക്ക് നോർമലി വീടിൻ്റെ അകത്ത് ഉള്ളിൽ നടന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ 2 weeks കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് ജോലി ആണെങ്കിൽ നമുക്ക് അതെല്ലാം നോർമൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു 3 months കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസ്, ഹെവി വെയിറ്റ് ഉള്ള എക്സസൈസ് ആണെങ്കിൽ അത് ആ കാര്യങ്ങൾ ഒരു 3 months കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
3: എനിക്ക് ഹെർണിയയുടെ സർജറി കഴിഞ്ഞതാണേ, അത് ലാപ്പാണ് ചെയ്തത്. പക്ഷെ ഹെർണിയയുടെ സർജറി ചെയ്ത് അത് ഇച്ചിരി സൈസ് കൂടുതലായിരുന്നു. അതിപ്പം ഒരു 5 cm above ഉള്ള മെഷ് വെച്ചിട്ടുണ്ട്. അകത്ത് അതിന്റെ ക്ലിപ്പും ഉണ്ട്.

0: എണ്ണം അൾട്രേഷൻ ഉണ്ടായിരുന്നു, യുട്രൈൻ അബ്ദമനപാട് അൾട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ക്ലിപ്പ് വിട്ടിരിക്കും. അപ്പം ആ സമയം അങ്ങനെ ഉള്ളപ്പം ടമീറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക്?
1: നമുക്ക് ഹെർണിയയുടെ കൂടെ നമുക്ക് ടമീറ്റക് സർജറി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഹെർണിയ, ഒരു കോംപ്ലിക്കേറ്റഡ് ഹെർണിയ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ടമീറ്റക് സർജറി നമുക്ക് ചെയ്യാം.
0: ഹെർണിയ അത് അത് ക്ലിയർ ചെയ്തു, ഹെർണിയ ഇപ്പം
1: കഴിഞ്ഞു. ഓക്കെ.
0: ഹെർണിയ ഹെർണിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുന്നത്, ഹെർണിയോഗ്രാഫി പോലെ. അതായത് അതിപ്പോ മെഷ് വെച്ചിട്ട് എനിക്ക് സൂച്ചർ ചെയ്തിരിക്കുവാണ് അവര്.
1: ഓക്കെ.
0: ഇത്രയും വലിയ മെഷ് വെച്ചിട്ട് സൂപ്പർ സൂച്ചർ ചെയ്തത്, പക്ഷെ അതിപ്പോ ഓപ്പൺ ആയിട്ടല്ല അവര് ചെയ്തത്, ലാപ്പ് ആയിരുന്നു.
1: ഓക്കെ ഓക്കെ.
0: അപ്പം ആ സമയത്ത് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന റിസ്ക് അല്ലേ? അപ്പോ
2: ഇനി ടമീറ്റക് ചെയ്യാൻ കഴിയുമോ അവർക്ക് എന്നാണ് ചോദ്യം.
1: അല്ല അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അത് ടമീറ്റക് ചെയ്യാൻ പോവാണെങ്കിൽ അതിന്റെ ഒന്നും റിസ്ക് ഒന്നും ഉണ്ടാവില്ല.
0: ഇല്ല, അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മെഷ് അതിന് ഡിസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല.
1: ആ, നിങ്ങൾ ചോദിക്കണം മറ്റേ ഈ മെഷ് ഉള്ള അവിടെ അവിടെ ഉള്ള കാരണം അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ടോ, അങ്ങനെ അല്ലേ ചോദ്യം?
0: അല്ല, ടമീറ്റക് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യണമല്ലോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതില് നമുക്ക് ആ ഫാറ്റ് റിമൂവ് ചെയ്യണമല്ലോ. ഫാറ്റ് റിമൂവ് ചെയ്താലേ ടമീറ്റക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഫാറ്റ് റിമൂവിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇതിപ്പം അബ്ഡോമൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി ഈ മെഷും വെച്ച് ഫ്യൂച്ചർ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമോ എന്തോ ഞാൻ ചോദിച്ചത്.
1: അല്ല, ഈ മെഷ് വയറിന്റെ അകത്താണോ വയറിന്റെ പുറത്താണോ അത് അറിയാവോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക്? അത് വയറിന്റെ നമുക്ക് എന്തായാലും അത് വയറിന്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ നമുക്ക് ആ മെഷിന്റെ നമ്മുടെ ഫീൽഡിൽ വരത്തില്ല. പിന്നെ വയറിന്റെ പുറത്താണെങ്കിൽ നമുക്ക് അത് സൂക്ഷിച്ചിട്ട് ചെയ്താൽ ടമീറ്റക് സർജറി ചെയ്യാൻ പറ്റും. അത്
0: കുഴപ്പമില്ല. മിനിമം 3 മന്ത്സ് എങ്കിലും നമുക്ക് റെസ്റ്റ് വേണം അല്ലേ?
1: യെസ്, ഡെഫിനറ്റ്ലി. പക്ഷെ അത് ഇപ്പൊ നിങ്ങളുടെ ഓൾറെഡി ഹെർണിയ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മസിലിന്റെ ടോൺ നല്ലതാണെങ്കിൽ പിന്നെ 3 മന്ത്സിന്റെ റെസ്റ്റ് ആവശ്യമില്ല. ഒരു 6 to 8 weeks കഴിഞ്ഞിട്ട് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് പോവാം.
0: എനിക്കിപ്പോ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു അപ്രോക്സിമേറ്റ്ലി 7 മന്ത്സ് 8 മന്ത്സ് അത്ര ആകുന്നുള്ളൂ.
1: ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് അത് ഈ ഒരു 8 മന്ത്സ് ആണെങ്കിൽ നമുക്ക് ഒരു ടമീറ്റക് സർജറി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
2: ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക്. കാരണം കോസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഹോസ്പിറ്റലിനും ഓരോ എക്സ്പെൻസ് അല്ലേ. മാത്രമല്ല ഏത് തരം സർജറിയാണ് നമുക്ക് പേഷ്യന്റിനെ കാണാതെ നമുക്ക് ഇവിടെ ഇരുന്ന് ഡോക്ടർക്ക് കോസ്റ്റ് എങ്ങനെ പറയാൻ കഴിയും?
0: ഫിനാൻസ്
2: പല ഹോസ്പിറ്റലുകളും ഉണ്ട്. ഈ ഡോക്ടർ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ നമ്മളിപ്പോ ഒരു പരസ്യം കൊടുക്കും, ആ പരസ്യത്തിലെ നമ്പർ നോക്കിക്കോളൂ വേണമെങ്കിൽ. അപ്പോൾ ഹോസ്പിറ്റലിന്റെ നമ്പർ അങ്ങനെ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്പർ കിട്ടാമല്ലോ. ഓക്കെ, വിളിച്ചിരുന്ന നീ ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484715000. ബുക്കിംഗിനായി വിളിക്കൂ 0484715000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FML-ലേക്ക് സ്വാഗതം. നമുക്ക് ഈ ടമീറ്റക് സർജറി കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് എത്ര കാലം മരുന്നുകൾ കഴിക്കേണ്ടി വരും? ഏതൊരു സർജറി പോലെ തന്നെയാണോ അതോ ദീർഘനാൾ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരുമോ?
1: അല്ല, മെഡിസിൻസ് നമുക്ക് 1 week നമുക്ക് ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും,
2: സാധാരണ സർജറി പോലെ.
1: പക്ഷേ നമുക്ക് ഈ പേഷ്യൻസ്ക്ക് വിറ്റമിൻ സി സപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ വിറ്റമിൻ D3 കുറവാണെങ്കിൽ നമുക്ക് വിറ്റമിൻ D3 കുറച്ച് കൂടുതൽ കൊടുക്കും. പിന്നെ വിറ്റമിൻ B12 കുറവാണെങ്കിൽ അത് ഒരു സപ്ലിമെൻറ്റേഷൻ, അത് മുറിവ് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയാണ്. പക്ഷേ മെഡിസിൻ ഇല്ലാതെ നമുക്ക് കുറച്ച് ഒരു കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് പേഷ്യൻ്റ് റെഗുലർലി ഫോളോ അപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഗാർമെൻറ്റ്സ് പേഷ്യൻസിൽ എൻകറേജ് ചെയ്യാറുണ്ട്. ഈ സർജറി കഴിഞ്ഞിട്ട് ഒരു 3 മാസം ആൾക്കൊരു കോസെറ്റ് പോലെ, ഒരു ടൈറ്റ് ബനിയാൻ പോലെ, ഒരു അങ്ങനെ ഒരു പ്രഷർ ഗാർമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ പറ്റുവാണെങ്കിൽ പേഷ്യൻസിൽ നമുക്ക് അൾട്രാസോണിക് മസാജസ്, വയറിൻ്റെ ഈ സർജറി കഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് മാനുവലി കൈ വെച്ചിട്ട് ഇല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറയും. പിന്നെ നമ്മുടെ ഈ പാടില്ലേ, സ്കാറില്ലേ, ആ സ്കാറ് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി, സോഫ്റ്റ് ആക്കാൻ വേണ്ടി ആ സ്കാറിൻ്റെ കുറച്ച് സ്കാറിൻ്റെ ജെല്ലുണ്ട്, ഷീറ്റുണ്ട്, ആ കാര്യങ്ങൾ നമുക്കത് ഒരു 3 മാസം ചെയ്യേണ്ടി വരും.
2: സാധാരണ ഇത്തരം സർജറികൾക്കൊക്കെ സ്കാറ് വരുമ്പോൾ ചിലപ്പോൾ അത് ഹീൽ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് പൊങ്ങിയ പോലെ സ്കിൻ കുറച്ച് ഒരു ഒരു ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ടല്ലോ, അതിനെന്താ പറയുക? അപ്പോൾ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയുണ്ടോ?
1: ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന ഹൈപ്പർട്രോഫിക് സ്കാർ ആണ്, അതാണ് ആ കണ്ടീഷന്റെ പേര്. പിന്നെ കീലോയിഡ് ആണ്.
2: സോ കീലോയിഡ് പോലെ അല്ലെങ്കിൽ റാച്ച് പോലെയൊക്കെ കുറച്ച് പൊങ്ങി നിൽക്കാറുണ്ടല്ലോ.
1: സോ കീലോയിഡ് ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ ആ സ്കാർ അങ്ങനെ തന്നെ വരും. സോ നമുക്ക് അതിനകത്ത് കീലോയിഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ കുറച്ച് സ്റ്റീറോയിഡ്

0: ഇഞ്ചെക്ഷൻസ് ഉണ്ട്, നമുക്ക് അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഹൈപ്പർട്രോഫിക് സ്കാറിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് ഈ ഗാർമെൻറ്റ് ഇടേണ്ടി വരും, സിലിക്കോണിൻ്റെ ജെൽ ഷീറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ പ്രോപ്പറായിട്ട് പേഷ്യൻ്റ് കെയർ എടുത്താൽ അത് ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
1: സാധാരണ ഇത്തരം സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുന്ന ഈ ഭക്ഷണത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് ആവശ്യമായി വരുമോ, അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ?
0: സോ സർജറി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പേഷ്യൻസ് ഡയറ്റ് ഡെഫിനറ്റ്ലി ഒരു മാസം നമുക്ക് ഈ അഡ്വൈസ് ചെയ്യുന്ന ഡയറ്റിൽ ഈ നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം. സോ ഈ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് നമുക്ക് റെഡ് മീറ്റ് കൂടുതൽ കഴിക്കേണ്ട, ഈ കുറച്ച് ഐറ്റംസ് കടല അങ്ങനത്തെ ഉള്ള ഒരു ഐറ്റംസ് നമുക്ക് കുറച്ച് ദിവസം അവോയ്ഡ് ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ഡയറ്റ് മോർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അങ്ങനെയാണ് ഈ ഡയറ്റ് നമുക്ക് മിക്കവാറും പേഷ്യൻസിൽ അഡ്വൈസ് ചെയ്യും. ആ അഡ്വൈസ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നല്ലൊരു 5 to 6 kilos വെയ്റ്റ് ലോസിൻ്റെ ഒരു വ്യത്യാസം വരും.
1: ഇത്തരം സർജറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ, സാധാരണ ഇപ്പോൾ ഹെർണിയയുടെയൊക്കെ സർജറി കഴിഞ്ഞാൽ സ്റ്റെപ്സ് കയറരുത്, വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യരുത്, ചുമ വരരുത് എന്നൊക്കെ പറയും, അത്തരം ചില പ്രിക്കോഷൻസ് നമ്മൾ ഈ കാര്യത്തിലും എടുക്കേണ്ടതുണ്ടോ?
0: എക്സാക്ട്ലി, നമുക്ക് ഈ സെയിം നമുക്ക് പ്രിക്കോഷൻസ് ഒരു 3 months ഈ സർജറി കഴിഞ്ഞിട്ട് എടുക്കേണ്ടി വരും.
1: വെയ്റ്റ് ലിഫ്റ്റിംഗ് പറ്റില്ല, അതുപോലെ ചുമ കൂടുതൽ വരാതെ ശ്രദ്ധിക്കണം, സ്റ്റെപ്സ് കയറുമ്പോഴും പ്രയാസം ഉണ്ടാകാം അല്ലേ. നമ്മളിത് ഐഡിയൽ ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും ഈ പേഷ്യൻറ്റിനെ ഈ സർജറിക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ശരിക്കും ഇത്തരം ഒരു ടമ്മി ടെക് സർജറിക്ക് വരുന്നൊരു വ്യക്തിയെ നമ്മൾ ആദ്യം ഇവരെ ഒരു ഐഡിയലാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ? ശരിക്കും
0: ഡെഫിനറ്റ്ലി പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. നമുക്ക് ഒരു പേഷ്യൻ്റ് കണ്ടിട്ട് ആ പേഷ്യൻ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ റിസ്ക് കൂടുതലുണ്ടാവും. സോ ചില പേഷ്യൻസ് പെട്ടെന്ന് വരും, പുറത്തുനിന്ന് വരും, ഞാൻ ഇവിടെ ഇല്ല പുറത്താണ്, എനിക്ക് ഉടനെ ഒരു ഡേറ്റ് വേണം, എനിക്ക് പോകാനുണ്ട്, അങ്ങനത്തെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ലിറ്റിൽ ഡിഫിക്കൾട്ട്, ഐ മീൻ ആ പേഷ്യൻസിനെ കുറിച്ച്. പക്ഷേ നാട്ടിലുള്ള പേഷ്യൻ്റാണ്, നമുക്ക് കുറച്ച് ദിവസം ഒരു 3 months മുന്നേ 1 month മുന്നേ ആൾക്ക് കുറച്ചുകൂടെ നടക്കാൻ പറയാം, കുറച്ച് ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറയാം. ചില ആൾക്കാർ സ്മോക്കേഴ്സ് ആണെങ്കിൽ, നമുക്ക് മെയിൽ പേഷ്യൻസ് ആണെങ്കിൽ, സ്മോക്കിംഗ് പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 4 to 6 weeks നമുക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ സർജറി ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ റിസ്ക് ഒരു 10 times ഇൻക്രീസ് ആവും സ്മോക്കിംഗ് ചെയ്യുന്ന പേഷ്യൻസിൽ. സോ അങ്ങനത്തെ ഉള്ള പ്രിപ്പറേഷൻ ഉണ്ട്. ചില പേഷ്യൻസിൻ്റെ വിറ്റമിൻ D3 വിറ്റമിൻ B12 ലെവൽസ് കുറവായിരിക്കും. സോ അതൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് സർജറി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-715-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-718-5000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം.
1: ഈ ടമ്മിടെക് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്ക് ഒരു അവരുടെ ഒരു ഫങ്ഷണൽ പാർട്ടിന് ഉപരിയായിട്ട് ഒരു എസ്തെറ്റിക് പാർട്ട് കൂടി ഉണ്ടല്ലോ, ഒരു കോസ്മെറ്റിക് സൗന്ദര്യം കൂടി വരണമെന്നുണ്ടാവുമല്ലോ. അത്തരം അവരാഗ്രഹിച്ച സൗന്ദര്യം കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെയായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരുടെ പ്രതീക്ഷകൾ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ വരാറുണ്ടോ ഇത്തരം സർജറികളിൽ?
0: യെസ്. സോ നമുക്ക് ഈ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ നമുക്ക് സർജറിയുടെ മുന്നേ ഡിസ്കസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾ 90 kilos ആണെങ്കിൽ, ഇയാൾ നമുക്ക് ഒരു മോഡലിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ആക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.
1: അതെ, മലയാളത്തിൽ പറയാറുണ്ട് ശരിക്കും വയറ് ആലില പോലെയാകണം സ്ത്രീകളുടെ വയറ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ഷേപ്പ് ആഗ്രഹിച്ചിട്ട് ഒരു സർജറിക്ക് ഒരു വ്യക്തി വരികയാണെങ്കിൽ എന്തായിരിക്കും? കാരണം സർജറി കഴിഞ്ഞ് അങ്ങനെ ഒരു ആലില വയറ് കിട്ടിയില്ലെങ്കിൽ അവരത് ഡിപ്രസ്ഡ് ആവില്ലേ?
0: അല്ല, സോ അങ്ങനത്തെ ഉള്ള പേഷ്യൻസ്ക്ക് നമുക്ക് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനത്തെ ഉള്ള പേഷ്യൻസ്ക്ക് അങ്ങനെ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഇയാളുടെ ഷേപ്പ് കുറച്ച് ബെറ്റർ ആക്കിയിട്ട് പിന്നെ ഒരു 6 months കഴിഞ്ഞിട്ട് ഇയാൾക്ക് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, എക്സസൈസ് ചെയ്തിട്ട് നീ പിന്നെ കുറച്ചുകൂടെ ഭംഗിയാക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റേജ് വൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒറ്റയടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനകത്ത് നമുക്ക് ഡോക്ടറിൻ്റെ ഇൻപുട്ട് മാത്രമല്ല, പേഷ്യൻറ്റിൻ്റെ സൈഡിന് പേഷ്യൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാരെ വെച്ചാലും നമുക്ക് ഇത് എന്താണ് സർജറി ചെയ്തിട്ടെല്ലാം കഴിയുന്നില്ല, നീ എനിക്ക് ഞാൻ ഡയറ്റ് എക്സസൈസ് ചെയ്യാൻ എന്താവശ്യം, അങ്ങനെയല്ല. ഇത് നമുക്ക് ഒരു പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യുന്നത് അവർക്ക്. സോ അത് പേഷ്യൻ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവർ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ റേറ്റ് കുറവായിരിക്കും.
1: ഇത് പിന്നെ ഒരു എമർജൻസി സർജറി അങ്ങനെയൊന്നും അല്ലല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പ്ലാൻ ചെയ്യാൻ സമയം കിട്ടും.

0: പേഷ്യൻറ്റിന് വേണമെങ്കിൽ അവരുടെ സമയമെടുത്ത് പ്ലാൻ ചെയ്ത് ഈ സർജറി ചെയ്യാവുന്നതാണ് അല്ലേ?
1: യെസ്.
0: നമുക്ക് കാരണം ഇത്ര ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യണം അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ സത്യം
1: പറഞ്ഞാൽ. ടമിടെക് സർജറി എമർജൻസി സർജറി അല്ല, അത് നമുക്ക് ഇലക്ടീവ് സർജറി ആണ്. എപ്പോൾ വേണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്.
0: ശരിക്കും ഇത്തരം സർജറികൾക്ക് പോകാനുള്ള ഒരു ഐഡിയൽ ഏജ് കൂടി നമുക്ക് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒബേസ് ആണ്, അതല്ലെങ്കിൽ ഇങ്ങനെ വയറിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ ശരിക്കും ഇത്തരം സർജറി ചെയ്യുകയാണെങ്കിൽ നേരത്തെ ചെയ്യുകയല്ലേ നല്ലത്, അതോ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിരിക്കുന്നതാണോ, ഏതായിരിക്കും ഉചിതം?
1: അല്ല, ടമിടെക് സർജറിക്ക് അങ്ങനെ ഐഡിയൽ ഏജ് അങ്ങനെ ഒന്നുമില്ല. സോ ഞാൻ ഒരു സിനാരിയോ പറയാം. ഒരു ഒരു 35-year-old ലേഡി ആണെങ്കിൽ, ഈ ലേഡിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഈ ലേഡിയുടെ ഒബീസ് ആണ്. ആൻഡ് ഒരു 65-year-old ലേഡി വളരെ തിൻ, ലീൻ, ഫിറ്റ്, ആക്റ്റീവ്, യോഗ, എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ, സോ വ്യത്യാസമില്ലേ? സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ 65-year-old റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ റിസ്ക് വളരെ കുറവായിരിക്കും. സോ ഏജ് ഇസ് നോട്ട് ദി ഫാക്ടർ. ഐ മീൻ എന്തെങ്കിലും ഒരു പ്രായം, സോ ഒരു പേഷ്യൻ്റ് ഞാൻ ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടർ, ഒരു 75-year-old മെയിൽ ഡോക്ടർ, പുള്ളി ഒരു ഹെൽത്തി ഒരു ആളായിരുന്നു. സോ പുള്ളിയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വയറ് കുറയ്ക്കാൻ വേണ്ടി. And everything went fine for him. So age is not the criteria for tummy-tuck surgery.
0: മാത്രമല്ല, ഇത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ഫാമിലി പ്ലാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ, ഇത് നീട്ടി വയ്ക്കാതെ? കാരണം പ്രായമാകുമ്പോൾ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത കൂടുതലല്ലേ?
1: അല്ല, അങ്ങനെ ഒന്നുമില്ല. ഫാമിലി പ്ലാനിങ് കഴിഞ്ഞിട്ട്, ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്. സോ പെട്ടെന്ന് ചെയ്യണോ അത് പിന്നെ ചെയ്യണോ, അത് പേഷ്യൻസിൻ്റെ ഡിസയറാണ്. അത് നമുക്ക് അതിനകത്ത് അങ്ങനെ ടൈം ഫ്രെയിം പറയാൻ പറ്റത്തില്ല.
0: പക്ഷേ നമ്മൾ കാണാൻ ഭംഗി കൂടി ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നേരത്തെ.
1: ഐ മീൻ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആ മറ്റേ ഒരു പോസ്റ്റ് പ്രഗ്നൻസി നമുക്ക് അത് ഒരു ഫീലാവും, ഞാൻ എനിക്ക് പ്രായമായി. സോ അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഡെഫിനറ്റ്ലി ആ സർജറി ചെയ്താലേ നമുക്ക് വീണ്ടും നമ്മുടെ ആ പ്രീ പ്രഗ്നൻസി യൂത്ത് നമുക്ക് അത്
0: ഫീൽ പറ്റും. അതോടൊപ്പം നമുക്ക് ഫങ്ഷണലി നമുക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനും വലിയ മാറ്റം ഉണ്ടാകും
1: അല്ലേ?
0: നമ്മുടെ ജീവിത ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ മാറുന്ന ഒരു സർജറിയാണ്. വെറും ഒരു സൗന്ദര്യ വർധനവിനുള്ള ശസ്ത്രക്രിയ മാത്രമല്ല ടമിടെക് എന്ന് ഡോക്ടർ ഇതുവരെ പറഞ്ഞതെന്ന് മനസ്സിലായത്. എന്തായാലും ഈ പരിപാടിയിൽ വന്ന് ടമിടെക് എന്ന ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് ഇത്രയും വിശദമായി നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ പൂർണ്ണമായും മലയാളിയല്ലാത്തൊരു വ്യക്തിയാണ്, എന്നിട്ട് പോലും നമ്മുടെ ശ്രോതാക്കളോട് വളരെ നന്നായി ആശയവിനിമയം നടത്തിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. ഒമാൻ തീരത്ത് ആക്രമണം നേരിട്ട സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിൽ നിന്ന് കാണാതായ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരിച്ചു. കപ്പലിലെ 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. കപ്പലിന് നേർക്ക് US മിസൈൽ ആക്രമണം ഉണ്ടായതായാണ് സംശയിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് സൈനിക ഏറ്റുമുട്ടൽ തുടർന്ന് ഇറാനും അമേരിക്കയും ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 22 മുതൽ 30% വരെ എഥനോൾ ചേർത്ത പെട്രോളിനാണ് തീരുവയിൽ ഇളവ്. കോഴിക്കോട്ടെ നിപ സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്.

വയനാട്ടിൽ ഇതുവരെ 8 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സെക്രട്ടേറിയറ്റിൽ ഉന്നതതലയോഗം ചേർന്നു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. സെൻസസിന്റെ 1 ഘട്ടം ജൂലൈ 1 മുതൽ 30 വരെയാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

നാല് മണിപ്പൂക്കളിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. ഇനി ഒരു മണിക്കൂർ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നല്ല നല്ല പാട്ടുകൾക്ക് വേണ്ടി സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9446455888. ഇന്ന് നമ്മുടെ ലോകകപ്പ് തുടങ്ങുന്ന ദിവസമാണ്. ഇനി വെറും മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിലേക്ക് ഇതാ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് കാലത്തും ഫുട്ബോളിനെ സ്നേഹിച്ച ഒരു പാരമ്പര്യമാണ് കേരളത്തിൽ ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഒരു ഗാനത്തോടെ ആവട്ടെ ഇന്നത്തെ നാല് മണിപ്പൂക്കളുടെ തുടക്കം. ഇതാ ഗാനം കേട്ട് നമുക്ക് തിരിച്ചു വരാം.

ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇന്നൊരു സുദിനമാണ്. എല്ലാവരും കുറെ കാലമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വല്ലാത്തൊരു അസുലഭ നിമിഷമാണ് വന്നടക്കാൻ പോകുന്നത്. അപ്പം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പാട്ടും ഇഷ്ടപ്പെട്ട് കാണും. നമുക്കിതാ ഒട്ടും സമയം കളയുന്നില്ല. അപ്പം ഫുട്ബോൾ പ്രേമികൾക്ക് ഇനി ആഘോഷകാലമാണ്. അവരുടെ ആഘോഷത്തിൽ നമുക്കും പങ്കുചേരാം, പങ്കുചേർന്നുകൊണ്ട് നമുക്കിതാ അടുത്ത ആദ്യത്തെ സന്ദേശം ഞാൻ വായിക്കട്ടോ. ഹലോ, നറുമണം വിതറുന്ന നാലുമണിപ്പൂവേ, ശുഭസായാനം. ആഹാ, കേൾക്കാൻ എന്തൊരു, നമ്മൾ പറയുന്നത് പോയറ്റിക് വേർഡ്സ് ആയിരുന്നു. ഞാൻ ശശികുമാർ എറണാകുളത്ത് നിന്നാണ്. എന്റെ മകൾ സുജയുടെ 23-ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോ സുജയ്ക്കും മനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര്. അപ്പം സുജയ്ക്കും മനോജിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നാലുമണിപ്പൂക്കളുടെ വക സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. സുജയ്ക്കും മനോജിനും ആശംസകൾ നേർന്നുകൊണ്ട് ഹൃദയം എന്ന ചിത്രത്തിലെ പൊട്ടുതൊട്ട പൗർണമി, തൊട്ടുതൊട്ടു നിൽക്കവേ എന്ന മനോഹര ഗാനം വെച്ചു തരുമോ, അവർക്ക് ആശംസകൾ പറയുകയും വേണം. തീർച്ചയായിട്ടും ഇതാ പറഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് അച്ഛന്റെ വക പ്രത്യേകം വിഷസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒപ്പം ഞങ്ങളുടെ വകയും. ഇതാ പാട്ട് കേട്ടോളൂ.

നാലുമണിപ്പൂക്കളിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 4 മണി കഴിഞ്ഞ 12 മിനിറ്റും 8 സെക്കൻഡും ആയിട്ടുള്ളൂ. സന്ദേശങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. 9444545588 നമ്പർ മറക്കാതിരിക്കാനായിട്ടോ ഇടയ്ക്ക് പറഞ്ഞത്. ഹായ് നാലുമണിപ്പൂവെ, വെറുതെ കേട്ടു.

കൊണ്ടിരിക്കാൻ ആരാധിക എന്ന പാട്ട് വെച്ചിരുന്നു, അത് കൊള്ളാലോ. വെറുതെ സത്യം കേട്ടോ, അങ്ങനെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും വെറുതെ ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ ലേസി ആയിട്ടിരുന്ന ഒരു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാൻ അല്ലേ. അപ്പോ ചേച്ചി ചായ കുടിച്ചോളൂ. ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജയം വല്ലാർപാടം, അഡ്വക്കേറ്റ് വിജയം വല്ലാർപാടം. അപ്പൊ ദാ വരുന്നു പാട്ട്, കേട്ടോളൂ.

അപ്പൊ ആ പാട്ട് ഇഷ്ടപ്പെട്ടുവല്ലോ അല്ലേ? വിജയം എന്ന് പറഞ്ഞ ചേച്ചി വെറുതെ ഇരുന്ന് കേൾക്കാൻ വേണ്ടി ചോദിച്ച പാട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പുറത്തിറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, ഒത്തിരി വെയിലൊക്കെ ആയിരുന്നു. വീണ്ടും മഴ തുടങ്ങിയാവും. അപ്പൊ എന്തായാലും മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയായിരുന്നു ആ പാട്ട്. അടുത്ത സന്ദേശം എനിക്ക് വേണ്ടി പട്ടാളം സിനിമയിലെ ആലിലക്കാവിലെ എന്ന പാട്ട് വേണം. ആ കണ്ട ചേട്ടൻ പറഞ്ഞാ ശരി, എനിക്ക് വേണ്ടി സ്വന്തം ആസ്വദിക്കണ്ടേ? നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ നമുക്കും ആസ്വദിക്കണ്ടേ? ഇങ്ങനെ എപ്പോഴും ഡെഡിക്കേഷൻ മാത്രം മതിയോ അല്ലേ? ധാരാ ആവശ്യപ്പെട്ടിരിക്കുന്ന അറിയോ? പ്രൊഫസർ റോയ് എം തോമസ് കൊച്ചി സർവകലാശാല. അപ്പൊ സാറിന് വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട് പട്ടാളം എന്ന ചിത്രത്തിലേക്ക്.

അടുത്ത സന്ദേശം വായിക്കുന്നു. നാലുമണിക്ക് വിടരുന്ന സുന്ദരി നാലുമണിപ്പൂവേ, ആഹ വിളി എനിക്കിഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട ഏട്ടനു വേണ്ടി തിരുമണമേനും നിക്കാഹ് എന്ന തമിഴ് സിനിമയിലെ കണ്ണുക്കുൾ പൊത്തിവെപ്പെയിൻ എന്ന സോങ് വെച്ചു തരുമോ പ്ലീസ് നാലുമണിപ്പൂവേ. അയച്ചിരിക്കുന്നത് സ്വപ്നയാണ്, പക്ഷെ സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടുന്നാണ് സ്വപ്ന ഈ മെസ്സേജ് അയച്ചത് എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പൊ എല്ലാരോടും പറയാനുള്ളത്, നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ പേര് സ്ഥലമൊക്കെ വെച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഏട്ടൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏട്ടന്റെ പേരും കൂടി വെച്ചാൽ നമുക്ക് പേരും കൂടി പറയായിരുന്നു. അപ്പൊ ഇനി മെസ്സേജ് അയക്കുമ്പോൾ സ്വന്തം പേര്, സ്വന്തം സ്ഥലം, ആർക്കാണോ ഡെഡിക്കേഷൻ അവരുടെ പേര് സ്ഥലമൊക്കെ വെച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും, കേൾക്കുന്നവർക്കും സന്തോഷമാവും. അപ്പോൾ ദാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.

സമയം 4 മണി കഴിഞ്ഞ് 29:39 സമയം എന്താ കഴിഞ്ഞോണ്ടിരിക്കുക, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ. ആയി 4 മണിപ്പൂവേ എന്റെ ചെല്ലാനത്തുള്ള അമ്മമ്മയ്ക്ക്, വിമല എന്നാണ് കേട്ടോ അമ്മമ്മയുടെ പേര്, വിമല അമ്മമ്മയ്ക്കും ഒരു നല്ല പാട്ട് വെച്ചു തരുമോ. അമ്മമ്മ എല്ലാ ദിവസവും റേഡിയോ കേൾക്കാറുണ്ട്, ടി വി ഒന്നും കാണാറില്ലയാണ്. ആ എപ്പോഴും റേഡിയോ ആണ് കേൾക്കാറ്. കാഞ്ഞിരമുറ്റത്ത് നിന്ന്, കാഞ്ഞിരമറ്റെന്നായിരിക്കും ഉദ്ദേശിച്ചുണ്ടാവുക അല്ലെ, കാഞ്ഞിരമറ്റത്ത് നിന്നും കുക്കുവും തക്കുവാണ്. അപ്പം അമ്മമ്മയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ അമ്മമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാട്ട് ദാ വരുന്നു, കേട്ടോളൂ.

പ്രിയ നാലുമണി പൂവേ, നമസ്കാരം. എന്റെ മകൻ ആരിഷ് എം എ, അവന് ആവേശം എന്ന ചിത്രത്തിൽ ഒരു അടിപൊളി ഗാനം വെച്ചു തരണം. തീർച്ചയായിട്ടും ഇതാ വരണ്ട് കേട്ടോ, ഗാനം കേട്ടോളൂ. അവൻ പാട്ട് കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആഹാ, ഇതാ പറഞ്ഞോളൂ, ഇതാ വരുന്നു പാട്ട്. പ്രതീക്ഷയോടെ അവന്റെ അച്ഛൻ എം കെ അനിക്കുട്ടനും മകൻ ആരിഷും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സൗത്ത് വാഴക്കുളത്താണ് കേട്ടോ. അപ്പം രണ്ടച്ഛനും മോനും വേണ്ടിയിട്ട് ആവേശം എന്ന ചിത്രത്തിലെ പാട്ട് വരുന്നു, കേട്ടോളൂ.

ഹായ്, നാലുമണിപ്പൂവേ, ഞാൻ പൂച്ചക്കൽ നിന്നും ലക്ഷ്മി. എനിക്ക് സുലേഖ മനസ്സിലെ എത്ര നാള് കാത്തിരുന്നു എന്ന സോങ് കേൾപ്പിച്ചു തരാമോ? പ്ലീസ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത്ര പ്ലീസ് ഒന്നും വേണ്ട, ഒരു പ്ലീസ് ഇട്ട അത് പ്ലീസ് തന്നെ ആവശ്യമില്ല. ഒരു പാട്ട് തരുമോ എന്ന് ചോദിച്ചാൽ മതി, നമ്മൾ അപ്പ പാട്ട് തരും. അപ്പൊ ഇതാ പഠിച്ചോളൂ പാട്ട്, സുലേഖ മനസ്സിലെ ഗാനം.

കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ ആവശ്യപ്പെട്ടിരിക്കണ ആരാന്നറിയോ? ഓരോ മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിക്കേ. അർത്ഥന ജീവൻ, അമ്മയുടെ കൂട്ടുകാരിക്ക് വേണ്ടി പാട്ട് വേണം. ജുമൈലെ താൻറ്റിക്ക് വേണ്ടിയാണ് പാട്ട്. ചന്ദനമണി സന്ധ്യകളുടെ എന്നുള്ള പാട്ട് വേണം. പ്രജ എന്ന ചിത്രത്തിലെ വെച്ചു തരണേ എന്റെ മെസ്സേജ് വായിക്കണേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. നാലുമണിപ്പൂവിന് സുഖാണോ? സുഖാണല്ലോ. ഗുഡ് ഈവനിങ്. ആ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നോട് ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി ചായ കുടിച്ചൊന്നും ഇല്ലയെന്നേ, ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ചായ കുടിക്കാൻ. എന്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ, മറന്നുപോയി. മറന്നുപോയിട്ടില്ല, ഇതേ വായിച്ചിരിക്കണു. അർത്ഥന ജീവന്റെ പാട്ട്, ആവശ്യപ്പെട്ട പാട്ട് ഇതാ വരുന്നു. ജുമൈലെ താൻറ്റിക്ക് വേണ്ടിയിട്ടാ, കേട്ടോളൂ കേട്ടോ.

അടുത്തത് സുരേഷ് കണ്ണമ്പ്ര പാലക്കാട് ഒരു ഗാനം വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിലെ മനസ്സുക്കുള്ളിൽ തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാ വരുന്നു ഗാനം, കേട്ടോളൂ. നമ്മുടെ സമയം ഇതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 മണി കഴിഞ്ഞ 49 മിനിറ്റും 15 സെക്കൻഡും. ഇതാ ഗാനം.

0: നമ്മളിതാ ഇന്ന് രാത്രിയോടുകൂടി കാൽപന്ത് കളിയുടെ ലോകത്തേക്ക് പറന്നുയരാൻ റെഡിയായിട്ടിരിക്കുകയാണ് അല്ലെ എല്ലാവരും. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ ആവേശത്തിരയിലേക്ക് കയറാൻ. ഇനി കുറച്ചു കാലം ഫുട്ബോൾ കാലം, വാതുവയ്പുകളുടെയും ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള മത്സര ടീമായിട്ടായിരിക്കും നമ്മൾ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരെ മത്സരങ്ങൾ നടക്കും അല്ലെ, ഇന്നാള് ജയിക്കും ഇന്നാള് തോൽക്കും എന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അങ്ങോട്ടേക്ക് കാൽപന്ത് കളിയുടെ കാലം. ഇതാ ഒരു ഗാനം കൂടി.
1: കൽബും കാലും ഒരുപോലെ പന്ത് തൊടുന്ന കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം ഒഴുങ്ങിയത്. ഹണ്ടേഴ്സ് മുക്കവും സോക്കർ വിങ്ങൂരും തമ്മിലുള്ള അഭിമാന പോരാട്ടം. ഇടത് വിങ്ങിൽ നിന്ന് ഷാനിദ് റഹ്മാന്റെ ചീറിയടിക്കുന്ന പാസ് ഗോൾ പോസ്റ്റിനടുത്തേക്ക്. ഗോൾ തൊടുക്കാൻ ഷഫീഖ്. കാൻ ദിസ് ബി ആൻ ഓൺലി ഗോൾ ഫോർ ദ ഹണ്ടേഴ്സ്?

ഇനി നമുക്ക് ഫുട്ബോൾ കാലം ആസ്വദിക്കാം. ഫുട്ബോൾ കാലത്തേക്ക് എല്ലാവർക്കും ഇനി ഫുട്ബോൾ കാണുന്ന ഒരു തിരക്കിലായിരിക്കും. രാത്രിയായ ആർക്കും ഉറക്കവും ഇല്ല. രാവിലെ ചാടി എണീറ്റ് ഒരു മണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആറു മണിക്കും ഒക്കെ കളി അല്ലേ. അപ്പൊ ഈ ഉറങ്ങേ വേണ്ട കുറച്ച് കാലത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഫുട്ബോൾ ആസ്വദിക്കാൻ പറ്റട്ടെ. എല്ലാവരും നല്ലപോലെ കാണും ഫുട്ബോളൊക്കെ. പലർക്കും ഉണ്ടാവില്ലേ, ചിലർ ഫ്രാൻസ് ജയിക്കണം പറയും, ചിലർ മറ്റേ പോളണ്ട് ജയിക്കണം പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജയിക്കുക. അങ്ങനെ പല പല പല പല ടീമുകളുടെ ടീമുകളായിട്ടായിരിക്കും നമ്മൾ ഒരു കളി കാണാൻ പോലും ഇരിക്കുക. അതൊരു രസമുള്ള പരിപാടി അല്ലേ. പണ്ടൊക്കെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ക്ലബിന്റെ ഒക്കെ അവിടെ വലിയ ഒരു സ്ക്രീൻ വെക്കും, എന്നിട്ടിരുന്ന് കാണുന്ന അതൊരു രസം. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒരു ചെറിയ കടിയൊക്കെ കഴിച്ച് നമ്മൾ ആ ഫുട്ബോളൊക്കെ ആസ്വദിക്കും. അപ്പൊ എല്ലാവർക്കും ആ ഒരു കാലത്തേക്ക് കയറുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അവനവൻ വിചാരിക്കുന്ന ടീമുകൾ ജയിക്കാൻ വേണ്ടി എല്ലാവർക്കും ആശംസകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം ഇതാ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഏവർക്കും ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വിടവാങ്ങുന്നു.

സേവന വാർത്തകൾ. ഫിഷറീസ് വകുപ്പ് മുഖേന ജില്ലാ തലത്തിൽ മികച്ച മത്സ്യകർഷകരെ തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മത്സ്യകർഷക അവാർഡിനായി സംസ്ഥാന കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ മത്സ്യകൃഷിയിൽ ഏർപ്പെടുന്നവർക്കും സ്വതന്ത്രമായി മത്സ്യകൃഷി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ അതത് ഫിഷറീസ് ജില്ലാ ഓഫീസിൽ നിന്നും മത്സ്യഭവനുകളിൽ നിന്നും നേരിട്ട് ലഭ്യമാകും. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 12 വൈകിട്ട് 5 മണിക്ക് മുൻപായി സമർപ്പിക്കണം.

0: വെളുപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്ലസ് വൺ സ്പോർട്സ് ക്വാട്ട രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ആരംഭിച്ചു. പ്ലസ് വൺ സ്പോർട്സ് ക്വാട്ട രജിസ്ട്രേഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ www.sports.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഏകജാലകം വഴി പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സ്പോർട്സ് കോട്ടയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ലഭിക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷന്റെ പ്രിന്റ്, ഒറിജിനൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, പകർപ്പ് എന്നിവയുമായി നാളെ മുതൽ, ക്ഷമിക്കണം, ഈ മാസം 17 അതത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ നേരിട്ട് എത്തിച്ചേരണം. അവസാന തീയതി ഈ മാസം 17. കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 17 ആരംഭിക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു തത്തുല്യ യോഗ്യതയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, ജനനതീയതി തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഈ മാസം 16 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. നിശ്ചിത മാതൃക ട്രെയിനിംഗ് സെന്ററിലും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടിക വികസന ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0492-2737777. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന വയർമാൻ 2026 എഴുത്തുപരീക്ഷ ഈ മാസം 13 പാലക്കാട് ഗവൺമെന്റ് മോയൻസ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാവിലെ 10 ഉച്ചയ്ക്ക് 12 നടത്തും. രാവിലെ 9:30 പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം. ഹാൾ ടിക്കറ്റുകൾ www.samraksha.ceikerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2972023 എന്ന നമ്പറിൽ വിളിക്കുക. 0491-2972023. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
3: വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11 ഗവർണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 9. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കൂൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹാക്കപ്പ് 2026 വെബ്സൈറ്റ് പ്രകാശനവും ഹാക്കത്തോൺ രജിസ്ട്രേഷൻ ഉദ്ഘാടനവും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനത്ത് നിർവഹിച്ചു. കണ്ണൂർ പാനൂരിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ കോൺക്രീറ്റ് പാളി വീണ് ഒരാൾ മരിച്ചു. തെക്കേ പാനൂരിലെ KV ജിതീഷാണ് മരിച്ചത്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 ലഭ്യമാകും. സെൻസസിന്റെ 1 July 1 മുതൽ 30. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 151 ഇടിഞ്ഞ് 73,833 നിഫ്റ്റി 53 നഷ്ടത്തിൽ 23,162 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,560 രൂപ കുറഞ്ഞ്

0: 168,000 രൂപയും ഗ്രാമിന് 13,350 രൂപയുമാണ് ഇന്നത്തെ വില.
1: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വാഴുന്നോർ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുതഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

വടക്കംനാഥൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഗാനം ജഗദീഷ് ചിത്ര എന്നിവർ ആലപിച്ചത്, ചിത്രം പ്രായിക്കര പാപ്പാൻ.

യേശുദാസ്, സുജാത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം വിസ്മയത്തുമ്പത്ത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

വെക്കേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി സോഹൻ റോയ് രചന നിർവഹിച്ച് കൈതപ്രം വിശ്വനാഥൻ സംഗീതം പകർന്ന് ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
0: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
2: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
0: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
3: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
0: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചിത്രം പോക്കിരി രാജ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജാസി ഗിഫ്റ്റ്. ഗായകർ യേശുദാസ്, സുജാത.

ഒരു സിനിമാക്കാരൻ. ഈ ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ബിജ്ബാൽ സംഗീതം പകർന്ന്, ഹരിശരൺ, ശ്വേതാമോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ,
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് ഇന്ന് സ്വീകാര്യത ഏറുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി നടത്താമെന്നതും ഉയർന്ന ഉത്പാദനവുമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. കണ്ടക്ടർ ജോലിയോടൊപ്പം ചെലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ സിജുവിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ.

ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾക്ക് ഡിപ്പോയിലൊന്നും പോകേണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മളൊരു മീൻ കൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ടാങ്കിൽ നമ്മൾ മീനിനെയൊക്കെ വളർത്തി. പിന്നെ സമയമൊക്കെ കൂടുതലുണ്ടായിരുന്നത് കാരണം നമ്മൾ ഫിഷറീസ് വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ ആദ്യം ഒരു 2 സെന്റിന്റെ ഒരു പടുതാക്കുളം, അതിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ പടുതാക്കുളത്തിലേക്ക് നമ്മൾ ഗിഫ്റ്റ് തിലാപ്പി എന്ന് പറയുന്ന മീനാണ് നമ്മൾ ആദ്യം ഇറക്കിയത്. അപ്പോൾ അതൊരു വിജയം ആയി നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ഇസ്രായേലിന്റെ ഒരു ടെക്നോളജിയാണ്, ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു 7 ടാങ്കാണ്, അതൊരു സ്കീമിലാണ്, നമ്മുടെ ഫിഷറീസിന്റെ തന്നെ ഒരു സ്കീമിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം പൈസ അന്ന് സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ഡയമീറ്റർ ഉള്ള 7 ടാങ്കിൽ ബയോഫ്ലോക്ക് കൃഷിയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മീൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ 365 ദിവസവും, അതായത് 1 കിലോയിൽ 4 എണ്ണം എന്ന രീതിയിൽ, അതായത് 250 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ആ സൈസിനകത്തുള്ള മീനുകളാണ് നമുക്ക് കസ്റ്റമർ

കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ 200 രൂപ നിരക്കിലാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീറ്റയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്വേറിയവും കൂടെ ഉണ്ട്. അതായത് ആൻസ് ഫിഷ് ഫാം ആൻഡ് അക്വേറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ രീതിയിലൊരു സമ്പ്രദായമാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇവിടെ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്ത് വളർത്തുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ടാങ്ക് സെറ്റിംഗ് ആണ്. അതായത് ഫ്ലോക്ക് ഡെവലപ്മെന്റ് എന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സീഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീഡിന് മെയിൻ ആയിട്ട് ആശ്രയിക്കുന്നത് വല്ലാർപാടത്തെയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെന്റ് ഹാച്ചറിയോ നേര ഡാമിനോ ആണ്. ഇതിനകത്ത് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അവിടെ നമ്മൾ സീഡ് എടുക്കാറാണ് പതിവ്. അപ്പോൾ ചിലപ്പോൾ 4 രൂപ അല്ലെങ്കിൽ 6 രൂപ സൈസിലുള്ള ഗിഫ്റ്റ് തിലാപ്പിയാണ് ഞാനിവിടെ സ്ഥിരമായി ചെയ്തു വരുന്നത്. അപ്പോൾ അതിന്റെ നേട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് മെയില് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. മറ്റ് സാധാരണ സ്ലോപ്പിനാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്ക് കുറവായിരിക്കും. ഇതിനാകുമ്പോൾ നമുക്ക് വളർച്ചാ റേറ്റ് കൂടുതലാണ്. അതാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാറന്റൈൻ ചെയ്യുക എന്നതാണ്. കാരണം അതിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതിനായിട്ട് ചെറിയ ടാങ്കുകളിൽ അതിനെ 1-2 ദിവസം ക്വാറന്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒരു ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 5 ഡേയുള്ള ബയോഫ്ലോക്സ് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അമോണിയ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു സൊല്യൂഷൻ കിറ്റ് ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ pH നോക്കേണ്ടി വരും, അമോണിയ നോക്കേണ്ടി വരും. അതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലാണെങ്കിൽ മാത്രമേ മീനിൻ്റെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. മീനിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് ഫീഡിൻ്റെ റേറ്റും അല്ലെങ്കിൽ ഫീഡിൻ്റെ സൈസും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 0.5 മുതലുള്ള തീറ്റ നമുക്ക് അവൈലബിൾ ആണ്. 0.5, 0.6, 1.2, 2.5, ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ 4 ലോട്ട് മാറും. അപ്പോൾ 4 ലോട്ട് വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ 2.5 ഉള്ളത് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്കും കൂടുതലായിരിക്കും. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് 2.5 ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് നമുക്ക് വിറ്റ് വരവാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒരു അസോള ടാങ്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ അസോളയിൽ നിന്നുള്ള ഒരു തീറ്റ ഇതിനോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവ് വളരെ കുറഞ്ഞിരിക്കും. പിന്നെ ഈ ബയോഫ്ലോക്സ് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പവർ ഫെയിലുവറാണ്. അതായത് നമ്മൾ മത്സ്യം കൂടുതലായിട്ട് വളർത്തുമ്പോൾ എയറേഷൻ മസ്റ്റാണ്. അപ്പോൾ എയർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പവർ ഫെയിലുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ജനറേറ്റർ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ UPS സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ടൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹൈ റിസ്ക് ആണ്. മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ആയിരിക്കും കറണ്ട് പോകുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അലാറം അടിക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് പോയി ജനറേറ്ററൊക്കെ ഓൺ ചെയ്യുക. അങ്ങനെ ഹൈ റിസ്ക് ആണ്. ശരിക്കും ഇസ്രേലിയൻ ടെക്നോളജി എന്ന് പറയുകയാണെങ്കിലും നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേട്ടമായിട്ട് നമുക്ക് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ഒരു ടാങ്കിൽ അല്ലെങ്കിൽ 5 ഡേയുള്ള ഒരു ടാങ്കിനകത്ത് നമുക്കൊരു 200 മീൻ കുഞ്ഞുങ്ങളെയാണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിലൂടെ നമുക്ക് 1000 കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോരായ്മയും അതിൻ്റെ ഭാഗം മാത്രമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ചിലവായിട്ട് വരുന്നത് നമ്മൾ ഈ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓവൽ ഷേപ്പിലാണ്. താഴെ വരുന്ന ഭാഗത്തൊരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോക്കൊക്കെ അടിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫ്ലോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു കോണിക്കൽ വെസലുണ്ട്, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലോക്ക് അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോക്ക് കൂടി നിൽക്കുന്ന സമയത്ത് വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്ന് വിടുമ്പോൾ അടിയിലുള്ള കുറച്ച് വേസ്റ്റ് അങ്ങ് കളയുകയും വെള്ളം കൂടുതൽ ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് തീരെ കുറവാണ് വേണ്ട എന്നാണെങ്കിൽ പറയാം. അതായത് ഒരു കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അത് വെള്ളം ക്ഷാമമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജിയിൽ മീൻ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ റീഫിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത കൾച്ചറും നമുക്ക് അതിനകത്ത് നടത്താൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിട്ട് വരികയും അവർക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് വീട്ടിലെ എണ്ണം അനുസരിച്ചാണ് മീൻ. അപ്പോൾ അല്ലെങ്കിൽ 1 കിലോ മീനിനകത്ത് 4 എണ്ണം വേണമെന്നുള്ളവരുണ്ട്, ഒരാളിന് 2 എണ്ണം മതിയെന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം മീൻ അവർക്ക് തന്നെ പിടിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 7 ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ നിന്നും അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഒരു കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയായി വരുമ്പോഴേക്കും ആ ടാങ്ക് ഒഴിച്ചിട്ട് അടുത്ത കുഞ്ഞിടുന്നു. അപ്പോഴേക്കും നമുക്ക് 365 ദിവസം മീൻ കൊടുക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ മീനുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനം
സംവിധാനത്തിൽ കൊടുക്കാനായിട്ട് ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിന് അവിടെ വരികയും നേരിട്ട് അതിൽ നിന്ന് പിടിക്കാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് പലർക്കും ഒരു ക്രൈസ് ആണ് മീന്.

0: കയറിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പലരും എൻജോയ് ചെയ്യാറുണ്ട്. ബയോഫ്ലോക് ടെക്നോളജിയുടെ 7 ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 50% ഗ്രാന്റ് തരുന്നുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാം ചെയ്ത് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കിട്ടുന്നത്. കാലതാമസം ഉണ്ടാകും, പക്ഷെ ആദ്യം നമ്മൾ തന്നെ മുടക്കുമുതൽ ചെയ്യേണ്ടി വരും. തീർച്ചയായും ഒരു മീൻ വളർത്തൽ എന്ന മേഖലയിലോട്ട് ഇതിനെ കൊണ്ടുപോകാം എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിംഗ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും മീനെ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് വിളയിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ 100% അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണമെന്നാണ്. ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഡിമാൻഡാണ് കൂടുതലായിട്ട് വരുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത പദ്ധതികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 7 ടാങ്കിലെയും മീനുകളെല്ലാം നഷ്ടപ്പെടും എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും വളരെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരം, ആനന്ദം, ആദായം, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും വിഷമം വരത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ ഒരു നല്ലൊരു ആനന്ദമാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ മീൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ടെൻഷനെല്ലാം മാറും. അവരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത് നോക്കി നിൽക്കുക തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ആദായം എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇത് മൂന്നും കൂടെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാ നല്ലൊരു ആദായം ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്ന ഒരു മീനിനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ബയോഫ്ലോക് ടെക്നോളജിയുടെ നേട്ടമായിട്ട് പറയുന്നത്. നമ്മുടെ മീൻ വളർത്തൽ 2 സെന്റ് പോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ റീസർക്കുലേറ്ററി അക്വോ സിസ്റ്റം, റാ സിസ്റ്റം കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള പച്ചക്കറി അതിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ഗ്രോ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലെ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ഈ ഗ്രോ ബെഡിലൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളവും ഫിൽട്ടറായി മാറും. ഈ ഗ്രോ ബെഡിൽ നിൽക്കുന്ന നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു സിസ്റ്റം നമ്മളിവിടെ വിജയകരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിച്ചിട്ടുള്ള പുതിനയും പിന്നെ നെല്ല് ആണ്. നെല്ലിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലെ അമോണിയ കൂടുതലായിട്ട് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും തിരിച്ച് കുളത്തിലോട്ട് വരുന്ന വെള്ളം ശുദ്ധമായിട്ട് മീനിന് വളർച്ച നിരക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിന അല്ലെങ്കിൽ തക്കാളി ഈ ഐറ്റങ്ങളൊക്കെ വളരെ രുചിയോട് കൂടിയും. കാരണം ഇതിനകത്ത് ഒരു കീടനാശിനി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വെള്ളമാണ് തിരിച്ച് വീണ്ടും കുളത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ടാണ് സ്ഥലമുണ്ടെന്നെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാലക്രമേണ അത് കിട്ടാവുന്നതാണ്. കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് അതിലൂടെ നടത്താനും സാധിക്കും. അപ്പോൾ മീൻ എന്ന് പറയുന്ന പ്ലസ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള നമുക്ക് കഴിക്കുവാനും സാധിക്കും.
1: ശ്രദ്ധയോടെയും ശാസ്ത്രീയമായും ബയോഫ്ലോക് മത്സ്യകൃഷി നടത്തിയാൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ബയോഫ്ലോക് മത്സ്യകൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ കർഷകനും പാറശാല KSRTC ഡിപ്പോയിലെ കണ്ടക്ടറുമായ ശ്രീ സിജു.

ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഞാറ്റുവേലയിൽ പുതിയ പരമ്പര 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ ഉദ്ഘാടന സന്ദേശത്തോടെ തുടക്കമാകുന്നു. ഈ പരമ്പരയിൽ ഓണക്കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ അവലംബിക്കേണ്ട കാർഷിക മുറകൾ, പുഷ്പകൃഷി രീതികൾ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. കൃഷിവകുപ്പിന്റെ ഈ പുത്തൻ ഉദ്യമത്തിന് നമുക്കും ഒന്നിക്കാം. പരമ്പര ശ്രദ്ധാപൂർവം ശ്രവിച്ച് ഓണക്കാല പച്ചക്കറി കൃഷി സമൃദ്ധമാക്കാം. നമ്മുടെ സദ്യ സ്വന്തം മുറ്റത്തെ പച്ചക്കറികൾ കൊണ്ടാകട്ടെ. ഒന്നിച്ചു മുന്നേറാം വിളവിന്റെ വിസ്മയത്തിനായി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് ഞാറ്റുവേല. സ്പോൺസേഡ് പരിപാടി സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSS ന് കീഴിലുള്ള

മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. രണ്ടാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ രണ്ട് ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SCST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്ക് ഉണ്ടായിരിക്കണം 9-ാം ക്ലാസ്സിൽ, 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി

0: ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 10:33. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് 6:20 മധുരം ഗീതം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഹൈടെക് കൃഷിരീതിയിലൂടെ മികച്ച വരുമാനം. സമ്മിശ്ര കൃഷിയനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ജൈവ കർഷകനായ സിസിൽ ചന്ദ്രൻ. കൃഷിയിടങ്ങളിലെ മഴക്കാല പരിചരണ മുറകൾ. കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബി ആർ ശ്രീലേഖ പങ്കെടുക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ആർത്തവാവധി പുരോഗമനപരമോ പിന്തിരിപ്പനോ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. കടൽ തീരത്ത് ഒ വി വിജയൻ്റെ രചനയുടെ നാടകാവിഷ്കാരം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ. തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിൻ്റെ 12 വർഷങ്ങൾ, സയൻസ് ആൻഡ് ടെക് എന്ന പദ്ധതി, ഡൽഹി റിലേ. 10:00 അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ തൊമ്മച്ചൻ.

0: സേവ്യർ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിൻ്റെ തണുപ്പ് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഓട്ടിസം, ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM, തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൂഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: വൈകുന്നേരം 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം. 6:25 സേവന വാർത്തകൾ.

0: 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു. പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽവാരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി സി പി അനിരുദ്ധൻ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 7:35 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ നിലവറ 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ. റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ എൻ ആരതിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. 8:50 നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് എറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. ആന്റണി കെ വിയുടെ കവിതകൾ, കെ ആർ ബീനയുടെ കഥ, പ്രിയ എസിന്റെ പ്രഭാഷണം. 10:00 ശിവാനന്ദ് പട്ടേലിന്റെ സംഗീത കച്ചേരി, ആനന്ദ് കുന്ദേ സാരംഗി, ഓംകാർ ഗുൽവാടി തബല, തുളസീദാസ് ബോർക്കർ ഹാർമോണിയം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ജൻ വിശ്വാസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഇന്ന് പി വി നാരായണൻ രചന നിർവഹിച്ച്, അരൂർ പി കെ മനോഹരൻ സംഗീതം പകർന്ന് അമൽ ആന്റണി ആലപിച്ച ഗാനം കേൾക്കാം.

മധുരം ഗീതത്തിൽ നിങ്ങൾ കേട്ടത് അമൽ ആന്റണി ആലപിച്ച ഗാനം. രചന പി വി നാരായണൻ, സംഗീതം അരൂർ പി കെ മനോഹരൻ. സേവന വാർത്തകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്ക് www.srcc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9447766004. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9447766004.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
2: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടു. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2.

0: രണ്ടു ദിവസത്തിനിടെ രണ്ടു കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മൂന്നു പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച മൂന്നു പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ മൂന്നുപേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മൂന്ന് കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
0: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടുതവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 അടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദേ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസ്

0: കേസിൽ എം ആർ അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മഞ്ഞേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാന്താര എന്ന ചിത്രത്തിനു വേണ്ടി ഷാഷിറാജ് രചന നിർവഹിച്ച്, അജ്നീഷ് ലോക്നാഥ് ബി സംഗീതം പകർന്ന്, സായ് വിഘ്നേഷ് ആലപിച്ചത്.

ചിത്രം ജയിലർ. ഗാനരചന നിതീഷ് നദേരി, സംഗീതം റിയാസ് പയ്യോളി. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും റിജിയ റിയാസും ചേർന്നാണ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: കുട്ടിക്കാലം മുതൽ കൃഷി സിസിലിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പഠനകാലത്തു തന്നെ പിതാവിനോടൊപ്പം കാർഷിക ജോലികളിൽ സജീവമായിരുന്നു നീയാറ്റിൻകര കുളത്തൂർ പഞ്ചായത്തിലെ ജെ സി സിസിൽ ചന്ദ്രൻ. ആഹാരമാണ് പിന്നീട് കൃഷി തന്റെ ജീവിതോപാധിയാക്കാനുള്ള പ്രചോദനവും തീരുമാനവും. നെല്ലും പച്ചക്കറിയുമായിരുന്നു തുടക്കം. പരമ്പരാഗത രീതിയിൽ മുന്നോട്ടു പോയ കൃഷിയിൽ 2010 സിസിൽ കാര്യമായ മാറ്റം വരുത്തി. മൊത്തത്തിലങ്ങ് ഹൈടെക്കായി. ഹൈടെക് കൃഷിയിലേക്ക് തിരിഞ്ഞതോടെ കൃഷിച്ചിലവ് നേരെ പകുതിയായി കുറഞ്ഞു. ഏകദേശം 10 ഇരട്ടി വിളവും ലഭിച്ചു. മുളക്, പയർ, ക്യാപ്സിക്കം, ബ്രക്കോളി, പാവൽ, പടവലം തുടങ്ങി വ്യത്യസ്ത വിളകൾ പോളിഹൌസിൽ ഇദ്ദേഹം

0: അദ്ദേഹം കൃഷി ചെയ്യുന്നു. വിവിധ ഇനം പച്ചക്കറികളുടെ 10 ലക്ഷത്തോളം തൈകൾ പ്രതിമാസം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതോടൊപ്പം വിത്തുകളും വിതരണം ചെയ്യുന്നുണ്ട്. 50 പശുക്കൾ, 100 ആടുകൾ, 2000 മുട്ടക്കോഴികൾ, മീൻ എന്നിവയും വളർത്തുന്നു. 10 ഏക്കർ സ്ഥലത്ത് നെല്ല്, 2 ഏക്കറിൽ കാലി വളർത്തലിന് ആവശ്യമായ പുൽകൃഷി, 1 ഏക്കറിൽ മരച്ചീനി, 8 ഏക്കറിൽ വാഴ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. തേനീച്ച, കൂൺ കൃഷിയും സിസിൽ ചെയ്തു വരുന്നു. പ്രതിമാസം 10 ടൺ ഉൽപ്പാദനമുള്ള വെർമി കമ്പോസ്റ്റ്, പ്രത്യേക വളക്കൂട്ടായി പാക്കറ്റിൽ പുറത്തിറക്കുന്ന ചാണകം, പാലിനു പുറമെയുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ, മുട്ട എന്നിവ ഈ കർഷകന് അധിക വരുമാനം നൽകുന്നു. 2025 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹൈടെക് കർഷകനുള്ള പുരസ്കാരം, 2025 മില്ലേനിയം ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ്, കുളത്തൂർ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മികച്ച കർഷകനുള്ള പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സിസിൽ ചന്ദ്രന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞത്? എത്ര വർഷമായി?
1: പരമ്പരാഗതമായി ഞങ്ങൾ കർഷകരായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സർക്കാരിലെ ഉപജീവന മാർഗം കിട്ടാതെ വന്നപ്പോൾ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. 35 വർഷമായിട്ട് ഞാൻ കാർഷിക വൃത്തിയിൽ നടത്തുന്നു.
0: 35 വർഷമായി താങ്കൾ ഈ ഒരു മേഖലയിൽ സജീവമാണെന്നിപ്പോൾ പറഞ്ഞല്ലോ. ഈ ഒരു കാർഷിക ജീവിതം എത്രത്തോളം തൃപ്തികരമാണ്, വിജയകരമാണ്?
1: കാർഷിക ജീവിതം പല ഏറ്റക്കുറച്ചിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2010 ഞാൻ ഹൈടെക് ഫാമിംഗ് ആരംഭിച്ചു. അതുമുതൽ വിള 10 ഇരട്ടിയാകുകയും എൻ്റെ ജീവൻ തന്നെ മാറ്റിമറിക്കുകയാണ്. ഞാനൊരു സമ്മിശ്ര കർഷകനാണ്. കൃഷി തന്നെ ജീവിതമാക്കി കാർഷിക വൃത്തി കൊണ്ട് ജീവിതം നേടുന്ന ഒരു വ്യക്തിയാണ്. കുടുംബമായിട്ടാണ് ഞങ്ങൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കൃഷി ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ സമ്മിശ്ര രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലത്തെ നഷ്ടം നമുക്ക് വേറെ ഒന്നിൽ നികത്താൻ പറ്റുള്ളൂ. ഇന്നത്തെ തലമുറയ്ക്ക് നല്ല വിഷമില്ലാത്ത പച്ചക്കറി ആഹാരങ്ങൾ കഴിക്കണമെങ്കിൽ കാർഷിക വൃത്തിയിലൂടെ നമുക്ക് സംതൃപ്തമായി ജീവിതം കഴിച്ചുകൂടാ.
0: താങ്കളിപ്പോൾ എന്തൊക്കെ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്?
1: ഞാൻ 25 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. 3 ഏക്കർ സ്വന്തം സ്ഥലത്തും ബാക്കി പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. 10 ഏക്കറിലധികം നമുക്ക് വയൽ കൃഷിയുണ്ട്. 4.5 ഏക്കർ നമുക്ക് വെജിറ്റബിൾ കൾട്ടിവേഷൻ ഉണ്ട്. വാഴക്കൃഷിയുണ്ട്. ഏകദേശം 2 ഏക്കറോളം പുല്ല് കൃഷിയുണ്ട്. മഷ്റൂം കൃഷിയുണ്ട്. നമുക്ക് 1 ഏക്കറിലധികം പോളിഹൗസിലെ കൃഷിയുണ്ട്. അത് വിഷരഹിത പച്ചക്കറിയാണ് അതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കൃഷിയിലൂടെ നമ്മുടെ ജീവിതം ഉയർത്തി പോകുന്നു. 50ലധികം കറവ പശുക്കളുള്ള ഒരു ഡയറി യൂണിറ്റ് ഉണ്ട്. 2000ലധികം മുട്ടക്കോഴികളെ വളർത്തുന്ന ഒരു ഹാച്ചറി യൂണിറ്റ് ഉണ്ട്. അതിൽ എഗർ നഴ്സറി ഉണ്ട്. 10,000ത്തോളം മുട്ട വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ട്. നമുക്ക് മാസം 10,000ത്തോളം കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിരിയിക്കുകയാണ്. മാത്രമല്ല ആടുണ്ട്, ഏകദേശം 100ഓളം ആടുകളുണ്ട്. മത്സ്യകൃഷിയുണ്ട്. 25 സെന്റിൽ മത്സ്യകൃഷിയുണ്ട്. നമുക്ക് നല്ലൊരു വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. നമ്മുടെ പുല്ല് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചാപ്പ് കട്ടറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുല്ലുകളെല്ലാം, വാഴത്തട എല്ലാം അരിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ചാപ്പ് കട്ടറുണ്ട്. മെഷീനറീസ് ഉണ്ട്. നമുക്ക് ഹൈഡ്രോഫോണി ഫോഡർ ഉണ്ട്. എല്ലാ കൃഷിയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഒരു സമ്മിശ്ര കൃഷിയായിട്ടാണ് പോകുന്നത്. ഒരു കൊച്ചു നഴ്സറി ഉണ്ട്. പച്ചക്കറി തൈകൾ 10 ലക്ഷം തൈകൾ വരെ നമ്മൾ മാസത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുമൂലം നമുക്ക് തന്നെ ഒരു നല്ല തൈകൾ നടാനും വരുമാനം കിട്ടുന്നുണ്ട്.
0: എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ഹൈടെക് കൃഷിയിലേക്ക് തിരിഞ്ഞത്? അതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് വിവരിക്കാമോ?
1: 2010 KVK നമുക്ക് ഹൈടെക് കൃഷിയെക്കുറിച്ച് ആദ്യമായിട്ടൊരു പ്രചോദനം തന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും ഉപദേശങ്ങൾ കൊണ്ട് ഞാൻ ഈ ഹൈടെക് കൃഷി രീതി അവലംബിച്ചു. ഏകദേശം 1.5 ഏക്കറോളമാണ് ഹൈടെക് പോളിഹൗസ് ചെയ്യുന്നത്. അതിൽ സീഡാക്കിൻ്റെ സഹായത്തോടുകൂടെ ഫുള്ളി ഓട്ടോമേഷൻ യൂണിറ്റാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഈ ഓട്ടോമേഷൻ യൂണിറ്റിന് ഇന്ന് ദേശീയ സർക്കാരിൻ്റെ പുരസ്കാരം കൂടെ ലഭിച്ചിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം, വായു, ഈർപ്പം, എയറേഷൻ, സൺലൈറ്റ്, സോയിൽ സെൻസർ ചെയ്ത് ഇതെല്ലാം ഇതിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഹൈടെക് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓപ്പൺ പ്ലേസിൽ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി വിളവാണ് നമുക്ക് ഉള്ളത്. ഇതിൽ നമ്മൾ സ്വയം പരാഗണം നടക്കുന്ന പാർത്തനോകാർപ്പി വെറൈറ്റിയായ സലാഡ് കുക്കുംബർ, പയർ,

0: കാപ്സിക്കം, മുളക്, ഇലച്ചെടികളായ ലെറ്റ്യൂസ്, ബ്രൊക്കോളി മുതലായ നമ്മൾ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ലെറ്റ്യൂസ് ബ്രൊക്കോളി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മേളിലായിട്ട് ഞങ്ങൾ പാവൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാവലിൽ സ്വയപരാഗണം നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരു നമ്മുടെ ഭൂമിയിലും പാഴില്ലാതെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൽ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് തന്നെ ഹൈടെക് കൃഷിയിലൂടെയാണ്.
1: ഈ പോളിഹൗസ് പച്ചക്കറി കൃഷി കൂടാതെ താങ്കൾ നെൽകൃഷിയും ചെയ്യുന്നുണ്ടല്ലോ. എന്തെല്ലാം ഇനങ്ങളാണ്, അതിൻ്റെ കൃഷി രീതികളൊക്കെ ഒന്ന് വിവരിക്കാമോ?
0: ഏകദേശം 10 ഏക്കറോളം നെല്ലുണ്ട് നമ്മുടെ നാട്ടിലും. അല്ലാതെ ഞാൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് അടുത്തൊരു 10-15 ഏക്കറോളം വയലുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഉമയും പ്രത്യാശയാണ് നമ്മൾ കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങൾ. അതിൽ നമുക്ക് ഡ്രോൺ വെച്ചാണ് വിള പരിപാലനം നടത്തുന്നത്. നമ്മൾ സ്പ്രെയർ ചെയ്യുന്നത് വളപ്രയോഗം നടത്തുന്നത് തന്നെ 1 മണിക്കൂറിന് 1000 രൂപ നമുക്ക് വാടകയ്ക്ക് എടുത്താണ്, 50 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡ്രോൺ വാടകയ്ക്ക് എടുത്താണ് നമ്മളത് ചെയ്യുന്നത്. അതുമൂലം ഇലയിലൂടെ വളപ്രയോഗം നടത്തുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള വിളവും കിട്ടുന്നുണ്ട്. വളം പാഴാകാതെ നൂതനമായിട്ടുള്ള വളപ്രയോഗങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് സ്പ്രെയർ ചെയ്യുന്നതിനും ഏതെങ്കിലും ഫംഗൽ ഡിസീസോ നമുക്ക് ഏതെങ്കിലും കീടരോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിനടുത്തുള്ള വയലിലേക്കാണെങ്കിൽ നമ്മുടെ ഡയറി യൂണിറ്റിലെ സ്ലറി എല്ലാം കൊണ്ട് നമ്മൾ പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം അതിന് നമ്മൾ കൂടുതലായിട്ടുള്ള രാസവളം ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുമൂലം നമുക്ക് നല്ല ഇനം അരി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അരികളെല്ലാം നമ്മൾ കുത്തരിയായിട്ടും തവിടിൽ നിന്ന് എണ്ണയെടുക്കേണ്ട സംവിധാനം നമ്മൾ ചെയ്തു വരുന്നു.
1: താങ്കൾ മഷ്റൂം കൃഷി ചെയ്യുന്നുണ്ടല്ലോ, എന്തൊക്കെ ഇനങ്ങളാണ്, എങ്ങനെയാണ് അവയുടെ പരിപാലന രീതികൾ എന്നൊക്കെ ഒന്ന് വിവരിക്കാമോ?
0: ഞങ്ങൾ മഷ്റൂം യൂണിറ്റ് ഉണ്ട്. എനിക്ക് ഏകദേശം 150ഓളം ബെഡുള്ളൊരു മഷ്റൂം യൂണിറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഡെയിലി 1-5 കിലോ മഷ്റൂം കട്ട് ചെയ്ത് എടുക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് പെരുമരത്തിൻ്റെ അറക്കപ്പൊടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. വയ്ക്കൽ ഉപയോഗിച്ചും നമ്മൾ ചെയ്യുന്നുണ്ട്. ചിപ്പിക്കൂണാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ കൂൺ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ നമുക്ക് വളപ്രയോഗത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
1: താങ്കൾ പുൽകൃഷി ചെയ്യുന്നുണ്ടല്ലോ, അതൊന്ന് വിവരിക്കാമോ?
0: 2 ഏക്കറോളം പുൽകൃഷിയാണ് ചെയ്യുന്നത്. CO3 ആണ് ഞങ്ങൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പുൽകൃഷി. വെള്ളം പമ്പ് ചെയ്ത് നമ്മളെ തൊഴുത്തിലെ സ്ലറിയും ടാങ്കറിൽ കൊണ്ടുപോയി പമ്പ് ചെയ്താണ് കൃഷി ചെയ്യുന്നത്. പുൽകൃഷി ഉണ്ടായാലേ നമുക്ക് കാലി വളർത്തൽ സക്സസ് ആയി തീരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യമായുള്ള ഈ സ്ലറി എല്ലാം കൊണ്ട് നമ്മൾ ഈ പുരയിടത്ത് പമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പുല്ല് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാലി വളർത്തൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഇതൊക്കെ വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: ഓരോ വിളവുകളും പ്രത്യേക സീസണായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഒളിയൂസിലെ കൃഷിയാണെങ്കിൽ 3 മാസം കൊണ്ടാണ് നമ്മുടെ സലാഡ് കുക്കുംബറിന്റെ വിളവെടുത്ത് തീരുന്നത്. ക്യാപ്സിക്കത്തിൻ്റെ ആണെങ്കിൽ 11 മാസം എടുക്കുന്നുണ്ട്. പാവലാണെങ്കിൽ നമുക്ക് 4-4.5 മാസം കൊണ്ട് പാവൽ നമ്മൾ കൃഷി ചെയ്തെടുക്കും. ലെറ്റ്യൂസ് ബ്രൊക്കോളി ആണെങ്കിൽ 55-60 ദിവസം കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ മാറി മാറി നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ 1000 ചെടിയിൽ നിന്ന് സലാഡ് കുക്കുംബറാണെങ്കിൽ 8 ടണ്ണോളം നമുക്ക് ഉൽപ്പാദന ശേഷിയുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന വിപണന രീതി എന്ന് പറഞ്ഞാൽ ഓരോ പച്ചക്കറി കിറ്റ് പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ സ്കൂളുകളിലും പല സ്ഥാപനങ്ങളിലും കൊണ്ടു കൊടുത്ത് വിൽക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് വെള്ളായണി കാർഷിക കളേജിൻ്റെ വിഷരഹിത പച്ചക്കറി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വന്ന് നമ്മൾ ഫാം ഫ്രഷ് ആയിട്ട് നമ്മളൊരു വിപണന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ വന്ന് തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ കൂടുതലായുള്ള വില തന്ന് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്.
1: ഈ വിജയത്തിളക്കത്തിന് പിന്നിൽ താങ്കളുടെ കുടുംബവും കൃഷി വകുപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ പങ്കാളിത്തം ഒന്ന് വിവരിക്കാമോ?
0: ഞാനും എൻ്റെ ഭാര്യയും മകളും മോനും അടങ്ങിയ കുടുംബമാണ് നമ്മുടെ കുടുംബം. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വളരെ തോളോട് തോൾ ചേർന്നാണ് നമ്മൾ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് സക്സസ് ആവാൻ സാധിച്ചത്. നമ്മുടെ കാർഷിക വകുപ്പിൻ്റെ പിന്തുണയോട് ഉണ്ടായിരുന്നു കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിച്ചത്. നമുക്ക് എന്തെങ്കിലും കീടരോഗബാധ വന്നാൽ അത് നമ്മൾ അവരെ അത് കാലാകാലങ്ങളിൽ അറിയിക്കുകയും നമുക്ക് ഉടനെ തന്നെ അവർ മെസ്സേജ് അയച്ചു തരി നമ്മൾ ഇന്നത് ചെയ്യണം അല്ലെ ഇന്ന ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മെസ്സേജ് അയച്ചു തരുന്നതുകൊണ്ടാണ് നമ്മുടെ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരും KVK ഉദ്യോഗസ്ഥരും നമ്മുടെ മുൻ അഡീഷണൽ ഡയറക്ടർ എന്ന സാലൻ സാറ് പ്രതാപൻ സാറ് വിക്ടർ സാറ് കൂടുതലായി നമ്മളെ തോളോട് തോള് നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ടീം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ സുനിൽകുമാർ സാറ് അതുകൊണ്ട് വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
1: താങ്കൾക്ക് എന്തെല്ലാം

0: എല്ലാം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.
1: എനിക്ക് കുളത്തൂർ പഞ്ചായത്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, വിവിധമായ സംഘടനകൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 2 പ്രാവശ്യം പ്രഥമ ഹൈടെക് ഫാർമർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹൈടെക് ഫാർമർ അവാർഡ് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ മില്ലേനിയം ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ജില്ലയുടെ ആയാലും ബ്ലോക്കിൻ്റെ ആയാലും ലഭിച്ചിട്ടുണ്ട്.
0: നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
1: ഞാൻ

0: കാര്യങ്ങൾ ജില്ലയുടെ ആയാലും ബ്ലോക്കിൻ്റെ ആയാലും ലഭിച്ചിട്ടുണ്ട്.
1: നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ ആകാശവാണിയിലെ പരിപാടികൾ സ്ഥിരം കേൾക്കുന്ന വ്യക്തിയാണ്. ഈ സ്ഥിരം കേൾക്കുന്ന അതുകൊണ്ട് ഓരോരുത്തരെയും കൃഷി അറിവുകൾ നമുക്ക് പകരുവാനും മനസ്സിലാക്കുവാനും നമുക്കൊരു ഊർജം കിട്ടുന്നതും ആകാശവാണിയിലെ പരിപാടികൾ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് കാർഷിക രംഗത്ത് മുന്നേറുവാൻ സാധിക്കുന്നത്. നമ്മൾ അന്നമുണ്ടാക്കുന്നവരാണ് കർഷകർ. വിഷമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു 10 ചുവടെങ്കിലും കായ്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടും. അതാണ് ഏറ്റവും വലുത്. നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കിട്ടും. അപ്പോൾ നമുക്കതൊരു വളരെയധികം ഊർജ്ജസ്വലം നൽകുന്നതാണ് ഈ കൃഷി. അതിലേക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കുറേ രീതിയിലെങ്കിലും നമുക്കുള്ള പരിമിതമായ സമയത്ത് പരിമിതമായ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് മുന്നേറണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.
1: ഹൈടെക് രീതിയിൽ നെല്ല്, മരച്ചീനി, വാഴ, കൂൺ, തേനീച്ച എന്നിവ കൃഷി ചെയ്യുന്ന 2025 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹൈടെക് കർഷകനുള്ള പുരസ്കാരം നേടിയ JC സിസിൽ ചന്ദ്രനാണ് ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 833-00-252-15. നമ്പർ വീണ്ടും പറയാം: 833-00-252-15.
2: ഇനി കിസാൻ വാണിയിൽ കൃഷിയിടങ്ങളിലെ മഴക്കാല പരിപാലന മുറകളെ കുറിച്ച് സംസാരിക്കുന്നു കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ BR ശ്രീലേഖ. കാലവർഷം എത്തുമ്പോൾ ശക്തമായ മഴയും കാറ്റും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടാകാം. ഇതിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്?
3: നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടല് തന്നെ കൃഷിയാണ്. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പൊ അതിന് കുറെയൊക്കെ നമുക്ക് കരുതലോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു നഷ്ടത്തെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താം. അപ്പോൾ ധാരാളം സ്ഥലങ്ങൾ നമ്മൾ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്ന പല സ്ഥലങ്ങൾ നമുക്ക് ഇപ്പോഴും അറിയാം. അത്തരം തരിശായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നത്. മഴയ്ക്ക് മുമ്പായിട്ട് എല്ലാ തോട്ടങ്ങളും ഒന്ന് ഉഴുകുകയോ ഇളക്കിയതോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ കുത്തി ഒലിച്ചു പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. കുത്തി ഒലിച്ചു പോകുന്ന വെള്ളത്തില് വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് മണ്ണിൽ അലിഞ്ഞിരിക്കുന്ന വളങ്ങളാണ്. വളങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ. അപ്പം ഒരു കൃഷി അല്ലെങ്കിൽ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഈ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോവുകയും പിന്നെ അവശേഷിക്കുന്ന മണ്ണ് കൃഷിയോഗ്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഈ കിളച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഉഴുതിമറിക്കുന്നത് കൊണ്ടുള്ള ഗുണം, വെള്ളം മഴ പെയ്യുമ്പോൾ ആ വെള്ളം മണ്ണിൽ തന്നെ ഊറിയിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒഴുകി പോകുന്ന വെള്ളത്തെ, ഓടുന്ന വെള്ളത്തെ നമ്മൾ നടത്തുക, നടന്നു പോകുന്ന വെള്ളത്തെ നമ്മൾ ഇരുത്തുക എന്നതാണ് നമ്മൾ ജലസംരക്ഷണ നിയമം പറയുന്നത്. അപ്പം കിളക്കുന്നതും ഉഴുതുമറിക്കുന്നതും നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ തെങ്ങ് തോട്ടങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഉഴുതിടാം, അവിടെ മറ്റ് കൃഷികളും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, വയലുകളിൽ നെൽകൃഷി ഒഴിവാക്കി മറ്റ് കൃഷികൾ ചെയ്യുന്നത് നല്ലൊരിക്കും. കാരണം ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ജലമാണ്. ജലമില്ലെങ്കിൽ അവിടെ കൃഷിയില്ല, മനുഷ്യനും ഇല്ലാത്തൊരവസ്ഥയിൽ കിട്ടുകയാണ്. അപ്പം നെൽവയലുകൾ നമ്മൾ കൃഷി നെൽകൃഷി ഒഴിവാക്കുന്നത് കൊണ്ട് ആ മണ്ണിനെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ചതുപ്പ് പോലെ കിടക്കുന്ന വാട്ടർ റിസർവോയറായ ഈ പാടത്ത് മറ്റ് കൃഷി ചെയ്യുമ്പോൾ മണ്ണിനെ നമ്മൾ വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരിക, കരഭൂമിയിലെ മണ്ണ് പോലെ ആക്കിയെടുക്കുകയാണ്. അവിടെ അടിയിലുള്ള വെള്ളം ഈ സമയത്ത് നമ്മൾ വാഴ അല്ലെങ്കിൽ കപ്പ പോലെയുള്ള കൃഷികൾ ചെയ്യുമ്പോൾ മണ്ണിന്റെ ഭാവം മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പം അത്രയും ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആ പാടത്തിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വാഴയാണോ കപ്പയാണോ മറ്റു കൃഷികളാണെങ്കിൽ തെങ്ങ് വെച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ആ സ്ഥലങ്ങളിലാണ് വെള്ളം ആദ്യം നിറഞ്ഞ് നമ്മുടെ ഏറ്റവും കൂടുതൽ വാട്ടർ ലെവൽ പൊങ്ങി വരും, വെള്ളം പൊങ്ങി വരുന്നത് ആ സ്ഥലങ്ങളിലാണ്. അപ്പോൾ നെൽകൃഷി ഒഴിവാക്കുന്നത് വെള്ളപ്പൊക്കത്തിനും കൂടെ ഏറ്റവും ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അതേപോലെ നെൽകൃഷിക്ക് തന്നെയാണ് വെള്ളം ഏറ്റവും കൂടുതലും വേണ്ടത്. കാരണം അത് നമ്മൾ നെല്ല് നടുന്ന സമയത്ത് വെള്ളം വാർത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ നടുക. വെള്ളം വാർത്ത് കളഞ്ഞ് നടന്നു അപ്പൊ പറിച്ച് നടുമ്പോഴത്തേക്ക് നമ്മൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വെള്ളം വെട്ടി നിർത്തുകയും ചെയ്യുന്നു. കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മഴക്കാലം ആണ്. അപ്പോ ഈ 1-2 സെന്റിമീറ്റർ എന്നുള്ള സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ഒലിച്ചു വരികയും ഈ ചെടി മുങ്ങി പോവുകയും ചെയ്യും. അപ്പൊ ആ ഒരു ചെറിയൊരു സ്റ്റേജില് വെള്ളം വന്നു കഴിഞ്ഞാൽ കൃഷി

0: ഇതിന് ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേര് പിടിച്ചു കഴിഞ്ഞ് അത് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു നമുക്കറിയാം പുതുതായി പിടിച്ച് കിട്ടി അത് കുറച്ച് വലുതായി എന്ന് തോന്നുമ്പോൾ ഒരു 8-10 സെന്റിമീറ്റർ വരെ നമുക്ക് വെള്ളം കെട്ടി നിർത്തുകയും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ചെനപ്പ് കൂട്ടുന്ന സമയം, പിന്നെ പുഷ്പിക്കുന്ന സമയം, പിന്നെ അതേപോലെ ഇതിന്റെ പാലൂറുന്ന സമയം. ഈ സമയത്തൊക്കെ നല്ലോണം വെള്ളം വേണം. വെള്ളം കുറഞ്ഞാൽ ഉൽപാദനവും കുറയാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ ഇത് അത് പറയുമ്പോ തന്നെ ഓരോ കാര്യം പറയേണ്ടി വരും. നമ്മൾ മൂപ്പുള്ള വിത്തുകൾ ഉപയോഗിക്കുന്നത്, മൂപ്പില്ലാത്ത വിത്തുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ മൂപ്പുള്ള വിത്തുകൾക്കാണെങ്കിൽ കൂടുതൽ ജല ആവശ്യമാണ് കൃഷി ചെയ്യുമ്പോൾ. മൂപ്പ് കുറഞ്ഞ വിത്തിനാണെങ്കിൽ അത്രയും വെള്ളം കുറച്ചും മതി. അപ്പൊ അതേപോലെ ഈ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു പോകുമ്പോഴും വിളവെടുക്കാറായി വരുന്ന സമയത്ത്, അപ്പൊ ഈ സമയത്താണ് മഴ വരുന്നുണ്ടെങ്കിൽ അത് കൃഷിനാശത്തിലേക്ക് വരും. അങ്ങനെ വിളവെടുക്കാറാവുമ്പോൾ തൊട്ട് ഒരു ഏകദേശം 2 ആഴ്ചക്ക് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം മുഴുവനായിട്ട് പാടത്തുള്ള വെള്ളം വാർത്തു കളയണം. അപ്പൊ ഈ ഒരു അവസരത്തിന് മഴ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാവും. അപ്പം വെള്ളം വാർത്തു കളയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാടത്തും നിൽക്കുന്ന എത്ര സെന്റ് സ്ഥലത്താണെങ്കിലും ആ പാടത്തുള്ള എല്ലാ നെല്ലും ഒരേ നീക്കത്താൻ വേണ്ടിയിട്ടാണ് വെള്ളം വാർത്തു കളയുന്നത്. അപ്പൊ വെള്ളത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു കൃഷി തന്നെയാണ് നെൽകൃഷി. അപ്പൊ നമുക്കിപ്പോ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വരുന്ന മഴക്കാലത്ത് നെൽകൃഷിയാണ്. കാരണം നെൽകൃഷി ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് മഴയ്ക്ക് മുമ്പ് എന്താ പറയാ, ഒന്ന് അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഉഴുതിടുന്നത് നല്ലതാണ്. പാടമാണെങ്കിലും ഒന്ന് ഉഴുതിടുക. ഉഴുതിടുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ചെയ്തിട്ട പോലെ ഞാൻ ഉഴുതിടുമ്പോൾ എന്താ സംബന്ധിച്ചാൽ ചെളി പതിവാകുന്നു. അപ്പൊ ചെളി വരുന്ന സമയത്ത് തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിലുള്ള മൂലകങ്ങൾ നഷ്ടപ്പെടാതെ അകത്തേക്ക് ഊർന്നിറങ്ങിയ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതെ എല്ലാം വെള്ളത്തിന്റെ അകത്തേക്ക്, അതായത് മണ്ണിന്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ വെള്ളമൊന്നും കെട്ടി നിർത്തുന്നുമില്ല, ഒരുപാട് വെള്ളം മറന്നു പോകുന്നുണ്ടെങ്കിലും അതുപോലെ കെട്ടി നിർത്തുകയും ചെയ്യുമ്പോഴത്തേക്ക് നിശ്ചലമായ വെള്ളത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ദോഷകാരികളായ വാതകങ്ങൾ, അതായത് ഏകദേശം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലെയുള്ള വാതകങ്ങളും കൂടും വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞാൽ അത് കൃഷിക്ക്, അല്ലെങ്കിൽ നെൽകൃഷിക്ക് പ്രത്യേകിച്ച് വളരെയധികം ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഉഴുതു മറിക്കുന്നത് നന്നായിരിക്കും, ചെളി കലക്കി വെക്കുന്നതും നല്ലതായിരിക്കും പാടത്ത്. അപ്പൊ അതൊക്കെ കൃഷിക്കാർ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാത്തിനും എന്താ പറയാ, നമ്മൾ ഒരു പരാതി നമ്മൾ തന്നെ പറയുന്നതാണ് സമയമില്ല എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് ഇന്ന് ഉഴുതുന്നു, ഇന്ന് തന്നെ വളവിടുന്നു, ഇന്ന് തന്നെ വിത്തിടുന്നു, അല്ലെങ്കിൽ ഇന്ന് തന്നെ പറിച്ചു കൊടുക്കുന്നു, എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത്. പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ സമയമെടുത്ത് ഉഴുതു മറിക്കുന്നു, ഉഴുതു മറിച്ച് ചെളി കലക്കുന്നു, ചെളി കലക്കി ഇട്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ കുമ്മായ ഇടുന്നു, പിന്നെ അതിനുശേഷം വാർത്ത കളയുന്നു. അപ്പൊ അതിന്റെ മണ്ണിന്റെ പുളിരസം കുറയ്ക്കുന്നു, അതിനുശേഷം വെള്ളത്തിന്റെ അളവ് മാറ്റി വെള്ളം വറ്റിക്കുന്നു, അതിനുശേഷം തൈ നടുന്നു. അപ്പൊ ആ ഒരു സിസ്റ്റമാറ്റിക്, അതായത് ആ സമയം അനുസരിച്ചുള്ള ഏതാ സമയങ്ങളിൽ കൃഷിപ്പണികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ നല്ല ആദായം കിട്ടുകയും ചെയ്യും, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും കർഷകന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും.
1: അതായത് ഒരു ആസൂത്രിതമായ ഒരു കൃഷി രീതിയിലേക്ക് കർഷകർ തിരിയണം എന്നാണോ പറഞ്ഞു വരുന്നത്?
0: അതെ. എന്നുവെച്ചാല് നെൽകൃഷിക്ക് സമയമുണ്ട്, ശരിക്കും ഇരിപ്പ് മുണ്ടകം സംഖ്യ, ഇങ്ങനെ 3 സീസണിലാണ് കൃഷി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ ജൂൺ മാസത്തിൽ ഇരിപ്പ് തുടങ്ങും. അപ്പോ ഈ പണ്ട് ഈ കൂട്ടുകൃഷി സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് കൂട്ടുകൃഷി എന്നുള്ള പേര് തന്നെ വന്നത് കൂട്ടായ കൃഷിയാണ്. അപ്പൊ അത് ഒരു ഏറ്റവും നമ്മള് മനുഷ്യൻ തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും കൂട്ടമായി ചെയ്തിരുന്ന ഒരു കാര്യവും കൃഷിയാണ്. കൃഷിയിലൂടെയാണ് ഒരു കൂട്ടായ്മ വളർത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂട്ടുകൃഷി ചെയ്യുന്ന സമയത്ത് ഒരേ വിത്ത് ഒരേ സമയത്ത് ഒരേപോലെ എല്ലാ കർഷകരും ഒന്നിച്ച് കൃഷിയിൽ ഇറങ്ങുന്ന ഒരു രീതിയായിരുന്നു കൂട്ടുകൃഷി സമ്പ്രദായം. അപ്പോ അന്ന് എന്ത് പറയുക, ഇന്നത്തെ മനുഷ്യന്റെ മനസ്സും അന്നത്തെ മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അന്ന് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിരുന്നു, എന്നുവെച്ചാൽ മറ്റുള്ളവരെയും കൂടെ കരുതലുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് കൂടി നമ്മളെല്ലാം പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് നമ്മൾ ഒരേ വിത്ത് ചെയ്യുന്നു, ഒരേ വളം ചെയ്യുന്നു, ഒരേ സമയത്ത് കൃഷി ഇറക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ കൂട്ടുകൃഷി സമ്പ്രദായം പിന്നെ പാടത്തേവർ സമിതികളൊക്കെ ആയിട്ട് ഇപ്പം വളർന്നിരിക്കുന്നത്. ആ ഒരു കാര്യം ഇപ്പോഴും തുറന്നു കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ പറ്റും. കാരണം ഒരേ സമയത്ത് കൃഷി ഇറക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. രോഗങ്ങളും കീടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പല കീടങ്ങളും നമ്മൾ ഒരാൾ കൃഷി ചെയ്യാൻ തുടങ്ങി 10 ദിവസം കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ തങ്കത്തിലെ ആള് കൃഷി വിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പൊ ഒക്കെ എന്നിട്ട് അപ്പുറത്തെ ആള് ഒരു മാസം പ്രായമായി. അങ്ങനെ പല സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഒരു പാടശേഖരം എടുത്താൽ ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോ എന്താ സംഭവിച്ചത് വെച്ചാൽ, ഒരു കീടം നെല്ല് വളരുന്ന സമയത്തുണ്ടായ കീടത്തിന് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അതിന് ഈ സ്റ്റേജ് കഴിയുമ്പോൾ അപ്പുറത്തെ പ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ പാടത്തേക്ക് പോകുമ്പോൾ അതിന് അടുത്ത സ്റ്റേജ് വളരാൻ പറ്റിയ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ പൂർണ്ണമായ ദേശ പൂർത്തിയാക്കാനായിട്ടുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ എത്തിക്കൊടുക്കുക. അപ്പൊ ഒരു കീടത്തെ

0: നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ മറിച്ച് എല്ലാവരും ഒരേപോലെയുള്ള ഒരേ സമയത്ത് ഒരേ വിത്ത് ഒരേ മൂപ്പുള്ള വിത്ത് എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ചെയ്യുന്ന കൃഷികളിലേക്കുള്ള കീടാക്രമണങ്ങളും ഒക്കെ കൂടും. അപ്പം കൂട്ടുകൃഷി സമ്പ്രദായം കൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിൽ കൊണ്ടുവരികയും ഒരേ വിത്ത് ഒരേ സമയത്ത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുകയും ഒരു നമ്മൾ കൃഷി ചെയ്ത് വിജയിച്ചെങ്കിൽ അതിന്റെ രഹസ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് ഷെയർ ചെയ്യാനും അത് നടപ്പിലാക്കാനും കൂടെ എല്ലാവരും ഒത്തുപിടിച്ചു കഴിഞ്ഞാലേ കൃഷി എപ്പോഴും സന്തോഷവും തരും, ആദായവും തരും. എല്ലാ കൃഷിക്കും ഗവൺമെന്റ് ക്രോപ്പ് ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, എല്ലായിടത്തും നടപ്പിലാക്കി വരുന്നുണ്ട്. എല്ലാ വിളകളും നമുക്ക് ഇൻഷുർ ചെയ്യാനാണ്. അപ്പൊ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭത്തിന് ഒക്കെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. രോഗത്തിനും ദുരിതത്തിനല്ല, പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച മുതലായ പ്രകൃതിക്ഷോഭങ്ങൾക്കൊക്കെ നമ്മൾ തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറി, കുരുമുളക്, റബ്ബർ, ജാതി എല്ലാ വിളകൾക്കും ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുന്നതാണ്. അപ്പൊ ഇൻഷുറൻസ് കവറേജ് കിട്ടുമ്പോൾ കർഷകനെ നമുക്ക് പൂർണ്ണമായ നഷ്ടം കൊടുക്കാൻ പറ്റില്ലെങ്കിലും അതിന് 1% നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായമായിട്ടത് കർഷകർക്ക് ലഭിക്കുന്നതാണ്. അപ്പം തീർച്ചയായും നിർബന്ധമായും എല്ലാ കർഷകരും അവരവരുടെ വിളകൾ ഇൻഷുർ ചെയ്യുക. കാരണം ഈ മഴ വരികയാണ്. അപ്പൊ നമുക്ക് കാലാവസ്ഥയെ പറ്റി കൂടുതലുള്ള കാര്യം നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പം വാഴയാണെങ്കിലും ജാതിയാണെങ്കിലും ഒക്കെ തെങ്ങാണെങ്കിലും ഒക്കെ നമുക്ക് ഇൻഷുർ ചെയ്യാം. അപ്പൊ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ അത് കൃഷിഭവനിൽ പോയി കഴിഞ്ഞാൽ കർഷകർക്ക് മനസ്സിലാക്കാം. ഒരുവിധം എനിക്ക് തോന്നുന്നു 90% കർഷകർക്ക് ഈ കാര്യങ്ങൾ അറിയാം. അവർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇനിയും തുടർച്ചയായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ്.
1: പച്ചക്കറികൾ വിത്തുകളായോ തൈകളായോ നടുമ്പോൾ മഴക്കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉയർന്ന തവാരണകൾ അല്ലെങ്കിൽ ഉയർന്ന ബെഡുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് വിത്തുകളോ തൈകളോ നടേണ്ടത്. അല്ലെങ്കിൽ വെള്ളക്കെട്ട് കൊണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ വെള്ളക്കെട്ട് ഉണ്ടാക്കി തന്നെ പച്ചക്കറികൾ പെട്ടെന്ന് നശിച്ചു പോകും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളുള്ള പച്ചക്കറികൾക്ക് വെള്ളക്കെട്ടിനെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിത്തുകളാണ് നടുന്നുണ്ടെങ്കിൽ അത് 12 മണിക്കൂർ സ്യൂഡോമോണാസ് ലൈനിയിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വേണം നടാൻ. കാരണം ഇങ്ങനെ കുതിർത്ത് വയ്ക്കുമ്പോൾ ചെടികൾക്ക് സ്യൂഡോമോണാസ് വഴി രോഗ പ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുന്നു. വെണ്ട കൃഷിയാണെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് ചെയ്യുമ്പോൾ ഒരുപാട് രോഗങ്ങളെ, മഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങളെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ വെണ്ട കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം മഞ്ഞളിപ്പ് രോഗം പരത്തുന്ന പ്രാണികൾ ഏറ്റവും കൂടുതൽ വേനൽക്കാലത്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ തടയാൻ നമുക്ക് മഴക്കാലത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ വാഴ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലാവസ്ഥ നമുക്ക് പ്രവചനാതീതമാണ്. നല്ല കാറ്റുണ്ടാകും അല്ലെങ്കിൽ നല്ല മഴയുണ്ടാകും. പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കണമെങ്കിൽ വാഴ നട്ട് കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോൾ തന്നെ നല്ല താങ്ങുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. മുളയോ ചൂളമരമോ ഒക്കെ ഉപയോഗിച്ച് ആണ് ശരിക്കും നമ്മൾ പഴയ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വള്ളികൾ കെട്ടിയിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ അല്ലെങ്കിൽ താങ്ങുകൾ കൊടുക്കാൻ മഴക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
0: അതേപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ പറയും തെങ്ങിന്റെ ചുവട്ടില് വരികൾക്കിടയിൽ നമ്മൾ 2 മീറ്റർ വീതിയും 1/2 മീറ്റർ ആഴവുമുള്ള ചാലൊക്കെ എടുത്തിട്ട് കൊണ്ട് കമുക്കുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം സംരക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആവരണ വിളകൾ നമ്മൾ നടാറുണ്ട്. വേനൽക്കാലത്ത് നട്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, വേനലിന്റെ ജലാംശം നിലനിർത്താനും മഴയൊക്കെ നട്ടു കഴിഞ്ഞാൽ മണ്ണരിച്ച് തടയാനും ഈ ആവരണ വിളകൾക്ക് പറ്റും. 1000 തൊണ്ട് നമുക്ക് ഒരു കവിട്ട ഒരു തെങ്ങിന് ഏകദേശം കാരണം കിട്ടുന്ന തെങ്ങിന് കിട്ടുന്ന തെങ്ങാണല്ലോ അത് മണ്ണിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ പൊട്ടാഷ് മണ്ണിലേക്ക് കിട്ടുകയും ചെയ്യും. മണ്ണിന്റെ ജീവാംശം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അപ്പൊ നമ്മൾ മണ്ണിനെ സംരക്ഷിക്കേ പറ്റൂ. അതിന് രാസവളം മാത്രം പോലെ ജൈവവളങ്ങളും മണ്ണിൽ ധാരാളം ചേർക്കണം. അതിന് സമയത്തിന് ചേർക്കണം. ഓരോ വിളകൾക്കും അനുസൃതമായ കാര്യങ്ങൾ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ കൂടുതലൊന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ആദായവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയും.
2: കൃഷിയിടങ്ങളിലെ മഴക്കാല പരിപാലന മുറകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബി ആർ ശ്രീലേഖ. ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സൂര്യ ബാബു, സുനീത പ്രസാദ്.
3: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
4: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
3: അതെങ്ങനെ?
4: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1851.

0: ഇത് ആരുടെ നമ്പറായേട്ടാ?
1: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
1: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
0: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
1: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
3: സത്യം
1: 10.5 മാറ്റു സത്യം.
4: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 26,500 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 24,000 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 12,700 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 34,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് കോട്ടയം 23,500 രൂപ, എറണാകുളം 23,500 രൂപ, തൊടുപുഴ 23,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,600 രൂപ, അൺഗാർബിൾഡ് 69,600 രൂപ, ആലുവ 67,500 രൂപ, മൂവാറ്റുപുഴ 68,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,500 രൂപ. ചുക്ക ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, മൂവാറ്റുപുഴ 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 22,800 രൂപ, മൂവാറ്റുപുഴ 21,000 രൂപ, തൊടുപുഴ 24,900 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 21,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,500 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,200 രൂപ, മൂവാറ്റുപുഴ 5,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട്, 0495-237-3901, മൊബൈൽ 9072-00-7767.
0: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarer community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും

0: അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനു കൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള എം ടി ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള മൂന്നാമത്തെ കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യു എസ് ആക്രമണത്തിലാണ് മറ്റ് രണ്ട് കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52 G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे. लोकल आर्ट, लोकल संस्कृति, लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए. अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യുമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തിലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടി

0: ജില്ലയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായികലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവാവധി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം വലിയ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വിശ്രമം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ വിഷയം ചർച്ചയിലാണ്. ജപ്പാനിൽ 1947 മുതൽ സെയ്രി ക്യൂക്ക എന്ന പേരിൽ ആർത്തവാവധി നിലവിലുണ്ടെങ്കിലും വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഈ അവധി ഉപയോഗിക്കാറുള്ളൂ. ഈ അവധി ശമ്പളത്തോടുകൂടിയതായിരിക്കണമെന്നത് നിയമത്തിൽ അനുശാസിക്കുന്നുമില്ല. സ്പെയിൻ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ, തായ്വാൻ, സാംബിയ മുതലായ രാജ്യങ്ങളിലും ഈ അവധി നിലവിലുണ്ട്. ബ്രിട്ടനിലെ ചില സ്വകാര്യ കമ്പനികൾ ഇപ്പോൾ ഫ്ലെക്സിബിൾ പീരീഡ് ലീവ് നൽകി തുടങ്ങി. ഒരു ഭാഗത്ത് ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെ മാനിക്കുന്ന പുരോഗമന നടപടിയാണ്. മറുവശത്ത് ഇത് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ മടിക്കാനും തുല്യ അവസരം നഷ്ടമാക്കാനും ഇടയാക്കുമെന്ന വിമർശനവുമുണ്ട്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ആർത്തവാവധി എന്ന ഈ വിഷയത്തിൽ.
3: ആർത്തവാവധി പുരോഗമനപരമോ പിന്തിരിപ്പനോ?
2: ആർത്തവാവധിയുടെ പ്രസക്തി എന്താണ്?
4: ആർത്തവം എന്ന് പറയുന്നത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ആണ്. അതിന് ഒരു സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ആസ്പെക്ട് എല്ലാം ഉണ്ട്. പക്ഷെ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ ഒരു മാസം ഓവുലേഷൻ നടക്കുന്ന അണ്ഡകുമിള, ഓവുലേഷൻ കഴിഞ്ഞൊരു 12-14 days കഴിയുമ്പോൾ ആ സൈക്കിൾ ഒരു പ്രഗ്നൻസിയിലോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അണ്ഡകുമിളയിൽ നിന്നുള്ള ഹോർമോണൽ സപ്പോർട്ട് നിലയ്ക്കുന്നത് മൂലം യൂട്രസിന്റെ ഏറ്റവും അകത്തെ ലെയർ ഷെഡ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഇതാണ് നമ്മൾ വജൈനൽ ബ്ലീഡിംഗ് ആയിട്ട് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത്.
2: സ്ത്രീരോഗ വിദഗ്ധയും കൺസൾട്ടന്റ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജിഷ വർഗീസ്,
4: ആർത്തവത്തോടനുബന്ധിച്ച് ഏകദേശം ഒരു 50 മുതൽ 75% വരെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അത് വയറ്

0: വേദനയാകാം, നടുവേദനയാകാം, അല്ലെങ്കിൽ കാലുകളിലെ വേദനയാകാം, ചിലർക്ക് തലവേദന, മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ ഒരു എപ്പിസോഡ് വരിക, ചുരുക്കം ആളുകളിൽ ഛർദ്ദിൽ തലകറങ്ങി വീഴുക തുടങ്ങിയവയൊക്കെ കാണാറുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കംഫേർട്ട് ആണെങ്കിൽ ഏകദേശം 25% ആളുകൾക്ക് ഇത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സിവിയറിറ്റി ഉള്ള ബുദ്ധിമുട്ടുകളിലോട്ട് നയിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ചില ആളുകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് തുടങ്ങിയ കാര്യങ്ങൾ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഈയിടെയായിട്ട് കുട്ടികളിൽ ആദ്യമായിട്ട് ആർത്തവം വരുന്നത് മുമ്പൊക്കെ ഒരു 12-13 വയസ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 10 വയസ്സിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മുതലേ ആർത്തവം വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരള ഗവൺമെന്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെനിസ്ട്രൽ ഡിഗ്നിറ്റി പ്രോഗ്രാം, അതായത് ആർത്തവത്തോടനുബന്ധിച്ച് ഓപ്ഷണലായിട്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാനായിട്ട് 3 ദിവസത്തെ ലീവ് അനുവദിക്കാമെന്നുള്ളത്. അതുകൊണ്ട് വരുന്ന അക്കാഡമിക് ലോസസ് കോമ്പൻസേറ്റ് ചെയ്യണം എന്നൊരു പ്രപ്പോസലിൽ കൂടി ഗവൺമെന്റ് പറയുന്നുണ്ട്. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിനോടൊപ്പം ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഡെഫിനറ്റ്ലി. അതിനോടൊപ്പം തന്നെ നമ്മളൊരു അവയർനെസ് പ്രോഗ്രാം, അതായത് കമ്മ്യൂണിറ്റിയിൽ അതുപോലെ സ്കൂളിൽ ക്ലാസ്സുകളിലെല്ലാം രണ്ട് ജെൻഡറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് നടത്തേണ്ടതാണ്. അതായത് ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്, ഇത് ചില ആളുകൾക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കാം, ആ വരുന്ന ഡിസ്കംഫേർട്ട് അവരുടെ ഒരു വിൽ പവറിനെയോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്ട്രെങ്തിനെയോ ഒന്നും അല്ല കാണിക്കുന്നത്, അത് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളത് ബോയ്സിനെയും ഗേൾസിനെയും അധ്യാപകരെയും ഒരുപോലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ പ്രോഗ്രാം കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സഹായകമാകും. കാരണം ഒരു പ്രൈവസി ബ്രീച്ച് എന്നുള്ളൊരു കൺസേൺ, അതുപോലെ ടീസ് ചെയ്യപ്പെടും, കളിയാക്കപ്പെടും എന്നുള്ളൊരു കൺസേൺ ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവയർനെസ് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ആർത്തവത്തെ പറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ് ആണെന്നും അത് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ആൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് ഭാവിയിൽ അവൻ്റെ പാർട്ട്ണർക്ക് ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഒരു മെനിസ്ട്രൽ ഹെൽത്ത് അവയർനെസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് വളർത്തിയെടുക്കാനും ഈ മെനിസ്ട്രൽ ലീവ് അതിനോടനുബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആർത്തവ വേദനയോട് അനുബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെ റിലീവ് ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് അപ്ലൈ ചെയ്യാം. രണ്ടാമതായിട്ട് കുറച്ച് ജിഞ്ചർ, കറുവാപ്പട്ട ഇട്ട് ഹെർബൽ ടീകൾ എടുക്കുന്നത് ചിലർക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ആഹാരം, പംകിൻ സീഡ്, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവ കഴിക്കുന്നത് നെർവ്സിനെ കുറച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുകയും ആർത്തവ വേദന ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട്. മറ്റൊന്നാണ് ആർത്തവത്തോടനുബന്ധിച്ച് ഉള്ള ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള എക്സസൈസ്, 10 മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക തുടങ്ങിയവയും ആർത്തവ വേദന ലഘൂകരിക്കാനായിട്ട് സഹായകമാകാറുണ്ട്. ആർത്തവത്തോടനുബന്ധിച്ചുള്ള വേദന മോസ്റ്റ് കോമൺലി യൂട്രസിന്റെ അകത്തെ ലെയർ പുറന്തള്ളുമ്പോൾ യൂട്രസിന്റെ മസിൽ കൺട്രാക്ട് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് കാണുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസും കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിലും എല്ലാ മാസവും വളരെ സിവിയർ ആയിട്ട് ആർത്തവം വരുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ അഡിനോമയോസിസോ എൻഡോമെട്രിയോസിസോ ഫൈബ്രോയിഡോ പോലെയുള്ള പതോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ചെക്കപ്പ് കൂടി ചെയ്യാവുന്നതാണ്.
1: ആർത്തവ ദിനങ്ങളിൽ അവശത അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവധി നൽകണമെന്ന അഭിപ്രായമാണ് ആലുവയിലെ ഒരു സ്വകാര്യ വിദ്യാലയത്തിലെ കായിക അധ്യാപകനായ അഭിലാഷ് MB യുടേത്.
2: ഈ ടൈമില് സാധാരണ ഗേൾസിന് ടയർഡ് ആയിരിക്കും, പിന്നെ ഒരുപാട് എന്താ പറയാ, അവർക്ക് ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് മൈഗ്രെയിൻ കൂടുതലായിരിക്കും, ചിലർക്ക് അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, ഒരു ആക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല, പിന്നെ പലരും ടെൻഷൻ അടിച്ച് ഗ്രൗണ്ടിൽ തീരെ വയ്യാത്ത കുട്ടികളായിരിക്കും, അവർക്ക് ഇറങ്ങാൻ വെയിലത്ത് പോലും നിൽക്കാൻ പറ്റാത്ത, നേരെ നിൽക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. കണ്ടാൽ മനസ്സിലാവാറുണ്ട് അവർ, നമുക്ക് ഫേസ് ആസ് യൂഷ്വൽ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അവരുടെ ഫേസിൽ, ടയർഡായിരിക്കും, അവർക്ക് ഒന്നും പറ്റത്തില്ല, കാരണം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് നമ്മൾ ഓൾറെഡി അതിന് മുമ്പേ തന്നെ പറയും. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കും നമ്മൾ. അത്ര വയ്യാത്ത കുട്ടികൾക്ക് അവധി എടുക്കുന്നതിൽ തെറ്റില്ല, കാരണം അവർക്ക് വേണ്ടതാണ്, കാരണം ഈ സമയങ്ങളിൽ അവർക്ക് എന്താ പറയുക, അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ കുറവായിരിക്കും, ഡ്രസ്സിങ്ങിൽ തന്നെ അവർക്ക് ചിലപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. പിന്നെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അറിയില്ലായ്മ കൊണ്ട് കുറേ പ്രശ്നങ്ങൾ, അവർക്ക് ടെൻഷനും കാര്യങ്ങളും കയറി വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ആർത്തവാവധി നൽകാൻ തുടങ്ങിയത് 2023 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്.
3: ക്യുസാറ്റിലെ പീരീഡ്സ് ലീവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പീരീഡ്സ് ലീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്.
1: ക്യുസാറ്റിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത കെ പ്രതാപ്.
3: ഇത് അധ്യാപകർക്കും ബാക്കിയുള്ള സ്റ്റാഫിനും ഇത് ബാധകമാക്കിയിട്ടില്ല.

0: ഇല്ല. പക്ഷെ ചില സ്റ്റേറ്റുകളിൽ ഇത് ബാധകമാക്കിയിട്ടുണ്ട് എന്നറിയുന്നു.
1: ഇതിൽ ഇംപ്ലിമെന്റേഷൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് 2% അറ്റൻഡൻസിൽ ഒരു ലീവേ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ 75% നമുക്കൊരു സെമസ്റ്ററിൽ അറ്റൻഡൻസ് വേണ്ടതുണ്ട് എന്നുള്ളതെങ്കിൽ പെൺകുട്ടികൾക്ക് 73% ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു 2% ഒരു ഇളവ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു. ഇത് ആർത്തവാവധി എന്നുള്ള ഒരു ക്രമത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റേഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ എല്ലാ മാസവും നിങ്ങൾക്ക് 2 ലീവ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ദിവസം കണക്കാക്കി അറ്റൻഡൻസ് ഇടുന്ന പരിപാടി ആയിട്ടില്ല. ഇതെല്ലാ കോഴ്സുകൾക്കും ബാധകമാണ്, ഇൻക്ലൂഡിംഗ് PhD.
2: മാനസിക ആരോഗ്യത്തോടൊപ്പം പഠന മികവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ആർത്തവ അവധി സഹായിക്കും.
3: കേരളത്തിലെ സ്ത്രീകൾക്ക് ആർത്തവ അവധി നൽകണമോ എന്ന ചർച്ച സാമൂഹികമോ തൊഴിൽപരമോ ആയ ഒരു വിഷയം മാത്രമല്ല, അതിന് മാനസികാരോഗ്യപരമായും വളരെ പ്രാധാന്യമുണ്ട്.
2: മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ യു വിവേക്.
3: ആർത്തവം ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ്. എന്നാൽ പല സ്ത്രീകൾക്കും ഈ കാലയളവിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. ക്ഷീണം, ഉത്കണ്ഠ, അസ്വസ്ഥത, ദേഷ്യം, വിഷാദം, ശ്രദ്ധക്കുറവ്, ജോലിയിൽ ഏകാഗ്രത നഷ്ടപ്പെടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ സാധാരണമാണ്. ചിലർക്ക് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ PMS ഉണ്ടാകാം. അതിലും ഗുരുതരമായ അവസ്ഥയായ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ PMDD വരാം. ആർത്തവ അവധി നൽകുന്നത് ചില പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, ആർത്തവ സംബന്ധമായ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ യാഥാർത്ഥ്യമാണെന്നും അവ അവഗണിക്കപ്പെടുന്നതല്ലെന്നും സമൂഹം അംഗീകരിക്കുന്ന ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ അംഗീകാരം സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. രണ്ടാമതായി, കടുത്ത വേദന, അമിത രക്തസ്രാവം, തലവേദന അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വിശ്രമം ലഭിക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും തൊഴിൽ സമ്മർദ്ദം കുറയ്ക്കാനും ചെയ്യും. കേരളം പോലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിൽ പങ്കാളിത്തവും ഉയർന്ന നിലയിലാണ്. ആർത്തവ അവധി സ്ത്രീ സൗഹൃദവും ആരോഗ്യപരമായി കൂടുതൽ കരുതലുള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ സഹായിക്കും. കൂടാതെ ആർത്തവത്തെ കുറിച്ചുള്ള അനാവശ്യമായ നാണക്കേടും സാമൂഹിക വിലക്കുകളും കുറയ്ക്കാൻ ഇത് ഉപകരിക്കും. അതേസമയം ചില ജാഗ്രതകളും നിർദ്ദേശിക്കുന്നു. ആർത്തവ അവധി നടപ്പിലാക്കുമ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യാൻ കുറച്ച് കഴിവുള്ളവരാണെന്നും മാനസികമായി അസ്ഥിരതയുള്ളവരാണെന്നും തെറ്റായ ധാരണകൾ സമൂഹത്തിൽ വളരാൻ പാടില്ല. അത്തരം മുൻവിധികൾ തൊഴിൽ മേഖലയിൽ വിവേചനത്തിനും സ്ത്രീകളുടെ അവസരങ്ങൾ കുറയ്ക്കാനും കാരണമാകാം. അതുപോലെ ആർത്തവ അവധി ചികിത്സയ്ക്ക് പകരം അല്ല. കടുത്ത മാനസിക വിഷമങ്ങൾ, വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ PMDD പോലുള്ള രോഗാവസ്ഥ ഉള്ളവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു സമീപനം സ്ത്രീകൾക്ക് അവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന നിർബന്ധമല്ലാത്തതും വിവേചനരഹിതമായ ഒരു ആർത്തവ അവധി സമയമാണ്. ഇതിനൊപ്പം ഫ്ലെക്സിബിൾ ജോലി സമയം, വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം, ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം എന്നിവയും ഉറപ്പാക്കണം. ആർത്തവ അവധി സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും തൊഴിൽ ക്ഷമതയും മെച്ചപ്പെടുത്താൻ സഹായമാകാം. എന്നാൽ അത് സ്ത്രീകളെ ദുർബലരായി കാണാനല്ല, മറിച്ച് അവരുടെ ജൈവികവും മാനസികവുമായ ആവശ്യങ്ങളെ മാനിച്ച് സമത്വത്തോടെയുള്ള പിന്തുണയ്ക്കാണ്.
2: ഈ അവധിയെ ദുരുപയോഗം ചെയ്യാതെ ആവശ്യക്കാർക്ക് മാത്രം ഉപയോഗപ്രദമാക്കുന്നത് വളരെ നന്നായിരിക്കും.
4: എനിക്ക് വേണ്ടാന്നാണ് അഭിപ്രായം. ഇത് അനാവശ്യമായിട്ട് അവർ മിസ്യൂസ് ചെയ്യൂലോ. ചില പിള്ളേര് ഇതിന് ഇല്ലാത്ത സമയത്തായിരിക്കും അവധി എടുക്ക.
2: ആലുവയിലെ സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇവാനി നവാസ്.
4: എനിക്ക് അത് ആവശ്യമില്ലാത്തല്ലോ തോന്നുന്നത്. ഇവിടെ വന്ന് ടീച്ചേഴ്സ്മാരെല്ലാരും ആവശ്യത്തിന് കെയർ ഒക്കെ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് ആവശ്യമില്ല. ആവശ്യമുള്ളവർ എടുക്കണത് കുഴപ്പമില്ല, അത് വാലിഡ് ആയിട്ട് റീസൺ വേണമല്ലോ ഇത് എടുക്കാനായിട്ട്. ചില കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവധി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്കൂളിൽ വരാൻ ഇഷ്ടമില്ലാത്തവരുടെ വീട്ടില് അത് എടുക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം ലീവ് എടുക്കാൻ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് എന്റെ അഭിപ്രായം. എനിക്ക് വേണ്ട എന്നുള്ള ഇതാണ്. കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആദ്യത്തെ 3 ദിവസമല്ല വേദന, എനിക്ക് ഇറാഷണൽ ആയിട്ടാണ് വേദന വരാറ്. ആദ്യത്തെ 3 ദിവസം അങ്ങനെയൊന്നുമില്ല. അവധി എടുക്കേയില്ല ഞാൻ. ചിലർക്ക് കാലുവേദന ഉണ്ടാവാറുണ്ട്, ഈ തലവേദന ഉണ്ടാവാറുണ്ട്. ഒരു കൊച്ചിന് ഛർദി, എപ്പോഴും ഛർദിയാണ്. അവളിപ്പോ തരണം ആ ദിവസം അവൾ വരാറില്ല. അങ്ങനെയാണ് ഓൾറെഡി അവൾ അങ്ങനെയാ. ചിലർക്ക് ഭയങ്കര തളർച്ച ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ദേഷ്യം. എനിക്ക് ഓൾറെഡി നല്ല ദേഷ്യം ഉണ്ട്. എന്നോട് പീരീഡ്സും കൂടി വരുമ്പോ കുറച്ച് കൂടും. എന്താണ് ചില സമയത്ത് തോന്നാറുണ്ട് ഷോ പെണ്ണാ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്.

0: അത് ഈ പാഡ് മാറ്റാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിലും നമുക്കത് എന്താ പറയാ, ക്യാരി ചെയ്തുകൊണ്ട് നമ്മൾ നടക്കണമല്ലോ. എപ്പോഴും പാഡ് നമ്മൾ ബാഗിനുള്ളിൽ ഇപ്പൊ വെച്ചുകൊണ്ട് നടക്കണ, കാരണം എപ്പോഴാ വരണേന്നൊരു ഇതില്ല. തോന്നണ പോലെയാണ് പിന്നെ പീരീഡ്സ് ഒക്കെ വരാറ്. ഈ രട്ടി പിന്നെ കുഴപ്പമില്ല, അവധി ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ മാക്സിമം വരാൻ നോക്കുക. ചിലർ അതായത് അവർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവർ വരൂല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയും 3 ദിവസത്തെ അവധി ഉണ്ടായാലോ, എന്താണ് ഗവൺമെന്റ് പറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞവർ അവധി എടുക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് വേണ്ട എന്നുള്ളതാണ്, നിർബന്ധമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
1: ആർത്തവാവധി പോലുള്ള ക്രമീകരണങ്ങളിലൂടെ വിദ്യാർത്ഥിനികളുടെ നേരെ സഹപാഠികളായ ആൺകുട്ടികളിൽ ഒരു സഹാനുഭൂതി വളർത്താനും അതുവഴി ലിംഗഭേദമന്യേ പരസ്പര ബഹുമാനവും കരുതലുമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താനും സഹായിക്കും.
2: ആർത്തവവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവധി കൊടുക്കുമ്പോൾ അതിന് എപ്പോഴും 2 വശങ്ങളുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒന്ന്, ആർത്തവവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് ഒരുപാട് ആശ്വാസമായിരിക്കും.
1: കോട്ടപ്പടി സ്വദേശിനിയും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ ജെയ്സി ഏലിയാസ്.
2: ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ വന്നാലും അവർ ഒമിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വളരെ സഹിക്കാൻ പറ്റാത്തത്ര പെയിനുള്ള കുട്ടികളുണ്ടാകും. ചിലർക്ക് ഷിവറിംഗ് ഒക്കെ വരുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ സാധാരണ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് വന്ന് പറയുകയും അപ്പോൾ നമ്മൾ സിക് റൂമിലൊക്കെ അവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറയും, എന്നിട്ടും ചൂടുവെള്ളമൊക്കെ കൊടുത്തൊക്കെ നോക്കും. പക്ഷെ എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ പാരന്റ്സ് വന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അപ്പോൾ അവർ വന്നു എന്നാൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പ്രോപ്പറായിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാം. ക്ലാസ്സിൽ വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനോ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ആശ്വാസമായിരിക്കും. എന്നാൽ ഈ പറയുന്ന പീരീഡ്സ് വലിയ വേദനകളും പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകുന്ന കുറെ കുട്ടികളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അവധി കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് കോമൺ ആയിട്ട് ബാധകമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളും ലീവ് എടുക്കാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം. അവരുടെ ഒരു പഠനത്തിന് ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നഷ്ടപ്പെട്ടൊന്നിരിക്കാം ആ 3 ദിവസം വരാതെയൊക്കെ ഇരിക്കുമ്പോൾ. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടാം. കുട്ടികളെ ഇങ്ങനെ ഒരു അവധി കൊടുക്കുമ്പോൾ അവരും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ലീവ് എടുക്കാൻ തുടങ്ങും. അത് അവരുടെ ഒരു പഠനത്തെയൊക്കെ ബാധിക്കാനും അതുപോലെ അറ്റൻഡൻസിനെയൊക്കെ ഒരു ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്.
3: ഇങ്ങനെ ഒരു അവധി പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ആൺകുട്ടികളുടെ ചിന്താഗതിയിലും മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കും. കാരണം ഇങ്ങനെ ഒരു അവധി കൊടുക്കുന്നതിന്റെ ഒരു കാരണം അവർ മനസ്സിലാക്കും. പെൺകുട്ടികളിൽ തന്റെ സഹപാഠികളിൽ ചിലർക്കെങ്കിലും ആ ദിവസങ്ങളിൽ റെസ്റ്റും അല്ലെങ്കിൽ ഒരു വിശ്രമവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആവശ്യമാണ്. ഒരു പ്രത്യേക കൺസേൺ അവർക്ക് ആവശ്യമാണ് അവധി കൊടുക്കുന്നതൊക്കെ വരുമ്പോൾ. അവരും ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പെൺകുട്ടിയോടും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ അമ്മയോടും സഹോദരിയോടൊക്കെ ആ ഒരു പ്രത്യേക ഒരു കൺസേൺ അവരിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അല്ലെ, ആൺപെൺ തുല്യത എന്ന് പറയുന്ന ഒരു ആശയം ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തില് അവരുടെ ആ ഒരു വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു തുല്യത നിലനിർത്തുവാനായിട്ട്, അത് തന്നെയല്ല ആൺകുട്ടികളുടെ ആ ഒരു ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് കുറച്ചുകൂടി അവരോടൊരു കൺസേൺ ഉണ്ടാകാനായിട്ടൊക്കെ ഈ ഒരു നയം സഹായിക്കും എന്ന് തോന്നുന്നു.
1: ആർത്തവാവധി സ്ത്രീകളെ കുറച്ചെങ്കിലും ബലഹീനരെന്ന് മുദ്രകുത്താനുള്ള ഒരു കാരണമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തന്നെ സ്ത്രീകളുടെ ആർത്തവം എന്നത് തികച്ചും സാധാരണമായ ഒരു ജീവശാസ്ത്ര വിഷയമാണ് എന്നോർക്കണം. ലജ്ജയുടെയും കളിയാക്കപ്പെടലിന്റെയും ദിവസങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലല്ല, സൗകര്യപ്രദമായും ശുചിത്വപൂർണമായും ഈ ദിവസങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, കൂട്ടത്തിലുള്ള പെൺകുട്ടികൾക്ക് സഹപ്രവർത്തകർക്ക് അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കാം എന്നതാകണം സമൂഹം ചിന്തിക്കേണ്ടത്. ഈ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടിന്റെ തോത് ഓരോ സ്ത്രീയിലും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പൊതുവായി ഒരൊറ്റ മാതൃക എല്ലാവർക്കും ചേരില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം അവധിയുണ്ടോ ഇല്ലയോ എന്നതല്ല, സ്ത്രീകൾക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ജോലിസ്ഥലത്ത് തുറന്ന സംസാരത്തിനുള്ള അന്തരീക്ഷവും മാനേജ്മെന്റിന്റെ സഹാനുഭൂതിയുമാണ് പ്രധാനം. ആർത്തവം ഒരു ബലഹീനതയല്ല, പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. അതിനെ മറച്ചുവെക്കാതെ മാന്യമായി കൈകാര്യം ചെയ്യുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമനപരം.
4: ആർത്തവാവധി പുരോഗമനപരമോ പിന്തിരിപ്പനോ?
5: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
6: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

കെ സി ബി അറിയിപ്പുകൾ തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ മനക്കക്കടവ്, വികാസവാണി, വായനശാല, ഇടച്ചിറ സ്മാർട്ട് സിറ്റി പരിസരം, പള്ളത്തുപടി.

എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ പരിസരം, കോമത്ത് ലൈൻ, കുന്നത്ത് ലൈൻ, ടാഗോർ ലൈൻ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: പാക്കനാർ പാർക്കുന്ന ഗ്രാമത്തിൽ നിന്ന് നടാടെ ഒരു നായർ കുടുംബം അധ്വാനത്തിന്റെ വേദിയിലേക്ക് കുതിച്ചു വന്നു. തേയി അവർക്ക് വേണ്ട പരിശീലനം നൽകി. അവർ മുറവും പനമ്പും തട്ടികയും ഉണ്ടാക്കി. ആളുകൾ വാങ്ങാൻ വന്നു. പരിഹസിച്ച് ചിരിച്ചവർ പോലും അവസാനം ആ കുടുംബത്തെ അഭിനന്ദിച്ചു. പട്ടിണി ആ വീട്ടിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടു. പണം സ്വരൂപിച്ചു വെക്കുന്നതിനെ പാക്കനാർ എതിർത്തു. അമതനും ഒരു ദിവസം പാക്കനാരും ഭാര്യയും കാട്ടിൽ മുളവെട്ടുകയായിരുന്നു. പെട്ടെന്ന് മുളങ്കൂട്ടത്തിനിടയിൽ ഒരു കിലുകിലുക്കം. ഒരു ചെപ്പുകുടത്തിൽ നിന്നും സ്വർണനാണ്യങ്ങൾ പുറത്തേക്ക് തെറിച്ചു വീണു. പാക്കനാരും തേയിയും സൂക്ഷിച്ചു നോക്കി. കുടം നിറയെ സ്വർണം. പാക്കനാർ ഉറക്ക വിളിച്ചു പറഞ്ഞു, ആളെക്കൊല്ലി, ആളെക്കൊല്ലി. പണം എങ്ങനെയാണ് ആളെക്കൊല്ലിയാകുന്നത്? തേയി ചോദിച്ചു. കണ്ടോളൂ, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം, പാക്കനാർ പറഞ്ഞു. രണ്ടുപേരും തെല്ലകലത്തുള്ള മറ്റൊരു മുളങ്കൂട്ടത്തിനിടയിൽ മറഞ്ഞു നിന്നു. രണ്ടു പുരുഷന്മാർ അപ്പോൾ അതിലെ നടന്നു വന്നു. അവർ കുടവും നാണയങ്ങളും കണ്ടു. രണ്ടുപേരും കൂടി അത് കടന്നെടുത്തു. പാതി എനിക്ക്, പാതി തനിക്ക്, ഒന്നാമൻ പറഞ്ഞു. രണ്ടാമൻ സമ്മതിച്ചു. നമുക്ക് പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് പൊതിച്ചോറ് കഴിക്കാം, അതിനുശേഷം നിധി ഭാഗിച്ചെടുക്കാം, ഒന്നാമൻ പറഞ്ഞു. എനിക്ക് പണം മുഴുവനും വേണം, എനിക്ക് പണം മുഴുവനും വേണം. രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു.
3: ആദ്യം ഞാൻ പോയി കുളിച്ചു വരാം, താൻ ഈ നിധിക്ക് കാവലിരിക്കുക, രണ്ടാമൻ പറഞ്ഞു. അയാൾ കുളിക്കാൻ പോയി. ഈ തക്കത്തിന് ഒന്നാമൻ ഒരു വിഷക്കായ പറിച്ചെടുത്ത് അതിൻ്റെ നീര് രണ്ടാമൻ്റെ ചോറ്റുപൊതിയിൽ ചേർത്തു. പൊതി അങ്ങനെ തന്നെ വെച്ചു. രണ്ടാമൻ കുളി കഴിഞ്ഞു വന്നു. ഒന്നാമൻ കുളിക്കാൻ പോയി. രണ്ടാമൻ ഒന്നാമൻ്റെ ചോറിൽ വിഷം കലർത്തി. ഒന്നാമനും തിരിച്ചു വന്നു. രണ്ടുപേരും ഊണ് കഴിച്ചു. ഉടൻ തന്നെ മരിച്ചു വീണു. പാക്കനാരും ഭാര്യയും പുറത്തു വന്നു. ഇപ്പോ മനസ്സിലായോ? പാക്കനാർ തേയിയുടെ മുഖത്തേക്ക് നോക്കി. മനസ്സിലായി. ഭർത്താവിൻ്റെ മുഖത്തേക്ക് ആദരവോടെ നോക്കിക്കൊണ്ട് തേയി പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി ചിന്തിക്കുന്ന മനസ്സായിരുന്നു പാക്കനാരുടേത്. തനിക്ക് കിട്ടിയ അവസരങ്ങളൊന്നും തന്നെ അദ്ദേഹം പാഴാക്കിയില്ല. ഈശ്വരൻ കുടികൊള്ളുന്നത് അമ്പലങ്ങളിലല്ല.

0: അല്ല, മനുഷ്യരുടെ മനസ്സിലാണ്, പാക്കനാർ പ്രഖ്യാപിച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: ആകാശവാണി FM വാർത്തകൾ.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണമൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകളിന്മേൽ കരട് ചട്ടം തയ്യാറാക്കുന്നതിന് അഭിപ്രായം സ്വീകരിക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മയക്കുമരുന്ന് കൈവശം വച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണുന്നതിനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും മുന്നറിയിപ്പ്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ടൈം ഫ്രീ സോൺ. നമ്മുടെയെല്ലാം ജീവിതം സമയവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ ഭക്ഷണവും ജോലിയും വിശ്രമവും ഉറക്കവുമെല്ലാം സമയത്ത് ചെയ്യാനാണ് നാം ആഗ്രഹിക്കുക. പക്ഷേ സമറോയ് എന്ന മനോഹര ദ്വീപിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. സൂര്യൻ മങ്ങാതെ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതിനാൽ രാത്രിയെന്ന തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം എന്ന് ഈ നാട്ടിലെ കുട്ടികളോട് ആരും പറയാറുമില്ല. സമറോയ് ദ്വീപിൽ May 15 ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുക 26 July. ഈ ഒരു പ്രതിഭാസം പരമാവധി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സമറോയ് ദ്വീപ് അധികൃതർ ഈ ദ്വീപിനെ ടൈം ഫ്രീ സോണായി 2019 പ്രഖ്യാപിച്ചത്. അന്ന് പ്രതീകാത്മകമായി ക്ലോക്കുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഇന്നും സമറോയ് ദ്വീപിലേക്ക് വരുന്ന

സഞ്ചാരികൾ അവിടെയുള്ള പാലത്തിൽ വാച്ചുകളും ക്ലോക്കുകളും ഉപേക്ഷിച്ച് ഈ ദ്വീപിലേക്ക് പോവാറുണ്ട്. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ ടൈം ഫ്രീ സോണായി സമറോയ് ദ്വീപിനെ പ്രഖ്യാപിച്ചത്. വേനൽ ദ്വീപുകളെന്നാണ് സമറോയ് എന്ന വാക്കിന്റെ അർത്ഥം. സമറോയ് ദ്വീപിൽ പകലിനു മാത്രമല്ല രാത്രികൾക്കും അല്പം നീളം കൂടുതലാണ്. നവംബർ 22 അസ്തമിച്ചാൽ പിന്നെ സൂര്യനെ കാണണമെങ്കിൽ ജാനുവരി 18 വരെ കാത്തിരിക്കണം. പലപ്പോഴും നരച്ച വെളിച്ചമുള്ള പകലിനേക്കാൾ മനോഹരമാണ് സമറോയിലെ രാത്രികൾ. ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഈ സമയത്ത് ധ്രുവദീപ്തികളും കാണാറുണ്ട്. ആകാശത്തിലൂടെ നിറഞ്ഞ പരന്നൊഴുകുന്ന നിറങ്ങൾ ഒരു മായിക ലോകത്തിന്റെ പ്രതീതി കാണികൾക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയമേറിയ സ്ഥലമാണ് നോർവേയിലുള്ള ഈ ചെറിയ സമറോയ് ദ്വീപ്.

0: പരന്നൊഴുകുന്ന നിറങ്ങൾ ഒരു മായിക ലോകത്തിന്റെ പ്രതീതി കാണികൾക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയമേറിയ സ്ഥലമാണ് നോർവേയിലുള്ള ഈ ചെറിയ സമറോയ് ദ്വീപ്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചോറ് കഴിച്ചോ?
1: എനിക്ക് പശിക്കണില്ല.

0: വെള്ളായിയേ, ഈ പാഴുതറയിലുള്ളവരെല്ലാരും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക, ഇപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവങ്ങൾ നമ്മളെ തുണയ്ക്കും. വെള്ളായിയേ,
1: എനിക്കൊന്നും അറിയില്ല പണിക്കര്.
2: വെള്ളമാർന്നിട്ടില്ല, തോർത്തിൽ പൊതിഞ്ഞിട്ടുണ്ട്.
0: ഞങ്ങളെ കാശുണ്ടായിരുന്ന ഞങ്ങളെല്ലാരും വരുമായിരുന്നു. ഇത് പാഴ്ധറയുടെ വിധിയാ വെള്ളായിയെ. ഞാണ്ട് അപ്പുറത്ത് അമ്മണിയെടുത്തി മുത്തുവണ്ണനും നാഗേലച്ചനും എല്ലാരും വേലിക്ക തന്നെ നിൽക്കുക നിങ്ങളെ യാത്രയയക്കാൻ.
1: എന്റെ ദൈവങ്ങളെ, എന്റെ സംവിരാകന്മാരെ.
3: കടൽ തീരത്ത് ഒ വി വിജയൻ്റെ ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരം. റേഡിയോ രൂപാന്തരം NS ജയമോഹൻ. സർഗാത്മക സഹകരണം റിയ, റിയാസ് കളപ്പുരയ്ക്കൽ, അഖിൽ സുകുമാരൻ. ശബ്ദം നൽകുന്നവർ ദാമോദർ, സാബുജി, മഞ്ജു പ്രസന്ന, വിപുൽ മുരളി, GS പിള്ള, സെൽവരാജ്, സ്മിത, വിജു KP, കിരൺ ബേബി, സജീവ് എസ് നായർ, മിഥിൻ PK, ശ്രീജിത് ഗംഗാധരൻ, ജയചന്ദ്രൻ മണിമല, റനീഷ് ജോർജ്, സുരേഷ് കാഞ്ഞിരക്കാട്ട്.
4: വെള്ളായിയപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തിലൂടെ പാടം മുറിച്ച് നടന്നു. മഞ്ഞ പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. തീവണ്ടി ആപ്പീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കേണ്ടതുണ്ട്.

0: തോർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് വെള്ളായിയുടെ കയ്യിൽ തട്ടി. കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണീർ വീഴ്ത്തിയിരിക്കും. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു.
1: വെള്ളായിയെ,
2: വർഗരെ, നിങ്ങൾക്ക് 15 റുപ്യയും അല്ല 15 റുപ്യയും 4 അണയും കടം വീടാനുണ്ടായിരുന്നു.
1: വെള്ളായി യാത്രയിൽ അതിനെക്കുറിച്ചൊന്നും ഓർക്കരുത്.
2: മറക്കാരെ, ഇനി ഒരിക്കലും എനിക്ക് ആ കടം വീടാൻ കഴിഞ്ഞെന്ന് വരില്ല.
1: വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ് വെള്ളായി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ടുണ്ണി, നമ്മൾ തിരക്കി എന്ന് പറയണേ.
2: എൻ്റെ ഉള്ളിൽ പൊട്ടുന്നു, പ്രാണൻ പറയുന്നു.
1: പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എന്റെയും ദൈവങ്ങൾ കാക്കട്ടെ.
2: ഇനി ഞാൻ ഏത് ദൈവത്തെയും കുമ്പിടോ?
1: സമാധാനായിരിക്കി, സമാധാനിക്ക് വെള്ളായി, സമാധാനമായി പോയി വായോ എന്ന് പറയാൻ നമ്മളെ കൊണ്ടാവണില്ലല്ലോ റബ്ബ്.
0: കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു.

0: വെള്ളായിയെ,
1: പൂശാരി, പൂശാരി പ്രാർത്ഥിക്കണം.
0: ഭഗവതി, എല്ലാം മംഗളമായി നടക്കും. വെള്ളായിയെ, ഭഗവതി കാത്തോളും. ഭഗവതി,
1: എന്തോ വല്ലാത്ത പോലെ നടന്നു വരുന്ന വഴിക്ക് പനംപട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ
0: തോന്നല. വെള്ളായിയെ, ഒക്കെ തോന്നല. ഭഗവതി, ഭഗവതി കാത്തോളും. ഭഗവതി കാത്തോളും.

0: നീലിയേ
1: വെള്ളായി അച്ചു.
2: വെള്ളായിയപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായിയപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, പുഴ കടന്ന് മേട് കയറുവോളം വെള്ളായിയപ്പൻ കരഞ്ഞു.

0: കണ്ണൂര്
1: ചില്ലറയില്ലേ?
0: ഇതേ ഉള്ള
1: എല്ലാവരുടെ കയ്യിലും നോട്ടാ, ബാക്കിക്ക് ഞാൻ അവിടെ നിന്ന
2: ഏയ് കാർന്നോരെ, എവിടെ? കോയമ്പത്തൂർക്കാ?
0: കണ്ണൂർക്ക്.
2: ഞാൻ കോയമ്പത്തൂർക്കാ.
0: ഓ
2: ഏ, ആയിട്ടില്ല ആയിട്ടില്ല, വണ്ടി അടുത്ത സ്റ്റേഷൻ വിട്ട്, അതിൻ്റെ.
0: ഓ
2: വണ്ടി കണ്ണൂർ ചെല്ലുമ്പോ 10 മണിയാവും.
3: അതിരിക്കട്ടെ, കണ്ണൂർ എന്താ പണി?
0: വിചേഷിച്ച് ഒന്നുമില്ല,
2: വെറുതെ പോവാണ് നിങ്ങള്.
4: അതുകൊള്ളാം, വെറുതെ ആരെങ്കിലും കണ്ണൂർ പോവോ?
3: ഇനി കക്കാനോ മോഷ്ടിക്കാനോ വല്ല ആവോ?
4: മൊത്തം കള്ളന്മാരാ.

0: എമാനെ, ഇതാ ഷീട്ട്.
1: ഇത് ഒന്നാം ക്ലാസ് ആണ് കാരണവരെ
0: തന്നെ.
1: അപ്പുറത്തെ പെട്ടിയിലെ റിസർവ് ആണ്, അതിനപ്പുറത്ത് നോക്കിക്കോളൂ കാരണവരെ
0: തന്നെ.

0: അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ വെള്ളായപ്പൻ ഓർത്തു. പിന്നെ മുണ്ടകൻ പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു.
1: പക്ഷികൾ എവിടേക്കാ പറന്നു പോകുന്നേ അപ്പനറിയാവോ?
2: ഇല്ല കണ്ടുണ്ണി.
1: അവർ പറന്ന് പറന്ന് പറന്ന് അക്കരെ ആകാശത്ത് സ്വർഗത്തിലേക്ക് പോകും അല്ലേ അപ്പാ?
2: മകനെ, അതതിന്റെ കൂട്ടിലേക്കല്ലേ പോകുന്നേ?
1: ഈ അപ്പൻ ഒന്നും അറിയില്ല. അത് പറന്ന് പറന്ന് പറന്ന് സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകും, അതുകൊണ്ടല്ലേ പക്ഷികൾ മരിക്കാത്ത.
2: ഒന്ന് പോടാ കണ്ടുണ്ണി.
1: ഈ അപ്പന്റെ ഒരു കാര്യം.
2: ജയിലിലേക്കുള്ള വഴി തേടുന്നു.
3: നിർത്തടാ, നാണമില്ലേ നിങ്ങക്ക്? ഒന്നുമല്ലേലും അങ്ങേര് പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ. ആ കാരണോരെ, ഈ വഴി നേരെ അങ്ങോട്ട് 2 ഫർലോങ് നടന്നാ മതി. കറുത്ത വലിയ മതില് കാണാം, അതാ ജയില്. കറന്നൊരു നടന്നു.

0: എങ്ങോട്ടായി രാവിലെ? എന്താ ഇത്? പേപ്പറോ?
1: എന്റെ കുട്ടി ഇവിടെ ഉണ്ട്.
0: കവാത്ത് നടക്കണം. അത് കഴിഞ്ഞ് ആഫീസ് തുറക്കട്ടെ. ആ പേപ്പർ ഓ, നാളെയാണല്ലേ.
1: എനിക്ക് പേടിയില്ല. കടലാശില് എന്താ എഴുതിക്കിടക്കണതാവോ?
0: ആ അതെ, നാളെ രാവിലെ 5 മണിക്ക്.

0: എന്തായാലും നേരം വെളുക്കട്ടെ, കാണുന്നവർ ഇവിടെ ഇരിക്കി. അകത്തോട്ട് കടത്തിവിടാൻ പറ്റുമെന്ന് നോക്കാം.
1: ഓ,
0: ഇതെന്താ ഈ പൊക്കണത്തില്?
1: ചോറായ മനെ.
0: ഓ, അത് ഇതുവരെ കഴിച്ചില്ലേ?
1: ഇല്ല, എന്റെ കുഞ്ഞുണ്ണാതെ ഉറങ്ങാതെ ഞാനിതെങ്ങനെ കഴിക്കാനാ? അവന് കൊടുക്കാൻ ഇതേയുള്ള എന്റെ കയ്യിൽ.
0: കാരണവർക്ക് അറിയാതെ. ആപ്പീസ് തുറക്കട്ടെ, ഞാൻ നോക്കാം. കാരണവർക്ക് ചായയോ മറ്റോ വേണോ?
1: വേണ്ട.
2: നേരം പതുക്കെ പതുക്കെ വെളുത്തു. തോർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു.
0: കാർന്നോരേ, വാ വാ വാ, അകത്തേക്ക് പൊക്കോളിൻ.
1: മകനെ.
3: അപ്പ.
1: മകനെ, നീ എന്തു ചെയ്തു?
3: എനിക്ക് ഓർമ്മയില്ല അപ്പ.
1: മകനെ, നീ കൊലപാതകം നടത്തിയോ?
3: എനിക്ക് ഓർമ്മയില്ല അപ്പ.
1: സാരമില്ല മകനെ, ഇനിയൊന്നും ഓർക്കേണ്ടതില്ല.
3: പാറാവുകാരനെ ഓർക്കോ?
1: ഇല്ല മകനെ.
3: അപ്പ, അപ്പനോർക്കോ എന്റെ വേദന?

0: അപ്പം പോയി പറ അപ്പ, അവരോട് പോയി പറ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുത് അപ്പ.
1: സമയം കഴിഞ്ഞു, പുറത്തോരൂ.
2: ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി, പിന്നെ താഴ്ന്നിറങ്ങി. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു.

ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടികളുടെ കൂടെ വെള്ളായിയപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വിളനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ണുണ്ണിയുടെ മുഖം വെള്ളായിയപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു.

0: കടൽ തീരത്ത് ഒ വി വിജയന്റെ ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരം. റേഡിയോ രൂപാന്തരം NS ജയമോഹൻ. സർഗാത്മക സഹകരണം റിയ, റിയാസ് കളപ്പുരയ്ക്കൽ, അഖിൽ സുകുമാരൻ. ശബ്ദം നൽകിയവർ ദാമോദർ, സാബുജി, മഞ്ജു പ്രസന്ന, വിപുൽ മുരളി, GS പിള്ള, സെൽവരാജ്, സ്മിത, വിജു KP, കിരൺ ബേബി, സജീവ് എസ് നായർ, മിഥിൻ PK, ശ്രീജിത്ത് ഗംഗാധരൻ, ജയചന്ദ്രൻ മണിമല, റിനീഷ് ജോർജ്, സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: യുവവാണി സമാപിക്കുന്നു.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
0: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
2: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്രവണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
0: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
3: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
0: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷിക്കാം. SSLC +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kmtboard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലോ 0495-2966-577 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0495-2966-577.

വ്യാജ മദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0477225249. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0477225249. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC, OBC, H വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻറ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്തമാസം 15 മുൻപ് ഇ ഗ്രാൻറ്സ് മുഖേന ഡേറ്റ എൻട്രി പൂർത്തീകരിക്കണം. വിശദവിവരങ്ങൾക്ക് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0484-298-3130. ഫോൺ നമ്പർ വീണ്ടും 0484-298-3130.

പാലക്കാട് ജില്ലയിലെ SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുമ്പായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0491-291-0366. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-291-0366. തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഈ മാസം 18 മുതലക്കോടം ഹെഡ് ഓഫീസിൽ വച്ച് രാവിലെ 10 മുതൽ നടക്കും.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: എഫ്എം ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ഏഞ്ചൽ എന്ന ഹിന്ദി ചിത്രത്തിന് വേണ്ടി ഷബീർ അഹമ്മദ് രചന നിർവഹിച്ച് അംജദ് നദീം സംഗീതം പകർന്ന് സോനു നിഗം ആലപിച്ചത്.

SSLC പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള വിവിധ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ 20-ലധികം കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 9605404811. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9605404811.

കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് വിലാസം KSCSA.org.

കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റിട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക്, ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക്, SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 7994926081. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 7994926081. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല 2026 പത്മവിഭൂഷൺ ഡോക്ടർ MS വല്യത്താൻ സ്മാരക പ്രഭാഷണത്തിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രഭാഷകന് ഡോക്ടർ വല്യത്താൻ സ്മാരകമെഡലും പ്രശസ്തി പത്രവും 1,00,000 രൂപയുടെ പാരിതോഷികവും ലഭിക്കും. ഇമെയിൽ മുഖേന നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം 31 ഹാർഡ് കോപ്പികൾ 7 ഓഗസ്റ്റിനകം സർവകലാശാലയിൽ ലഭിക്കണം. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയിൽ 70 വയസ്സ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്കും നാമനിർദ്ദേശ ഫോമിനും www.kuhs.ac.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.kuhs.ac.in.

ശിക്ഷ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ഗൗഹർ കാൻപുരി രചന നിർവഹിച്ച് ബപ്പി ലഹരി സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: മുളപ്പാലത്തിലിരുന്ന് ഒരു രാത്രിയുടെ ഇരുണ്ടതും അഗാധവും നിശബ്ദവുമായ അവസ്ഥയെക്കുറിച്ചറിഞ്ഞ അന്നത്തെ ദിവസത്തെക്കുറിച്ച് രാമർ ഓർത്തുപോയി. ഇരുളിന്റെ പെരുവഴിയെ അന്നാണ് അടുത്തറിഞ്ഞത്. തൊട്ടപ്പുറത്തെ ഒന്നിനെപ്പോലും കാണാൻ കഴിയാത്ത ഇരുട്ടായിരുന്നു അന്ന്. ഇപ്പോൾ വഴികൾ ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു, ആത്മവിശ്വാസവുമുണ്ട്. കുന്നിന്റെ ഏതാണ്ട് മുകളിലെത്തിയപ്പോൾ രാമർ താഴേക്ക് നോക്കി. ചിലയിടങ്ങളിൽ കറുത്ത കയങ്ങളുണ്ട്. അവയ്ക്കപ്പുറത്ത് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന വഴികളുടെ അദൃശ്യത, തെല്ലിടെ അങ്ങനെ നിൽക്കണമെന്ന് രാമറിന് തോന്നി. ആദ്യം കാണുന്ന ഒരനുഭൂതി. തണുത്ത കാറ്റടിക്കുമ്പോൾ മരച്ചില്ലകൾ കൂട്ടി ഉലയുന്ന ശബ്ദം മാത്രം, മറ്റൊന്നും കേൾക്കാനില്ല. രാമർ എന്തിനുവേണ്ടിയോ ചെവിയോർത്തു. കുറച്ചിട കഴിഞ്ഞപ്പോൾ തക്ഷൻ കുന്നിന്റെ താഴ്വാരങ്ങളിൽ എവിടെയോ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഭാരത് മാതാ കീ ജയ്, വെള്ളക്കാർ നാടുവിടുക, വാഴുന്നവരുടെ അടയാളം വയ്ക്കൽ അവസാനിപ്പിക്കുക. ശബ്ദം തുടരുന്നതിനിടയിൽ രാമർ അതിവേഗത്തിൽ താഴേക്കിറങ്ങി. വളരെ അടുത്തുനിന്നാണ് ഒച്ച കേട്ടതെന്ന് രാമറിന് ഒരു ഊഹമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ രാമർ കണ്ടു, വഴിയുടെ അപ്പുറത്ത് വളരെ അകലെ ഒരു വെള്ളനിഴൽ. രാമർ അതിന് പിറകെ കാലുകൾ വലിച്ചുവെച്ചു. അപ്പുറത്തെത്തുമ്പോഴേക്കും നിഴൽ മറ്റേതോ വഴിയുടെ ഇരുൾ കയത്തിൽ അപ്രത്യക്ഷമായിരുന്നു. ഛേ, രാമർ നിരാശപ്പെട്ടു. കാലത്ത് വയൽവരമ്പിലൂടെയും പറമ്പിലൂടെയുമുള്ള നടത്തത്തിനിടയിലാണ് കണ്ണച്ചൻ പലപ്പോഴും വാചാലനാവുക. അല്ലാത്ത നേരങ്ങളിൽ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുന്ന ശീലമാണ് അദ്ദേഹത്തിൻ്റേത്. അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നണം. എന്നാൽ കാലത്ത് തണുത്ത കാറ്റേറ്റ് നടക്കുന്നതിനിടയിൽ കണ്ണച്ചൻ സംസാരിച്ചു തുടങ്ങും. തുടക്കം ചിലപ്പോൾ കൃഷിയിൽ നിന്നായിരിക്കും. മകരമാസത്തിൽ കുളിരില്ലാത്തത് കാരണം ചക്ക കുറയുമെന്നോ, ആകാശത്ത് പെട്ടെന്ന് പടർന്നു കയറിയ മേഘക്കൂട്ടങ്ങളുടെ കരുവാളിച്ച നിറം കണ്ട് മാമ്പൂക്കൾ കരിഞ്ഞുപോയെന്നോ, ഒരു നനയുടെ കുറവ് കാരണം നേന്ത്രക്കായകൾക്ക് തുടുപ്പില്ലാതെ പോയെന്നോ, വർഷം ചതിച്ചത് കാരണം നെല്ല് പാറ്റ കുടിച്ചുപോയെന്നോ ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. രാമറിന് അതെല്ലാം കേട്ടുകൊടുത്താൽ മാത്രം മതിയാകും. ഒരുപക്ഷെ അതിരാവിലെ കണ്ണച്ചൻ നടക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യം പറയാൻ വേണ്ടിയാണെന്ന് രാമറിന് ഇപ്പോൾ തോന്നുന്നു. എന്നും രാവിലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഒരു കൂട്ടം കാക്കകളുടെ ഒരു പ്രയാണമുണ്ട്. ഒരിക്കലും അവയ്ക്ക് ദിശയും സമയവും തെറ്റാറില്ല. കണ്ണച്ചന്റെ പറമ്പുകൾക്ക് മീതെ കൂടി കുറുകയാണ് അവ പറന്നു പോകാറുള്ളത്. ഒരു കറുത്ത ചതുരം ആകാശത്തുകൂടെ ചിറകുവെച്ച് പറന്നു പോകുന്നത് പോലെയാണ് തോന്നുക. അവ പോയി കഴിഞ്ഞാൽ ഉടൻ മഞ്ഞുപുരണ്ട ആകാശത്തിന്റെ മുഖം മഞ്ഞരാശി കലർന്ന പട്ടം പോലെ തെങ്ങിൻ തലപ്പുകളെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ കാണാനാകും. അപ്പോഴാണ് കണ്ണച്ചൻ മുറ്റത്തേക്ക് ഇറങ്ങുക. രാമറും അന്നേരത്ത് എത്തിയിട്ടുണ്ടാവണം. ഇടവഴിയിൽ അപ്പോൾ രാമറിന്റെ കാലച്ചയോ കൊള്ളുകൾക്ക് മീതെ തലയോ കാണുന്നില്ലെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാകും. കൃഷിയിൽ തുടങ്ങുന്ന സംസാരം പിന്നെ പിന്നെ തന്നെക്കുറിച്ചും അത് കഴിഞ്ഞ് നാട്ടുകാര്യങ്ങളിലേക്കും തിരിയും. അപ്പോഴും ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ രാമറിന്റെ സാന്നിധ്യം ഇടയ്ക്കിടെ അറിയാൻ ശ്രമിക്കും. ഒരു കഴുത്തു വെട്ടിക്കലിലൂടെയോ, അല്ലെങ്കിൽ നെല്ലുകൾക്കിടയിൽ വളരുന്ന കള പറിക്കാനെന്ന നാട്യത്തിലൂടെയോ, അതുമല്ലെങ്കിൽ ഞെട്ടറ്റു വീണ മച്ചിങ്ങയുടെ ഉറവിടം കാണാൻ തെങ്ങിൻ തലപ്പത്തേക്ക് നോക്കുന്ന വിധത്തിലോ ആണ് അദ്ദേഹം ഇതുറപ്പിക്കുക. തന്റെ സംസാരത്തിന് രാമറിന്റെ പൂർണ്ണമായ പങ്കാളിത്തം അദ്ദേഹം ആഗ്രഹിക്കുന്നു. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കുട്ടികളെ കാര്യം ഓർക്കുമ്പോൾ എന്റെ നെഞ്ച് കത്തുക. പണം കൊടുത്താൽ സൂക്കേട് മാറുമെങ്കിൽ കുട്ടികൾ ഏടമാണെങ്കിലും ഞാൻ കൊണ്ടുപോകും, അതിനും ഒരു പാങ്ങില്ല. ഞാൻ എന്താ ചെയ്യുക രാമറെ? രാമറിൽ നിന്നും ഒരു മറുപടി കണ്ണച്ചൻ പ്രതീക്ഷിക്കുന്നില്ല. നെല്ലികൾക്കിടയിൽ വളർന്ന ഏതോ കള പിഴുതെടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്നു, കുട്ടികളെ എന്താ ചെയ്യുക എന്ന് എനിക്കൊരു തിരുപാടുമില്ല. ഇന്നാള് ഓല് ഒരമ്മേനെ കൊല്ലാനാക്കി. ഇനിയിപ്പോൾ അടുത്തത് എന്താന്ന് ആർക്കറിയ? പൊരേന്നിറങ്ങി പുറത്തു പോവാൻ എനിക്ക് പേടിയാണ്. അപ്പോഴും രാമർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല.

0: ഉണ്ടായിരുന്നു. വയൽ വരമ്പും പിന്നിട്ട് അവർ പറമ്പിൽ കയറിയിരുന്നു. തെങ്ങിന്റെ ചുവട്ടിൽ വീണ മച്ചിങ്ങയെ കാലുകൊണ്ട് തട്ടി പിന്നെ മുകളിലേക്ക് നോക്കുന്നെന്ന ഭാവത്തിൽ കണ്ണച്ചൻ രാമറിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. പിന്നീട് കണ്ണച്ചൻ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. ഗാന്ധി എന്ന് പറയുന്ന ആളും നമ്മുടെ ശ്രീധരൻ ദർസറും പറയുന്ന കാര്യമൊക്കെ ശരിയാ, എന്നാൽ നമ്മക്ക് അങ്ങനെ അങ്ങ് നിന്നു കൊടുക്കാൻ പറ്റുമോ? ഭരിക്കുന്നത് വെള്ളക്കാരല്ലേ, ഓരെ വെറുപ്പിക്കാൻ പാടുണ്ടോ? നാട് വാഴുന്ന ഓരെ വെറുപ്പിക്കാൻ പാടുണ്ടോ? ഗാന്ധി എന്ന് പറയുന്ന ആളെക്കുറിച്ച് രാമറിന് ഒന്നും അറിയില്ലായിരുന്നു. ശ്രീധരൻ ദർസറെക്കുറിച്ച് മാത്രമേ എന്തെങ്കിലും അറിയൂ. അദ്ദേഹം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്നും തോന്നിയിരുന്നു. രാമർ മിണ്ടാതിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ കണ്ണച്ചൻ ചോദിച്ചു, എന്താ രാമറെ ഇയൊന്നും മിണ്ടാത്തത്? രാമർ അത്ഭുതത്തോടെ കണ്ണച്ചനെ നോക്കി. അദ്ദേഹം തുടർന്നു, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നടന്നാൽ മാത്രം പോരാ, ഒരഭിപ്രായം ഉണ്ടാകണോ? കണ്ണച്ചൻ ആവശ്യപ്പെട്ടത് കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പുതിയ ഒരാളായതുപോലെയാണ് രാമറിന് തോന്നിയത്. നെഞ്ചിൽ തീയുമായി നടക്കുന്ന ഒരാളെന്ന് മാത്രമാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് നാട്ടിനപ്പുറത്തെ കാര്യങ്ങളിലും അദ്ദേഹം തൽപരനാണെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് പിന്നാലെ അങ്ങനെ നടക്കുന്നതിൽ രാമറിന് മുമ്പത്തേക്കാൾ സുഖം തോന്നുകയും ചെയ്തു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
5: സാമൂഹിക ജീവിതവുമായുള്ള നിരന്തരമായ ഇടപെടലുകൾ ശക്തമാക്കുവാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവയാണ് നാടൻ കളികൾ. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് ഭാഷാപരമായ വ്യത്യസ്തതകൾ ഇവയിൽ കാണാവുന്നതാണ്. കുട്ടിയും കോലും എന്ന കളിയിൽ ചില പ്രദേശങ്ങളിൽ കാത്തോ മാല് എന്ന് ചോദിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങളിൽ കുട്ടിയും കോലും കാത്ത എന്ന് ചോദിച്ചുകൊണ്ടാണ് കളിക്കുന്നയാൾ കുട്ടിയെ വലിയ കോൽ കൊണ്ട് അടിച്ചുവിടുന്നത്. കുട്ടിയും കോലും ചിലയിടങ്ങളിൽ സാതേമ്പൻ കളിയെന്നും അറിയപ്പെടുന്നുണ്ട്. പാലക്കാടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൊട്ടിയും പൂളും എന്നും ഉത്തര കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇട്ടിയും കോലും എന്നും ഇത് പറയപ്പെടുന്നു. ചട്ടിപ്പന്ത് കളി എന്ന നാടൻ കളി ചട്ടിക്കളി, അട്ടിയേറ് എന്നൊക്കെയുള്ള പേരുകളിൽ പറയപ്പെടുന്നുണ്ട്. തൊങ്കിക്കളിയാവട്ടെ തൊട്ടുകളി, കുന്തിക്കളി, അക്കുകളി എന്ന പേരുകളിലും പറയപ്പെടുന്നു. പയ്യും പുലിയും കളി ചിലയിടങ്ങളിൽ നരിയും പശുവും എന്ന പേരിലും പറയപ്പെടുന്നുണ്ട്. ഈ കളിയിൽ വട്ടത്തിനുള്ളിൽ പശുവും പുറത്ത് പുലിയും നിൽക്കും. എന്നിട്ട് പശു പശു പുല്ലിന്ന എന്ന് പറഞ്ഞ് പുലി പശുവിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പുലി പുലി കല്ലിന്ന എന്ന് പറഞ്ഞ് പശു പുലിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഈ കളിയിൽ തന്നെ ഇത് എന്തിൻ കെട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത് ചെമ്പിൻ കെട്ടും എന്നും ഇത് പൊന്നിൻ കെട്ട് എന്നുമുള്ള പ്രാദേശിക ഭേദങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നാടൻ കളികളിലെ പാട്ടുകൾ വളരെ താളാത്മകങ്ങളാണ്. ഉറുമ്പുകളിയിലെ പാട്ടിങ്ങനെയാണ്: കട്ടുറുമ്പിന് കാതുകുത്തി, നെയ്യുറുമ്പിന് വേലി കെട്ടി, അവിടെ നിന്നും കിട്ടി നാഴിയരി, ഇവിടെ നിന്ന് കിട്ടി ഉരിയരി, കാച്ചി കുടിക്കാൻ വിറകിന് പോയി, വിറകിൽ തട്ടി ചോര, ചോര കഴുകാൻ ആറ്റിൽ പോയി, ആറ്റിൽ കണ്ടൊരു വാള, എന്നിങ്ങനെ പോകുന്നു ഇതിലെ വരികൾ. ഓലേഞ്ഞാലിക്കളിയിലെ വരികൾ ശ്രദ്ധിക്കുക: ഓലേഞ്ഞാലിയെ തരുവോടി, ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോടി, കൊത്തും ഞാൻ കാറും ഞാൻ, നിന്റെ അമ്മ വരുമ്പോൾ ഞാൻ, കൊത്തല്ലേ കാറല്ലേ, എൻ്റെ അമ്മ വരുമ്പോൾ പറയല്ലേ, ആ പുള്ളിക്കാരിയെ തരുവോടി, ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോടി, ആ പാട്ടുകാരിയെ തരുവോടി, ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോടി, എന്നിങ്ങനെ പോകുന്നു ചോദ്യോത്തരങ്ങൾ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്: പൂ പറിക്കാൻ പോരുമോ, പോരുമോ അതിരാവിലെ, ആരെ നിങ്ങൾക്കാവശ്യം, ആവശ്യം പടിരാവിലെ എന്ന പാട്ടും. നാരങ്ങപ്പാല് എന്ന കളിയിലെ: നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് രണ്ട്, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടിച്ചാടി വരുന്നൊരു കള്ളനെ പിടിച്ചേ എന്ന പാട്ട്. ചെമ്പഴുക്ക കളിയിലെ പാട്ടായ ഓടുന്നുണ്ടോടുന്നുണ്ടേ

മാണിക്ക് ചെമ്പഴുക്ക എന്നിങ്ങനെ താളബോധം വളരെ കൂടുതലുള്ള മലയാളിയുടെ നാടൻ കളികളിലും ഇത്തരത്തിൽ ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവും

0: അന്ത്യാദിപ്രാസവും എല്ലാം കാണാൻ സാധിക്കും. ഭാഷയുടെ പ്രയോഗശേഷിയും അക്ഷരസ്ഫുടതയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കളിയാണ് നാവുളുക്കി. 10 പച്ചത്തത്ത ചത്തു, ചത്ത തത്ത പച്ച, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, ആന അലറലോടലറൽ, തണ്ടുരുളും തടിയുരുളും, തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും, ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള നാടൻ കളികളിലൂടെ ഭാഷ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാപ്തി വ്യക്തി ആർജിക്കുന്നു. നാടൻ കളി പലതിലുമുള്ള പാട്ടുകൾ, ചൊല്ലുകൾ, കവിതകൾ ഇവയെല്ലാം തന്നെ പ്രാദേശിക സമൂഹത്തിൻ്റെ ചിന്തകളും ജീവിത രീതികളും ഉൾക്കൊള്ളുന്നവയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി എഫ്എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക.

എഫ് എം ഇവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഏതു രാജ്യമാണ് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത്? ഉത്തരം, ഫ്രാൻസാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. 1886 ഫ്രാൻസിലെ ജനങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് സമ്മാനമായി ലഭിച്ച ഈ ചെമ്പ് പൊതിഞ്ഞ പ്രതിമ ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റേ ബെർത്തോൾഡിയാണ് രൂപകൽപ്പന ചെയ്തത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെയും ഫ്രാൻസും യു എസും തമ്മിലുള്ള സഖ്യത്തിന്റെയും ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ പ്രതിമ ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്.

നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. 8:00 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു.

സമയം 9 മണി കഴിഞ്ഞ് 15:28 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം സലങ്കൈ ഒലി എന്ന ചിത്രത്തിൽ നിന്നും, ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ. പാടിയത് SP ബാലസുബ്രഹ്മണ്യവും S. ജാനകിയും.

ചിത്രം പന്നീർ പുഷ്പങ്ങൾ. ഗാനരചന ഗംഗൈ അമരൻ, സംഗീതം ഇളയരാജ. പാടിയവർ SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും.

0: ചിത്രം ഗോപുരവാസലിലെ. പിറൈസൂദൻ രചന നിർവഹിച്ച്, എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവരോടൊപ്പം ആലപിച്ച ഗാനം. സംഗീതം പകർന്നത് ഇളയരാജ.
1: Yes, I love this idiot. I love this lovable idiot.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ. ആകാശവാണി.

കഥകളി പദങ്ങൾ കലാമണ്ഡലം സജീവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സുമേഷ്, മദ്ദളം കലാമണ്ഡലം അനന്തു. പലക്കാട്ടുശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ശ്രീരാമനാൽ കാട്ടിലുപേക്ഷിക്കപ്പെട്ട സീത ലവകുശന്മാർക്ക് ജന്മം നൽകിയ ശേഷം വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞുവരികയായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം ബാലന്മാരായിരിക്കുന്ന ലവകുശന്മാർ വനത്തിൽ വച്ച് ശ്രീരാമന്റെ യാഗാശ്വത്തെ കാണുകയും ബന്ധിക്കുകയും ചെയ്യുന്നു. യാഗാശ്വത്തെ വീണ്ടെടുക്കാൻ വന്നവരെയെല്ലാം ലവകുശന്മാർ പരാജയപ്പെടുത്തുന്നു. ഒടുവിൽ ഹനുമാൻ നേരിട്ടെത്തുന്നു. കുട്ടികളെ കണ്ട ഹനുമാൻ ഇത് ശ്രീരാമചന്ദ്രന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുകയും ഒരു നേരം പോക്കിന് അവരുമായി യുദ്ധം നടത്തുകയും ചെയ്യുന്നു. ഒടുവിൽ ബന്ധനസ്ഥനാവുകയും ചെയ്യുന്നു. ലവകുശന്മാർ ബന്ധനസ്ഥനാക്കപ്പെട്ട ഹനുമാനെ സീതാദേവിയുടെ അടുത്തെത്തിക്കുന്നു. ഹനുമാനെ കണ്ട് സീതാദേവി പലവിധമായ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. ഹനുമാൻ സീതാദേവിയുടെ കാൽക്കൽ വീഴുന്നു. പരസ്പരം വാർത്തകൾ പങ്കുവച്ച് പിരിയുന്നു. കാംബോജി, രീതികൗള, തോടി, ഷൺമുഖപ്രിയ, പുന്നാഗവരാളി, നാട്ടക്കുറിഞ്ഞി തുടങ്ങിയ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ഭഗവാൻ സീതാദേവിയുടെ കാൽക്കൽ വീണ് വന്ദിച്ച് ശ്രീരാമവിശേഷങ്ങളിൽ പങ്കുവച്ച് പിരിയുന്നിടത്ത് പാലക്കാട്ടുശ്ശേരി അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം സജീവ്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സുമേഷ്, മദ്ദളം കലാമണ്ഡലം അനന്തു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 11 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദർ സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്.

ചിത്രം കാണാക്കൊമ്പത്ത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. പാടിയത് മധുബാലകൃഷ്ണനും ജോത്സനയും ചേർന്ന്.

ചിത്രം ദോസ്ത്. ഗാനശില്പികൾ എസ് രമേശൻ നായർ, വിദ്യാസാഗർ, ഗായകൻ ശ്രീനിവാസ്.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി, കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു.
0: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
2: മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്ര വണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും.
0: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
3: മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു.
0: ഭാവനയുടെ പരാവർത്തനങ്ങൾ, ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം. നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചിത്രം കാഴ്ച, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, ഗായകൻ യേശുദാസ്.

ചിത്രം തുടർ കഥ. ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് എസ് പി വെങ്കടേഷ്. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ച ഗാനം.

തുമ്പോളിക്കടപ്പുറം. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര നയിച്ച ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ ONV കുറുപ്പ്, സലിൽ ചൗധരി.